സ്മൃതിമധുരത്തിൽ ഇനി യേശുദാസും ജാനകിയും പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം തുലാഭാരം.

അനാദിയായ കാലപ്രപഞ്ചങ്ങളെ വിഷയമാക്കി രചിക്കപ്പെട്ട ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ നാം കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗ ചികിത്സയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.
3: ആധുനിക കാലത്ത് ജനങ്ങളുടെ ജീവിത രീതിയിലെ ചില താളക്രമങ്ങൾ ചെറുപ്പക്കാരെ പോലും നിത്യരോഗിയായി മാറ്റി. യോഗ ഒരു ചികിത്സാ മാർഗമല്ല, ഒരു ദർശനശാസ്ത്രമാണ്. സകല ജീവജാലങ്ങൾക്കും വേണ്ടി പ്രകൃതിയോട് ചേർന്ന് ജീവിച്ച് ആത്മീയവും ശാരീരികവും മാനസികവുമായ തലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വ്യക്തിയുടെ സമഗ്രമായ വികാസത്തിനു വേണ്ടിയാണ് യോഗയിലൂടെ ലക്ഷ്യമിടുന്നത്. അതിന് ആസനങ്ങൾ മാത്രമല്ല, യോഗ ക്രിയകൾ, പ്രാണായാമം, ധ്യാനം, വിശ്രാന്തിക്കുള്ള ഉപായങ്ങൾ അനുഷ്ഠിച്ച് ജീവിതത്തിന് ഒരു ക്രമവും ചിട്ടയും കൈവരുന്നു. ഇത് ശ്വസന വ്യവസ്ഥയും ദഹന വിസർജന പ്രക്രിയയ്ക്കും കാര്യക്ഷമമാകുന്നു. യോഗശാസ്ത്രപ്രകാരം രോഗങ്ങൾക്ക് കാരണം പ്രകൃതിവിരുദ്ധ പ്രവൃത്തികളാണ് എന്നാണ്. അതിനാൽ പ്രകൃതിക്ക് ഇണങ്ങി രോഗപ്രതിരോധം വർദ്ധിപ്പിച്ച് രോഗകാരണങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുവരണം. അങ്ങനെ ആരോഗ്യത്തിലെത്താം. ഈ രീതിയിലാണ് യോഗയെ ഒരു ചികിത്സാ സമ്പ്രദമായി പരിഗണിക്കുന്നത്. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ യോഗ ഒരു ചികിത്സാ മാർഗമായി ഇന്ത്യയിൽ പലയിടത്തും നടത്തിവരുന്നുണ്ട്. ഇപ്പോൾ നിരവധി യോഗ ചികിത്സാ ഗ്രന്ഥങ്ങൾ കമ്പോളത്തിൽ സുലഭമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും യോഗ ചികിത്സാ മാർഗങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ യോഗയും പ്രകൃതി ജീവനവും അടിസ്ഥാനമാക്കി ചികിത്സിക്കുന്ന അനവധി സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ 1973 മുതൽ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ യോഗ ചികിത്സാ മാർഗങ്ങൾ തുടർന്നു വരുന്നു. യോഗ ഒരു കലയും ശാസ്ത്രവും കൂട്ടിച്ചേർന്നതാണ്. യോഗ പരിശീലനം ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി നേടിത്തരുന്നു. അങ്ങനെ രോഗമുണ്ടാകാതെ വരുന്നു. യോഗ പരിശീലനം തുടർച്ചയായി ചെയ്യുമ്പോൾ ഔഷധങ്ങളില്ലാതെ ശരീരത്തിന്റെ സൂക്ഷ്മഭാഗങ്ങളിൽ പോലും പ്രാണശക്തിയും ശുദ്ധരക്തവും എത്തി പേശികളെ ശക്തിപ്പെടുത്തുന്നു. വിവിധ ആസനങ്ങൾ, പ്രാണായാമ എന്നിവയുടെ സ്ഥിരമായ പരിശീലനം കൊണ്ട് രോഗം പിടിപെടാതെ ശരീരത്തിന് പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു എന്ന് മനസ്സിലായ യോഗികൾ ജപം, തപസ്, ധ്യാനം എന്നിവയിൽ ദിവസങ്ങളോളം സമാധിയിൽ കഴിയുന്നുണ്ട്. രോഗശമനത്തിനും പ്രതിരോധത്തിനും യോഗ ഗുണമുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് യോഗ പ്രാണായാമ മുറകളിൽ രോഗത്തെ മാറ്റുന്ന പദ്ധതിക്ക് യോഗ ചികിത്സ എന്ന് പേര് വന്നത്. യോഗയുടെ പ്രയോജനം മനസ്സിലാക്കി ഇപ്പോൾ കേന്ദ്ര സർക്കാർ യോഗ ചികിത്സാ മാർഗങ്ങൾ രോഗശാന്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ ഒരു വിപുലമായ ആരോഗ്യ ശൃംഖല ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി കഴിഞ്ഞു.
2: യോഗ ചികിത്സ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. മറ്റൊരു നമ്പർ 9496559631. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
4: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്. മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം, ചിത്രം മേഡ് ഇൻ യു എസ് എ. ഗാനരചന ONV കുറുപ്പ്, സംഗീതം വിദ്യാസാഗർ.

ഇനി കൈതപ്രം രചിച്ച ഒരു ഗാനം കേൾക്കാം. ചിത്രം ഒരാൾ മാത്രം. സംഗീതം നൽകിയത് ജോൺസൺ, പാടിയത് ചിത്ര.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഇന്ദുലക്ഷ്മി 10 വർഷത്തോളം ഇൻഫോസിസിൽ ജോലി ചെയ്ത ശേഷമാണ് പൂർണ്ണ സമയ എഴുത്തിലേക്കും സിനിമയിലേക്കും കടന്നു വന്നത്. നീള, അപ്പുറം എന്നീ സിനിമകൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഇവർ ദായം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയാണ്. വൈകാരികമായ യാഥാർത്ഥ്യങ്ങളും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും പ്രമേയമാക്കുന്നവയാണ് ഇന്ദുവിന്റെ രചനകൾ. സിനിമകൾക്ക് പുറമെ 3 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഇന്ദുലക്ഷ്മി മികച്ച ഹ്രസ്വചിത്രങ്ങൾക്കും അവാർഡുകൾ

0: ഹലോ, ഞാൻ ഇന്ദുലക്ഷ്മി. കഴിഞ്ഞ ആഴ്ച ഒരുപാട് ശ്രോതാക്കളുമായി സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുന്നു പുതിയ ആളുകളുമായിട്ട് സംസാരിക്കാൻ, പുതിയ പാട്ടുകൾ കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വിളിക്കാം, സംസാരിക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: സതീഷ് നെടുമങ്ങാട്.
0: നെടുമങ്ങാടുന്ന്. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ശാസ്ത്രം വെച്ച മനുഷ്യൻ ചന്ദനത്തിൽ കടന്നിരുന്നത് സുന്ദരീസിൽ പോകാനുള്ളത്.
0: ഓക്കെ. സാറിന് പഴയ പാട്ടുകളാണോ ഇഷ്ടം?
1: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
0: സാർ എന്താ ചെയ്യുന്നേ?
1: ഞാൻ കോടതിയിൽ ജോലിയായിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പോ നെടുമങ്ങാട് ദർശനം എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, അവിടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ ഓക്കെ.
1: മാഡം, എവിടെയാണ് സ്ഥലം?
0: എന്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്. ഫാമിലിയൊക്കെ പുറത്താണ്, ജർമ്മനിയിലാണ്. ഞാനിപ്പോ വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നിരിക്കുകയാണ്. അതെ, പുറത്താണ്, കുട്ടികളും ഒക്കെ പുറത്താണ്. എല്ലാരും ഇല്ല, ഞാൻ മാത്രം. എനിക്കൊരു ചർച്ച ഉണ്ടായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് നാട്ടിലേക്ക് വന്നതാണ്. ഞാൻ രണ്ട് സിനിമയാ ചെയ്തിട്ടുള്ളത്, നീള എന്ന് പറയുന്ന ഒരു സിനിമയും അപ്പുറം എന്ന് പറയുന്ന സിനിമയും. അപ്പുറം എന്ന് പറയുന്നത് ഇപ്പോ മനോരമ മാക്സിലുണ്ട്.
1: അതെ.
0: കുട്ടികള് സ്കൂൾ ടൈം ആണ്, 14 വയസ്സും 12 വയസ്സും കൊച്ചുകുട്ടികള്. അതെ,
1: ആൺകുട്ടികളാണോ?
0: അല്ല, മൂത്ത ആളാണും രണ്ടാമത്തെ ആള് പെൺകുട്ടിയും. ജർമ്മനിയിൽ തന്നെയാണ് അവർ സ്കൂളിംഗ് ഒക്കെ. അവിടെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതെ, അവിടെ വർക്ക് ചെയ്യുന്നു. അല്ല, ഇപ്പോ സമ്മർ വെക്കേഷൻ അല്ല, ഇപ്പൊ അവിടെ സ്പ്രിംഗ് ടൈം ആണ്. അവിടെ സമ്മർ വെക്കേഷൻ ഒരു ജൂലൈ ഒക്കെ ആവുമ്പോഴാണ് തുടങ്ങുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയത്താണ് അവരുടെ സമ്മർ വെക്കേഷൻ. അവിടെ സമ്മർ അപ്പോഴാണ് വരുന്നത്. അപ്പോ വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്.
1: സന്തോഷം.

0: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ
2: ഹലോ, ഞാൻ നൂർജഹാൻ മയ്യനാട് എന്ന് വിളിക്കുന്നത്.
1: ആ ഹലോ, ഹായ് നൂർജഹാൻ.
2: ഹായ് മാഡത്തിന്, സുഖം തന്നെ?
1: സുഖമായിട്ടിരിക്കുന്നു. അവിടെ ആരൊക്കെയുണ്ട്?
2: എന്റെ വീട്ടില് ഹസ്ബൻഡും മോനും ഞാനും. മോന് പിന്നെ ടാറ്റയിലേക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: അതെയോ? ഓക്കെ.
2: ഹസ്ബൻഡ് ഒരു പ്രവാസി മലയാളിയാണ്.
1: ഓക്കെ ഓക്കെ.
2: എനിക്ക് വേണ്ടുന്ന ഗാനം കാക്കക്കുയിലെന്ന സിനിമയില് ആരാരും കണ്ടില്ലല്ലോ, ആരാരും കേട്ടില്ലെന്ന് പാട്ട് മറന്നുപോയി. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ദിവസം ഇങ്ങനെ ഒത്തിരി ഗാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. മാഡം എവിടെ താമസിക്കുന്നത്?
1: ഹോം ടൗൺ ട്രിവാൻഡ്രം ആണ്.
2: ആണല്ലേ, ഇനി ഒത്തിരി വിവരങ്ങൾ എത്തട്ടെ.
1: താങ്ക് യു, താങ്ക് യു. അവിടെ പാട്ടുകൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ?
2: പിന്നെ ഞാൻ എന്റെ ചെറുപ്പം മുതലേ ആകാശവാണി ശ്രോതാവാണ്. ഞാൻ പിന്നെ കുറച്ച് ഈ മയ്യനാട് ഹസ്ബൻഡിന്റെ വീടാണ്. അവിടെ വന്നിടത്തൊക്കെ എനിക്ക് ഈ ആകാശവാണി കിട്ടത്തില്ലായിരുന്നു. അനന്തപുരിയാ കൂടുതലും കേട്ടോണ്ടിരിക്കുന്നത്.
1: അപ്പം ജോലിയൊക്കെ ചെയ്യുമ്പം റേഡിയോ വെച്ചിട്ട് ചെയ്യുമല്ലേ? ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. വിളിച്ചതിനും വലിയ സന്തോഷം. പാട്ട് എന്തായാലും വെച്ചുതരാം കേട്ടോ.
2: ഓക്കെ ഓക്കെ, താങ്ക് യു.
3: ആരാരും കണ്ടില്ലെന്ന് ആകാശപ്പൊയ്കയ്ക്കുള്ളിൽ

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, പറഞ്ഞോളൂ.
0: ഓച്ചിറ പലഹാറിൽ നിന്ന് രാമചന്ദ്രൻ നായരാണ്.
1: ഹലോ ഹലോ സാർ, സാർ എന്താ
0: എന്റെ
1: ചെയ്യുന്നത്?
0: പെൻഷനായി ജില്ലാസഹകരണ ബാങ്കിലായിരുന്നു. റിട്ടയർഡ് ആയിട്ട് 15 വർഷം കഴിഞ്ഞു.
1: അതെയോ?
0: പിന്നെ മാഡം ആദ്യമായിട്ട് സംവിധാനത്തിന്റെ മേലങ്കി അണിയുന്നത് ഏത് സിനിമയിലാണ്?
1: നിള എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. ശാന്തി കൃഷ്ണയും വിനീതൊക്കെ അഭിനയിച്ച നിള എന്ന് പറയുന്നത് കേരള സംസ്ഥാന സർക്കാർ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ്. 2023-ൽ. അതെ, അത് കഴിഞ്ഞിട്ട് അപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തായിരുന്നു. അത് ജഗദീഷ് സാറാണ് അതിനകത്ത് ലീഡ് റോൾ ചെയ്യുന്നത്.
0: പിന്നെ ഇപ്പം ഏത് പടം സംവിധാനം ചെയ്യുന്നുണ്ട് മാഡം?
1: ഞാൻ സിനിമകളുടെ ചർച്ചകളിലാണ്, അടുത്ത സിനിമയിലേക്ക് കടന്നിട്ടില്ല. തിരക്കഥ ഈ സിനിമകളല്ല, ഞാൻ ചെയ്ത സിനിമകളിലൊക്കെ ഞാൻ തന്നെയാണ് കഥയും തിരക്കഥയും എഴുതിയിട്ടുള്ളത്. അപ്പോൾ അടുത്തതിലും അങ്ങനെ തന്നെയാണ്. അതെ. അപ്പോ സാറിന് ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് വേണ്ട പാട്ട് മധുര 17 എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി, പഴയ ഒരു സിനിമയാണത്. തമ്പി സാറ് രചന നിർവഹിച്ച്, ഉമ്മർ സാറ് സംഗീത സംവിധാനം നിർവഹിച്ച്, നമ്മുടെ ഗാനഗന്ധർവൻ പാടി പതിഞ്ഞ ഒരു ഗാനമാണ്. അജ്ഞാത പുഷ്പമേ, അഭിരാമ പുഷ്പമേ, ഏത് സ്വർണ താഴ്വരയിൽ വിടർന്നു നീ എന്നുള്ള ഒരു പാട്ട്, പഴയ പാട്ടാണ്.
1: ഓക്കെ ഓക്കെ.
0: അനുവദനീയമായ ഒരു അനുഭൂതിയാണ് ഈ പാട്ടിന് നമുക്ക് കിട്ടുന്നത്.
1: ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ സാറ്?
0: ഞങ്ങളുടെ പ്രയാർ സഹവാസിയായ ഗംഗയ്ക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഭാസ്കരൻ പിള്ള, പിന്നെ ജയൻ, എന്റെ അനുജനായ മുരളീധരൻ നായർ, നാരായണൻ നായർ, പിന്നെ എന്റെ പെങ്ങളായ വിജയലക്ഷ്മി അമ്മ എന്നിവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്.
1: ഓക്കെ സാർ, ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചുതരാം. വിളിച്ചതിൽ വലിയ സന്തോഷം. താങ്ക് യു സാർ.
0: താങ്ക് യു. താങ്ക് യു മാഡം.

0: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ,
1: ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് രത്നജ, ജവഹർ നഗറിൽ നിന്നാണ് വിളിക്കുന്നത്.
1: അതെയോ?
2: ഈ ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളു ഏറ്റുപാനൂരപ്പ എന്നുള്ള.
1: ഓക്കെ ഓക്കെ. ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത പാട്ടല്ലേ? എന്താ ഈ പാട്ടിനോട് എന്താണ് അമ്മയ്ക്ക് ഇഷ്ടം?
2: കേക്കാനൊരു സുഖമുണ്ട്.
1: അതെയോ? പഴയ ഓർമ്മകളാണോ, എന്താണ് അമ്മയ്ക്ക് ഇഷ്ടം? അത്
2: ഞാൻ ഭഗവാന്റെ ഒരു ആരാധികയാണ്.
1: ഓക്കെ. അമ്മ സ്ഥിരമായിട്ട് ഇവിടെ ആകാശവാണിയിൽ വിളിക്കാറുണ്ടോ?
2: മുമ്പ് വിളിക്കുമായിരുന്നു, പിന്നെ അതിനുശേഷം എനിക്ക് സുഖമില്ലാതെയൊക്കെ ആയതിനു ശേഷം ഒരു രണ്ടു കൊല്ലം വിളിയില്ല. ഇപ്പോഴാദ്യമായിട്ട് തുടങ്ങിയതാണ്.
1: ആഹാ. അമ്മ പുതിയ സിനിമയൊക്കെ കാണാറുണ്ടോ?
2: സിനിമ ടിവിയിൽ കാണാം.
1: ആരൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അവിടെ?
2: എന്റെ മോനും ഭാര്യയും രണ്ടു മക്കളും.
1: ഈ പാട്ട് വെച്ചുതരാം, വിളിച്ചാല് വലിയ സന്തോഷം.
2: ശരി
1: ശരി അമ്മ, താങ്ക്സ്.

0: ഹലോ
1: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
0: മലയടി വലിയ കളം സത്യഭാമയാണ്.
1: സത്യഭാമ, ഹലോ, എന്ത് ചെയ്യുന്നു സത്യഭാമ?
0: സത്യഭാമ ഇപ്പൊ തൊള്ളറപ്പിലിരിക്കുകയാണ്.
1: അതെയോ? ആഹാ, നല്ല ചൂടൊക്കെ അല്ലേ?
0: ആ, നല്ല ചൂടുണ്ട്. എല്ലാരും വേർക്കുകയാണ്. 40 പേരുണ്ട് ഞങ്ങൾ.
1: അതെയോ? ഓക്കെ.
0: എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് വെച്ചേരണം. ഞങ്ങൾക്ക്
1: വെച്ചേരല്ലോ. ഏത് പാട്ടാ അമ്മയ്ക്ക് വേണ്ടത്?
0: എന്നിഷ്ടത്തില്.
1: ആഹാ,
0: മഞ്ഞിൽ കുളിരുമായൊരു കുയിൽ.
1: ഉറപ്പായിട്ടും വെച്ചേരാം. 41 പേർക്കും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ശരി അമ്മ.

0: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ,
2: എന്റെ പേര് സൽമ ബീവി.
1: ഹലോ സൽമ ബീവി, പറഞ്ഞോളൂ.
2: എനിക്കൊരു പാട്ട് വേണം.
1: ഓക്കെ, ഏത് പാട്ടാ ഉമ്മയ്ക്ക് വേണ്ടേ?
2: എനിക്ക് വേണ്ടത് പറന്നു പൂങ്കുയിൽ, എന്റെ എല്ലാവർക്കും വേണ്ടി ഓർമ്മയ്ക്കായിട്ട് പാട്ട് കേൾക്കാനാ.
1: ഓക്കെ, ഉമ്മ എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ കരിങ്ങന്നൂര്.
1: കൊല്ലത്തിനടുത്തല്ലേ?
2: കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഓയൂര്, ബോയൂര് അഞ്ചലോട്ട് പോകുന്ന റൂട്ടാണ് കരിങ്ങന്നൂർ.
1: ഓക്കെ, ഉമ്മയുടെ വീട്ടിലാരൊക്കെയുണ്ട്?
2: ഇപ്പൊ ഞാൻ തനിക്കേ ഉള്ളൂ. എന്റെ ഭർത്താവ് മരിച്ചുപോയി, രണ്ട് മക്കളുണ്ട്. മക്കൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. എന്റെ സഹോദരങ്ങളും ഉമ്മായും അത്തായും എല്ലാരും മരിച്ചുപോയി. എല്ലാവർക്കുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഞാൻ ചോദിച്ചത്. കൊറേ നാളായി കേട്ടിട്ട്.
1: അതെയോ? അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട്. ആ, സുഖമായിട്ടിരിക്കുന്നു ഉമ്മ. ഉമ്മ സുഖല്ലേ?
2: ആ, കുഴപ്പമില്ല.
1: എല്ലാവർക്കും വേണ്ടിട്ട് ഉമ്മക്ക് ഈ പാട്ട് വെച്ചേരാട്ടോ.
2: ആ ശരി
1: ശരി ഉമ്മ.

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: ഗുണശീലൻ.
0: ഓക്കെ, പേരെനിക്ക് കിട്ടിയില്ല.
1: ഗുണശീലൻ.
0: ഗുണശീലൻ. ഓക്കെ. അതെയോ? ഓക്കെ.
1: പാട്ട് മകനെ നിനക്ക് വേണ്ടിയില്ലേ മാലാക്കന്മാർ വന്ന് പൂവിളർക്കുന്ന ആ പാട്ട്.
0: എന്താ ഈ പാട്ടിനോട് എന്താ ഇഷ്ടം?
1: ആ നല്ല പാട്ടല്ലേ. പതിനാറ് രാവിലെ.
0: അതെ. അപ്പം ഈ പാട്ടുകൾ കേൾക്കുമ്പോ ലിറിസിസ്റ്റിന്റെയും മ്യൂസിക് ഡയറക്ടറിന്റെയും ഒക്കെ പേരുകൾ ശ്രദ്ധിക്കാറുണ്ടോ? അതെ അല്ലേ. ഓക്കെ. ആ സുഖമായിട്ടിരിക്കുന്നു. അടുത്ത ചർച്ചയിലാണ്, ആയിട്ടില്ല. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ വലിയ സന്തോഷം. ഈ പാട്ട് വെച്ചുതരാം. ഓക്കെ, താങ്ക്സ്.

0: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ,
1: ആരാണ്? ഹലോ അമ്മ, എന്ത് ചെയ്യുന്നു?
2: ഞാനൊരു വീട്ടമ്മയാണ്.
1: അതെയോ? ഓക്കെ, അമ്മയ്ക്ക് ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് ഗുരു സിനിമയുടെ ഏതെങ്കിലും ഒരു പാട്ട് വേണം.
1: അമ്മയ്ക്ക് ആ സിനിമ ഇഷ്ടമാണോ ഒത്തിരി?
2: സിനിമ ഇഷ്ടമാണ്.
1: അമ്മയ്ക്ക് ദേവസംഗീതം നീയല്ലേ, ആ പാട്ട് മതിയോ ഗുരുവിലെ?
2: ഓ മതി മതി. എനിക്ക് രണ്ട് പെൺമക്കളാണ്. രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചു. മൂത്ത മോള് ദിവ്യ, മക്കള് ദൃശ്യ, അച്ഛനുണ്ട്, മരുമകൻ രഞ്ജിത്ത്, ഇളയ മകള് രമ്യ, അവളെ മക്കള് സ്നേഹ, സ്വാതി, മരുമകൻ ഷാജി.
1: അവർക്ക് അടുത്ത് തന്നെയാണോ അവിടെ?
2: അല്ലല്ല, അടുത്തല്ല. മൂത്ത മോള് കടയ്ക്കത്, ഇളയ ആള് ആറ്റിങ്ങൽ കല്ലുംകൂടെന്ന് പറയും. പാൽ സൊസൈറ്റി ജോലിയുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് മെമ്പറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു.
1: ഓ അതെയോ.
2: രമ്യ.
1: ഓക്കെ.
2: അപ്പൊ എന്റെ മൂത്ത മോളുടെ റേഡിയോ എപ്പോഴും കേൾക്കുന്ന ആളാണ്. എന്റെ കുട്ടിനാളിലെ റേഡിയോ ശ്രോതാവാണ്. രാവിലെ റേഡിയോ വെച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ ജോലികളെല്ലാം ചെയ്യുന്നത്.
1: അതെയോ?
2: എപ്പോഴും വെച്ചാ എന്റെ മാമൻ ലൈസൻസോടുകൂടി റേഡിയോ വാങ്ങിച്ച ആളാണ്. അപ്പോഴേ ഞാൻ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ആളാണ്. എനിക്കിപ്പോ 66 വയസ്സും പ്രായമുണ്ട്. എങ്കിലും അത് കേട്ടാലേ ശരിയാവുള്ളു.
1: അമ്മ അപ്പൊ അവിടെ സ്ഥിരം ആകാശവാണി തന്നെയാണോ വെച്ചിരിക്കുന്നത്?
2: അതെ അതെ അതെ അതെ, ആകാശവാണി അനന്തപുരി എഫ്എം.
1: അനന്തപുരി എഫ്എം അല്ലേ? ഓക്കെ.
2: അതാകുമ്പോ വാർത്തയും എപ്പോഴെപ്പോഴും കേൾക്കാം, വിശേഷങ്ങൾ അറിയാം, പാട്ടും കേൾക്കാം, ഹലോ സന്ദേശം, എല്ലാ കാര്യങ്ങളും കേട്ടോണ്ടിരിക്കുന്നത്.
1: ഓക്കെ.
2: ആടോ എവിടെ താമസിക്കുന്നത്?
1: എന്റെ വീട് ട്രിവാൻഡ്രാണ്. ഫാമിലി ആയിട്ട് പുറത്താണ്. ഞാനിപ്പോ വെക്കേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നിരുന്നതാണ്.
2: അപ്പൊ അതെന്റെ ഭാഗ്യം.
1: അതെ. അപ്പൊ എന്തായാലും അമ്മയോട് സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം.
2: എനിക്കും സന്തോഷമുണ്ട്.
1: ശരി അമ്മ, താങ്ക്സ്.

0: ഹലോ, ഞാൻ ഇന്ദുലക്ഷ്മി. ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണിയിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്നത്. എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കേരളത്തിലെ പലയിടങ്ങളിൽ നിന്നും ഉള്ള ശ്രോതാക്കളുമായിട്ട് സംസാരിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. എനിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് പാട്ടുകളോടുള്ള ആൾക്കാരുടെ ഒരു താല്പര്യവും ഞാൻ അറിയുന്നതിനും അപ്പുറം, ഞാൻ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ആണ്. കാരണം പലരും അതിൻ്റെ ലിറിസിസ്റ്റും സംഗീത സംവിധായകനും ഒക്കെ അറിയുകയും ലിറിക്സിൻ്റെ ഒക്കെ അർത്ഥത്തിൻ്റെ തലങ്ങളൊക്കെ വളരെയധികം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഒരുപാട് വീട്ടമ്മമാര് പാട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും, ഡേ ടു ഡേ ലൈഫിൽ അവരുടെ ജോലികൾക്കിടയിൽ എപ്പോഴും സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അമ്മമാരെ പരിചയപ്പെടാനും സംസാരിക്കാനും പറ്റി. അതും എനിക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനും പേഴ്സണലി ഒരുപാട് പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെയും നിത്യജീവിതത്തിൽ പാട്ടിന് വലിയൊരു സ്ഥാനവും ഉണ്ട്. ഞാനിവിടെ ഈ പ്രോഗ്രാമിന് വരുമ്പോഴും ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് വലിയ സന്തോഷം, ഇതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി എപ്പോഴെങ്കിലും നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് എല്ലാവർക്കും.
1: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിച്ച ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെബിൽ ജിഹാൻ, ഷിബിന അൻവർ.

ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ബെന്നറ്റ് വീട്രാഗ് സംഗീതം നൽകി ചിത്ര പാടിയത്. ചിത്രം ഗദ്ദാമ.

0: സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ചെറുക്കാൻ ഏസി വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.
2: സംഗീത സരണി സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഒളിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തു വരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസെല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്നു മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
3: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വൈറസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ്ക്ലിനിക്കലും ആയിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെന്റായിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവാകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവ് റൂട്ടിന്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല. നമ്മുടെ നട്ടലിന്റെയൊക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല. ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്. 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന ക്യാൻസറുകൾ, പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
2: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
3: ഇതിന് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പും ഒക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ പോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ പോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിന്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പൊ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പൊ മുഖ

0: തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാൽജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിന്റെ മൂന്ന് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിന്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക് ആയിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിന്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി മാൻഡിബുലർ താടിയുമായിട്ടുള്ള റീജ്യൻ, ഇതിൽ ഏതെങ്കിലും ഒരു റീജ്യനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അതിനൊക്കെ മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് ഒരു 3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഫ്താൽമിക് ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിന്റെ ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ പോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നെർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് ഹോസ്റ്റലിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
0: ചിക്കൻ പോക്സിന്റെ അത്രയും പകർച്ചയില്ല. കാരണം ചിക്കൻ പോക്സിന്റെ പകർച്ചയിൽ നമുക്ക് റെസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിൽ ഉള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യന്റിന്റെ കോണ്ടാക്റ്റിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷെ പകർച്ച ചിക്കൻ പോക്സിന്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
0: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിന്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആന്റിവൈറൽ മരുന്നുകൾ

0: യും കുറയും. അപ്പൊ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഹെർപ്പസോസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആന്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം. നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസോസിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആന്റി ഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആന്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആന്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണമായ പെയിനിലേക്ക് പോസ്റ്റർപെറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ചികിത്സ പ്രധാനമായും ആന്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
1: മാഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
0: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിന്റെ റിസ്ക്, ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെന്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസോസ്റ്റർ വരും എന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ, മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും. മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സിൻ ഉണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്. ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോംബിനന്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല. മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ, ഇപ്പം 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പം IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിനാണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്ററും. അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
1: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഹെർപ്പസോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറെ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല. പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള, നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ, ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം. പ്രത്യേകിച്ച് പക്ഷേ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ, പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക, തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷേ സോപ്പ് തേച്ച് കുളിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും.

0: ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
1: മാഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്ററും രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിന്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പൊ ആശുപത്രിയിലാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ. കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്. കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
1: മാഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്നു പോയത് പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഡോർമെന്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റീആക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം. സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിത ശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
1: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രാഗാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാഗാമൃതത്തിൽ ഡോക്ടർ കെ ജെ യേശുദാസ് പാടിയ കൃതികൾ, പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ വയലിൻ, മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഖഡം. വാണി വാഗതീശ്വരി, രാഗം വാഗതീശ്വരി, രൂപകതാളം.

0: ഡോക്ടർ കെ ജെ യേശുദാസ്
1: പാടിയ കൃതികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: വയലിൻ പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ, മൃദംഗം മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ, ഘടം തിരുവനന്തപുരം വി കാർത്തികേയൻ.

0: സമയം 11 മണി.
1: ആകാശവാണി.
2: ഹരിതവാണി.

കൊഞ്ചിൽ. ചിത്രീകരണ പരമ്പര ഒന്നാം ഭാഗം. രചന സി റഹീം. കൊമ്പൻ വാനമ്പാടി.

മലയാളികളിൽ അധികം പേരും ശ്രദ്ധിക്കാനിടയില്ലാത്തൊരു പക്ഷിയാണ് വാനമ്പാടി. എന്നാൽ തീർച്ചയായും നിങ്ങളെല്ലാവരും വാനമ്പാടിയെക്കുറിച്ച് കേട്ടിരിക്കാനിടയുണ്ട്. നമ്മുടെ ഗന്ധർവരായ പക്ഷികളിൽ ഒന്നാണിത്. ഗന്ധർവന്മാർ വലിയ പാട്ടുകാർ എന്നാണല്ലോ കരുതപ്പെടുന്നത്. വാനമ്പാടികളുടെ പാട്ടിനെക്കുറിച്ച് പാടാത്ത കവികൾ

പ്രത്യേകിച്ച് ആംഗല കവികളാണ് ഇവയെക്കുറിച്ച് കൂടുതലായി എഴുതിയത് എന്ന് തോന്നുന്നു. കടുത്ത മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള പക്ഷിപ്പാട്ട് മുഴങ്ങുമ്പോൾ അവിടുത്തെ ഏതു കവിയാണ് പാടിപ്പോകാതിരിക്കുക? കേരളത്തിന് ഇങ്ങനെയുള്ള കടുത്ത കാലാവസ്ഥാ ഭേദങ്ങൾ വളരെ കുറവാണ്. വേണമെങ്കിൽ വേനലും മഴയുമാണ് നമ്മുടെ കടുപ്പമുള്ള കാലാവസ്ഥയായി തോന്നുന്നത് എന്ന് പറയാം. കാലാവസ്ഥയിലുള്ള മിതത്വം നമ്മുടെ ഭാവുകത്വത്തെ

0: സ്വാധീനിച്ചുവെന്ന് വേണം കരുതാൻ.
1: സ്വർഗവാതുക്കലിരുന്ന് ശ്രുതി മീട്ടുന്നവരാണ് വാനമ്പാടികൾ എന്നാണ് കവിഭാവന. കവിക്ക് തുല്യനാണ് ഈ പക്ഷിയെന്നും മഹാകവികൾ പാടിയിട്ടുണ്ട്. ആംഗലകവി ഷെല്ലി തന്റെ ഗുരുവായി വരിക്കാൻ ആഗ്രഹിച്ചത് വാനമ്പാടികളെയാണ്. മറ്റൊരു ആംഗലകവി വേഡ്സ്വർത്തും വാനമ്പാടികളെക്കുറിച്ച് ആരാധനയോടെ എഴുതിയിട്ടുണ്ട്.
0: വാനമ്പാടിയുടെ പാട്ട് വളരെ പ്രത്യേകതകൾ ഉള്ളതാണ്. ഇത് ഒരിക്കൽ കേട്ടവർ മറക്കില്ല. നേർരേഖയിൽ എന്നതുപോലെ സരളമായ സംഗീതമല്ല കൊമ്പൻ വാനമ്പാടികൾ പൊഴിക്കാറുള്ളത്. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഒരു പക്ഷിയുടെ പാട്ടായി മാത്രം ഇതിനെ നിർവചിക്കാനാവില്ല. പല പക്ഷികളുടെ പാട്ടുകൾ കൂട്ടിക്കലർത്തി വാനമ്പാടി പാടുകയാണെന്നേ തോന്നുകയുള്ളൂ.

0: ജുഗൽബന്ദി പോലെ അല്ലെങ്കിൽ സിംഫണി പോലെ തോന്നും ഇവയുടെ പാട്ട് കേൾക്കുമ്പോൾ. കൊമ്പൻ വാനമ്പാടിയുടെ പാട്ട് 3-4 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. വാനമ്പാടിയുടെ സംഗീതത്തെ കവികൾ ഏറെ ഇഷ്ടപ്പെടുന്നതും അവയുടെ പാട്ടിന്റെ ഈ പ്രത്യേകതകൾ കൊണ്ടാണ്.
1: പലതരം വാദ്യോപകരണങ്ങളുടെ ഒരു മേളനം വാനമ്പാടിയുടെ പാട്ടിൽ കേൾക്കാം. ഇതിൽ ചിലമ്പിന്റെ ശബ്ദം വേറിട്ട് നിൽക്കും. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, കെ ജെ യേശുദാസ് പാടിയ തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി എന്ന പാട്ട് മലയാളികളുടെ മനസ്സിൽ വാനമ്പാടിയെ സ്ഥിരമായി പ്രതിഷ്ഠിക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്.

0: വിശാലവും വരണ്ടതുമായ സ്ഥലങ്ങളിലും ചരൽ പ്രദേശങ്ങളിലുമാണ് കൊമ്പൻ പാടികളെ കാണാറുള്ളത്.
1: പക്ഷി നിരീക്ഷകൻ സി ജി അരുൺ.
0: ആറ്റക്കുരുവിയേക്കാളും വലിപ്പമുള്ളതും തവിട്ട് നിറത്തിലുമുള്ള ഈ പക്ഷികൾക്ക് തലയിലും പുറത്തും കഴുത്തിലും കറുത്ത വരകളുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ശിഖയുണ്ട് ഈ പക്ഷിക്ക്. ഇംഗ്ലീഷിൽ മലബാർ ലാർക്ക് എന്ന പേരുള്ള ഈ പക്ഷിയുടെ ശാസ്ത്രനാമം ഗലറിഡ മലബാറിക്ക എന്നാണ്. വിഖ്യാത കവികളായ ഷെല്ലിയും വേഡ്സ്വർത്തുമൊക്കെ 18-ാം നൂറ്റാണ്ടിൽ വാനമ്പാടികളെക്കുറിച്ച് എഴുതിയ കവിതകളിലൂടെ ലോകമെങ്ങും ഈ പക്ഷികൾ പ്രശസ്തമായി. ഇതിനും 2 നൂറ്റാണ്ട് മുന്നേ ഷേക്സ്പിയറുടെ രചനകളിൽ വാനമ്പാടികളെക്കുറിച്ച് വിശേഷണങ്ങളുണ്ട്. വർണ്ണിക്കാൻ വിഷമമുള്ള തരത്തിൽ നീണ്ടുപോകുന്ന പാട്ടുപാടുന്നത് ആൺപക്ഷികളാണ്. തറയിൽ നിന്നും ഉയർന്നു പൊങ്ങി കുറച്ചു നേരം വായുവിൽ ചിറകടിച്ച് നിന്നുകൊണ്ട് മെല്ലെ നീങ്ങിക്കൊണ്ടാണ് പാടുന്നത്. തറയിൽ ഇരുന്നും ആലപിക്കാറുണ്ട്. മിക്കവാറും കൂട്ടങ്ങളായാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ 10 വാനമ്പാടികളുണ്ട്. അതിൽ ദേശാടനക്കാരായ ബന്ധുക്കൾ ഉൾപ്പെടുന്നു. തിരുവനന്തപുരത്ത് എയർപോർട്ടിൻ്റെ വിശാലമായ വളപ്പിനുള്ളിൽ വലിയ ചുറ്റുമതിൽ വരുന്നതിന് മുന്നേ ഓറിയൻ്റൽ സ്കൈലാർക്ക് എന്ന കൊമ്പൻ പാടിയുടെ ബന്ധുവിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. സൂര്യരശ്മികളെ എതിരേൽക്കുന്ന മനസ്സുപോലെ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പ്രണയത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങളായി കവികൾ വാഴ്ത്തുമ്പോൾ ഇപ്പോൾ ഈ പക്ഷികളുടെ ചുറ്റുപാടുകളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിശാലവും തുറന്നതുമായ പ്രദേശങ്ങളൊക്കെ കേരളത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി തരം മാറ്റിയെടുക്കലും വ്യാപകമായ നികത്തലുകളും കുന്നിടിക്കലും കാരണം കേരളത്തിൽ പലയിടത്തു നിന്നും ഇവർ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേ പറഞ്ഞ വിഖ്യാത കലാകാരന്മാർ ഈ കാലഘട്ടത്തിലാണ് എഴുതിയിരുന്നതെങ്കിൽ അവരുടെ ഭാവനകൾ ആകുലതകൾ നിറഞ്ഞതായനെ.
2: ഇവയുടെ പാട്ട് വളരെ പ്രശസ്തമായതുകൊണ്ട് വാനമ്പാടികൾ എല്ലാവരും വലിയ പാട്ടുകാരാണെന്ന് ആരും കരുതരുത്. ഇവരിൽ ചില ജാതിക്കാർ മാത്രമാണ് പാട്ടുകാരായുള്ളത്. വർണ്ണഭംഗിയൊന്നുമില്ലാത്ത ചെറിയൊരു പക്ഷിയായതിനാൽ എല്ലാവരും വാനമ്പാടികളെ ശ്രദ്ധിച്ചുകൊള്ളണമെന്നുമില്ല.

0: ഇവയെ കൊമ്പൻ വാനമ്പാടി എന്ന പേര് ചൊല്ലി വിളിക്കാൻ കാരണം. സൈസ് ക്രസ്റ്റഡ് ലാർക്ക് കൊമ്പൻ വാനമ്പാടികളിലെ ഒരു ഇനത്തിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ഇത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഗാലറിഡ ഡേവ എന്നാണ്. രണ്ടാമത്തെ ഇനത്തിൻ്റെ ഇംഗ്ലീഷ് പേര് മലബാർ ക്രസ്റ്റഡ് ലാർക്ക് എന്നും ശാസ്ത്രീയ നാമം ഗാലറിഡ മലബാറിക്ക എന്നുമാണ്.
1: കൊമ്പൻ വാനമ്പാടികൾക്ക് തെങ്ങിൽ കൂടൊരുക്കി കാണാറുള്ള ആറ്റക്കുരുവികൾ എന്ന് വെളിപ്പേരുള്ള തൂക്കണാം കുരുവികളേക്കാൾ കുറച്ചുകൂടെ വലിപ്പമേ ഉള്ളൂ. ആകപ്പാടെ നോക്കിയാൽ മേൽമണ്ണിന്റെ തവിട്ട് നിറമാണ് അവയ്ക്കുള്ളത്. മണ്ണിൽ പതുങ്ങിയിരുന്നാൽ ഇവയെ കണ്ടെത്തുവാൻ എളുപ്പവുമല്ല.
0: കൊമ്പൻ വാനമ്പാടിയുടെ ദേഹത്താകെ ഇരുണ്ട വരകൾ കാണാനാകും. സൂക്ഷിച്ചു നോക്കിയാൽ കഴുത്തിലും പുറത്തും തലയിലും മാറിടത്തിൽ രണ്ടു വശങ്ങളിലുമായി ഇരുണ്ട വരകൾ വ്യക്തമായി കാണാനാകും. ശിഖ ഒന്നുകൊണ്ട് തന്നെ കൊമ്പൻ വാനമ്പാടിയെ മറ്റു വാനമ്പാടികളിൽ നിന്ന് തിരിച്ചറിയാനാകും. തലയിൽ ഉയർന്നു നിൽക്കുന്ന തൂവലുകൾ ചില നേരം താഴ്ന്നു കിടക്കാറുമുണ്ട്. പൂവനെയും പിടയെയും തമ്മിൽ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. എന്നാൽ പാട്ടുപാടുന്ന പക്ഷി ഏതെന്ന് നോക്കി പൂവനെ തിരിച്ചറിയാം. പെൺപക്ഷി പൂവനെ പോലെ പാടാറില്ല.
1: എവിടെയെങ്കിലും ഇരുന്ന് പാടുക മാത്രമല്ല കൊമ്പൻ വാനമ്പാടികൾ ചെയ്യുക. അന്തരീക്ഷത്തിൽ പാറിപ്പറന്ന് ചില അഭ്യാസങ്ങൾ കൂടി അവ നടത്താറുണ്ട്. അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക താളത്തിൽ ഉയർന്നും താഴ്ന്നും പറന്ന് തുടരെ തുടരെ ചിറക് വിറപ്പിച്ചുകൊണ്ടാണ് ഇവ പാട്ട് കച്ചേരി നടത്തുന്നത്. ഇന്നത്തെ പാട്ട് കച്ചേരി നടത്തുമ്പോൾ കാറ്റു ചവിട്ടി നിൽക്കുന്ന ശീലവും ഇവയ്ക്കുണ്ട്. പറയത്തക്ക വർണ്ണത്തൂവലുകളൊന്നും പ്രകൃതി ഇവയ്ക്ക് നൽകിയിട്ടില്ലെങ്കിലും ശ്രുതിശുദ്ധമായ സംഗീതം ഒന്നുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇവയ്ക്ക് കഴിയുന്നു.
0: വരണ്ടതും കുറ്റിപ്പുല്ലുകൾ നിറഞ്ഞതുമായ മലഞ്ചെരുവുകളിലാണ് സാധാരണയായി കൊമ്പൻ വാനമ്പാടികളെ കാണാനാവുക. തെക്കൻ ജില്ലകളിൽ കണ്ടുവരുന്ന കൊമ്പൻ വാനമ്പാടിക്ക് കഴുത്തിലും മാറിടത്തിലും വീതിയുള്ളതും കറുത്തതുമായ വരകളാണുള്ളത്. ഇവ മലബാറിൽ കാണുന്ന കൊമ്പൻ വാനമ്പാടികളെ പോലെ പാട്ടുകാരല്ലെന്നും പറയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടിയിരിക്കുന്നു.

ഗന്ധർവനായ കൊമ്പൻ വാനമ്പാടികൾ മണ്ണിനോട് ചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. നിലത്ത് കിടക്കുന്ന കല്ലിൻ്റെയോ മൺകട്ടയുടെയോ കുറ്റിപ്പുല്ലിൻ്റെയോ ചുവട്ടിലെ ചെറുകുഴിയിൽ വലിയ ആർഭാടമൊന്നുമില്ലാതെയാണ് ഇവ കൂടൊരുക്കുന്നത്. പുല്ലും വേരുകളും രോമങ്ങളുമെല്ലാം ചേർത്താണ് ഇവ കൂടൊരുക്കുന്നത്. മുട്ടയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷ ഉറപ്പാക്കും വിധമുള്ള ഇടമാണ് ഇവ കൂടൊരുക്കാനായി കണ്ടെത്തുന്നത്. മഴക്കാലത്തിന് മുമ്പായാണ് ഇവയുടെ കൂടൊരുക്കൽ കാലം. ഈ സമയത്താണ് ഇവയുടെ പാട്ടും ഡാൻസുമൊക്കെ ഉച്ചാവസ്ഥയിലെത്തുന്നത്. കൊമ്പൻ വാനമ്പാടിയുടെ കൂട്ടിൽ 3-4 മുട്ടകളെങ്കിലും കാണും. നമ്മുടെ പ്രകൃതിയെ സംഗീതസാന്ദ്രമാക്കുന്നതിൽ അനുഗ്രഹീതരായ കൊമ്പൻ വാനമ്പാടികളുടെ പാട്ടുകളും വലിയ പങ്കുവഹിക്കുന്നു. നമ്മെ പാട്ടുപാടി സന്തോഷിപ്പിക്കുന്ന കൊമ്പൻ വാനമ്പാടികളെ നന്ദിയോടെയല്ലാതെ ആർക്കും ഓർക്കാനാവില്ല.

0: കൊഞ്ചൽ. ചിത്രീകരണ പരമ്പര ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അഞ്ജന ശ്രീകുമാർ, നിർവഹണം സന്ദീപ് സുരേഷ്.
1: ഹരിതവാണി സമാപിക്കുന്നു.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
5: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
7: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
8: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ജി വേണുഗോപാലും ചിത്രയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം MG രാധാകൃഷ്ണൻ. ചിത്രം മണിച്ചിത്രത്താഴ്.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാക ദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സാർ ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്തു പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗാനരചന, സംഗീതം ശ്രീകുമാരൻ തമ്പി. യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കൂട്ടുകാരിക്ക് ശേഷം കേൾക്കാം. ആകാശവാണി
1: കൂട്ടുകാരി.

0: കുടുംബങ്ങൾ മാറുന്നതും മാറേണ്ടതും. ഇതേക്കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിലെ ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ജെൻഡർ ജസ്റ്റിസ് വിഭാഗം നോഡൽ ഓഫീസർ ഡോക്ടർ അനുഷ ജയദേവ് സംസാരിക്കുന്നു.
1: കുടുംബം എന്നത് എല്ലാ കാലത്തും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയാണ് കുടുംബത്തെ പറയുക. കുടുംബം ഇത്രമാത്രം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, സാമൂഹ്യവൽക്കരണത്തിന്റെ ആദ്യ പടി എന്ന് പറയും. സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മനുഷ്യനായി തീരുന്ന, ശിശു മനുഷ്യനായി വളർന്നു വരുന്നത് കുടുംബത്തിനുള്ളിലൂടെയാണ്. ഒരു കാലഘട്ടത്തിൽ വളരെ ജനാധിപത്യപരമല്ലാതെ അച്ഛന്മാരോ മുത്തശ്ശന്മാരോ അമ്മാവന്മാരോ മാത്രം തീരുമാനമെടുത്തിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു സംവിധാനമായി മാറി വരുന്നത് ഈ ഒരു അടുത്ത കാലഘട്ടത്തിലാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ സാങ്കേതികമായും സാംസ്കാരികമായും വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഈ ഒരു ചരിത്രാതീത കാലത്ത് കുടുംബ വ്യവസ്ഥ എന്നത് വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കുടുംബ വ്യവസ്ഥ ഇല്ലായിരുന്നു. പക്ഷെ പല കാരണങ്ങളാലും മനുഷ്യർ അവരുടെ ജീവിതം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ആണും പെണ്ണും ഇണകളാവുകയും അവരൊരുമിച്ച് ചേർന്ന് കുടുംബം എന്ന വ്യവസ്ഥ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായും ഈ പുരുഷന്റെയും സ്ത്രീയുടെയും കുടുംബത്തിനകത്തുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വളരെ വ്യത്യസ്തമായിരുന്നു. ഈ വ്യത്യസ്തതയ്ക്ക് കാരണം സ്ത്രീക്കാണ് ഗർഭധാരണ ശേഷിയുള്ളത്, അതുപോലെ സ്ത്രീക്കാണ് കുട്ടിയെ പ്രസവിച്ച് വളർത്താൻ കഴിയുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുടുംബത്തിനുള്ളിലുള്ള ഈ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടുകയും അത് ചരിത്രാതീത കാലം മുതൽ ഇന്ന് വരെയും ഈ റെസ്പോൺസിബിലിറ്റീസും കുടുംബ സംവിധാനത്തിനുമൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ നമ്മൾ തുടരുകയും ചെയ്യുന്നു. നമ്മുടെ സാധാരണ ഒരു മലയാളി കുടുംബം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കുടുംബം എന്ന് പറഞ്ഞാൽ അത് പിതൃദായകത്വ സ്വഭാവത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. പുരുഷന് ഒരു ലേബൽ നമ്മൾ കൊടുക്കുകയാണ്, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം, കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ഉത്തരവാദിത്വം, കുടുംബത്തിന്റെ സാമ്പത്തികമായ എബിലിറ്റിയുടെ ഉത്തരവാദിത്വം എല്ലാം നമ്മൾ പുരുഷന് കൊടുക്കുന്നുണ്ട്. സ്ത്രീക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളെ പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ മുതിർന്ന തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കി ശരിയാക്കി നടത്തിക്കൊണ്ടുപോവുക, ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണത്തിനുള്ള മറ്റു സംവിധാനങ്ങൾ പുരുഷൻ ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ ഭക്ഷണം പാചകം ചെയ്യുക. ഈ 2026 ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് പല കുടുംബങ്ങളിൽ നടക്കുക. പുരുഷന്മാർ തന്നെ ആവണമെന്നില്ല സാമ്പത്തികമായിട്ട് ഉള്ള എല്ലാ ക്രയവിക്രയങ്ങളും ചെയ്യുന്നത്, സ്ത്രീകൾ തന്നെ ആവണമെന്നില്ല പാചകം ചെയ്യുകയും

കുട്ടികളെ വളർത്തുകയും ചെയ്യുന്നത്. പക്ഷെ ഇതാണ് നമ്മുടെ ഒരു രീതി. പക്ഷെ ഇതിനുള്ളിൽ ഈ പറയുന്ന പുരുഷനും സ്ത്രീക്കും കുട്ടികൾക്കും കിട്ടേണ്ടുന്നതായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. തൊട്ടടുത്ത ഒരു ദിവസമാണ് വിവാഹം കഴിഞ്ഞ 9-ാമത്തെ വർഷത്തിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നത്. ഇനി നോക്കൂ, മകൻ അമ്മയെ കൊലപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള തരത്തിലുള്ള പല അതിക്രമങ്ങളും കുടുംബത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പുറത്ത് കാണുന്ന കാൽപ്പനികമായിട്ടുള്ള ഒരു കുടുംബം എന്ന് അത് ഇന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കുടുംബത്തിനുള്ളിൽ സമൂഹത്തിനകത്തുള്ള എല്ലാ തരത്തിലെ അഴിമതികളും അനീതികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. പിന്നെ കൊച്ചുകുട്ടികളുടെ സുരക്ഷിതത്വം. ഏറ്റവും വലിയ അബ്യൂസേഴ്സ് നമ്മുടെ കുടുംബത്തിനകത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഇതിനകത്ത് പുരുഷന്മാർക്കാണ് ഒരു മേൽക്കൈ, സ്ത്രീകൾ അബ്യൂസേഴ്സ് ഇല്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. സ്ത്രീകൾ അബ്യൂസേഴ്സ് ആയിട്ടുള്ള പലതരത്തിൽ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർ സ്ത്രീകളിലും ഉണ്ട്. കുട്ടികളെ നമ്മൾ കണക്കാക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കേണ്ട, നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കേണ്ട, സമൂഹത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു പോകേണ്ടതാണ് നമ്മൾ കുട്ടികളെ കണക്കാക്കുന്നത്. ഒരു കുടുംബവും കുട്ടികളുടെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടില്ലാത്ത സമൂഹമാണ് കേരളം. അതുകൊണ്ട് തന്നെ കുട്ടികളെ നിയന്ത്രിക്കുക, കുട്ടികളെ സമൂഹത്തിന് പാകപ്പെടുത്തി, കുടുംബത്തിന് പാകപ്പെടുത്തി വളർത്തുക എന്നുള്ളതാണ് കുടുംബം ചെയ്യുന്നത്. ഒരുപക്ഷെ ചില മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്, അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണമുള്ള സപ്പോർട്ട് കൊടുത്ത് ഇവർക്ക് നഷ്ടപ്പെട്ട ബാല്യം അവർ എൻജോയ് ചെയ്യുന്നത് ഈ കുട്ടികളിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഇന്നത് പഠിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് മ്യൂസിക് പഠിക്കാൻ പറ്റിയിട്ടില്ല, കുട്ടിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാതെ കുട്ടിയെ മ്യൂസിക് പഠിപ്പിക്കുന്നു. എനിക്കൊരു ഡോക്ടർ ആവാൻ പറ്റിയില്ല, കുട്ടിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാതെ കുട്ടികളെ അത്തരത്തിൽ നമ്മൾ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കോവിഡിന് ശേഷമുള്ള കുടുംബങ്ങൾക്കുള്ളിൽ കുട്ടികൾ അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇതിനു മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളേറെ വൈജ്ഞാനിക വിസ്ഫോടനം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ശരിയും തെറ്റുമായിട്ടുള്ള ഇൻഫർമേഷൻ കുട്ടികളിലേക്ക് എത്തുന്നതിൻ്റെ അത്രയും തീവ്രതയോടുകൂടി മുതിർന്ന മനുഷ്യരിലേക്ക് എത്തുന്നില്ല. ഇത് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, ദോഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു ഫാക്ട് ചെക്ക് ഇല്ലാത്ത തരത്തിലാണ് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മുതിർന്ന തലമുറ കുട്ടികളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കിട്ടുന്ന ഇൻഫർമേഷനെ കൃത്യമായി പ്രോസസ്സ് ചെയ്ത് അതിനെ അവർക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുകയും ചില തെറ്റായ ഇൻഫർമേഷൻ, ഒരുപക്ഷെ പ്രായത്തിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയാത്ത ഇൻഫർമേഷൻ, ഇവയെ എത്തരത്തിൽ പ്രോസസ്സ് ചെയ്യണമെന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് കുടുംബത്തിനുള്ളിലും കുടുംബത്തിൻ്റെ അനുബന്ധമായ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും കടമയാണ്. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് നിർവഹിക്കാൻ കഴിയുന്ന മുതിർന്ന തലമുറ കുടുംബങ്ങളിൽ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഫോടനാത്മകമായിട്ടുള്ളൊരു സവിശേഷമായ സാഹചര്യം കുടുംബത്തിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പേരൻസും ഡെമോക്രസി വളരെയധികം ആഗ്രഹിക്കുന്ന കുട്ടികളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കുടുംബത്തിനുള്ളിൽ വളരെയധികം നടക്കുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് അതിനുള്ളിൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പുറത്ത് കാണുന്ന പലതരത്തിലെ ടെൻഡൻസികൾ, കുട്ടികൾക്ക് ഗുണകരമല്ലാത്ത പലതരത്തിലെ, ആശാസ്യമല്ലാത്ത പലതരത്തിലെ ജീവിതക്രമങ്ങളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലെ മാറ്റത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ കുടുംബത്തിൽ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ, ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാത്ത കാര്യമാണോ, ഞങ്ങളുടെ അച്ഛനും അമ്മമാരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നു, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് മിഡിൽ ഏജ് പേരൻസും അതുപോലെ യങ് പേരൻസും എല്ലാം പുലർത്തുന്ന ഒരു മനോഭാവം. അപ്പം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടുംബം ആയിത്തീരുന്ന എൻറ്റിറ്റി ആയിത്തീരുന്ന ഒരു മനുഷ്യരും ഒരു പേരൻ്റൽ ഒരു എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാതെ, നമുക്ക് എന്ത് എഡ്യൂക്കേഷനാണ് കിട്ടുന്നത്? എനിക്ക് ഒരു PG എന്ന് പറഞ്ഞ സോഷ്യോളജിയിലാണ്, PhD എന്ന് പറഞ്ഞാൽ ആരോഗ്യശാസ്ത്രത്തിലാണ്, അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള പഠനമുണ്ട്. പക്ഷേ ഒരു പേരൻ്റ് ആകാൻ തക്കവണ്ണമുള്ള ഒരു പഠനവും എനിക്ക് ഒരു കാലഘട്ടത്തിലും സമൂഹത്തിൽ നിന്നോ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളിൽ നിന്നോ എനിക്ക് ലഭിച്ചിട്ടേ ഇല്ല. പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പണ്ടത്തെ നീഡുകളും പണ്ടത്തെ ഒരു റെസ്പോൺസ് ഓഫ് ചിൽഡ്രനും വളരെ വ്യത്യാസമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നീഡ്സ് വളരെ വ്യത്യാസമാണ്. മുമ്പ് മുതിർന്ന തലമുറയ്ക്ക് കൂടുതൽ അറിവും ചെറിയ തലമുറയ്ക്ക് കുറച്ച് അറിവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ ഉള്ളതിനേക്കാൾ ഏറെ അറിവ്, അത് പ്രോസസ്ഡ് അല്ലാത്ത അറിവുള്ള ഒരു തലമുറയോടാണ് നമ്മൾ ഇടപെടുന്നത്. രക്ഷാകർത്തൃത്വം എന്ന മേഖലയിൽ പ്രത്യേകിച്ച് പരിശീലനങ്ങളൊന്നും സിദ്ധിക്കാത്ത മനുഷ്യരാണ് ഈ ദിവസം വരെയും കുടുംബങ്ങൾ ആയി മാറിയിരിക്കുന്നത്. സ്കൂളിൽ അവരുടെ കൗമാരത്തിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ കൂടി കുട്ടികളെ മനസ്സിലാക്കിക്കുന്ന രീതിയിൽ പാഠ്യപ്രക്രിയയുടെ ഭാഗമായിട്ടും കുട്ടികളിൽ ഇത്തരം ചർച്ചകൾ കൊണ്ടുവരികയും കുടുംബത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പേരൻറ്റിങ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും രക്ഷാകർത്താക്കൾ എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കുകയും തങ്ങൾക്ക് രക്ഷാകർത്താക്കളായി കുട്ടികളെ വളർത്താനുള്ള കഴിവുണ്ടോ എന്ന് അവരോട് തന്നെ അവർക്ക് ചോദിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളെ കൃത്യമായി ചിട്ടപ്പെടുത്തി ജീവിക്കാൻ

0: സാധിക്കുകയും ഒക്കെ ചെയ്യുക. ഈ പറയുന്ന കൗമാരക്കാരിൽ നിന്ന് യൗവനത്തിലേക്ക് വരുമ്പോഴോ യൗവനത്തിന്റെ മുതിർന്ന നിലകളിലേക്ക് വരുമ്പോഴോ അവർക്ക് സാധിക്കും. ഇനി ആണും പെണ്ണും മാത്രം ചേരുന്നതല്ലാത്ത കുടുംബങ്ങളിലെയും കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾ കുടുംബമായി ചേരുമ്പോൾ, അല്ലെങ്കിൽ സ്വവർഗമായി ഇണകളായി ജീവിക്കുന്ന മനുഷ്യർ കുടുംബമായി ചേരുമ്പോൾ അവിടെ എങ്ങനെയാണ് കുടുംബപരമായ ക്രയവിക്രയങ്ങൾ നടക്കുന്നത്? ഒരുപക്ഷെ ദത്തുമൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇണയ്ക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയോ വളർത്തുമ്പോൾ അവരെ അനുശാസിക്കേണ്ട കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അത്തരം കുടുംബങ്ങളെ എങ്ങനെയാണ് സമൂഹവുമായി ഉൾച്ചേർത്ത് വളർത്തുക? ഇപ്പോൾ നമ്മൾ കാണുന്നത് സമൂഹത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ, എല്ലാത്തരം മനുഷ്യരും കുറ്റകൃത്യങ്ങൾ നടത്തുന്നുണ്ട്, കുറ്റകൃത്യങ്ങൾക്ക് വിധേയപ്പെടുന്നുണ്ട്. കുടുംബത്തിനുള്ളിൽ കുറ്റകൃത്യമുണ്ട്, കുടുംബത്തിന് പുറത്ത് കുറ്റകൃത്യമുണ്ട്. ലൈംഗിക കുറ്റകൃത്യം കുടുംബത്തിനുള്ളിൽ നേരത്തെ മുതലേ തന്നെ ഉള്ള ഒരു സംഗതിയാണ്. ഇന്ന കാലത്ത് തുടങ്ങി ഇന്ന കാലത്ത് കൂടിയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ കുടുംബത്തിനുള്ളിൽ നല്ല മെച്ചപ്പെട്ട ആശയവിനിമയം നടക്കണം. കുട്ടികളെ വിശ്വസിക്കുന്ന, കുട്ടികളെ പ്രാധാന്യവൽക്കരിക്കാൻ കഴിയുന്നത് വളരെ പ്രധാനമാണ്. കുട്ടി പറയുകയാണ്, എന്നെ തുശൻ എന്നെ ഉപദ്രവിച്ചു, എന്നെ അമ്മാവൻ ഉപദ്രവിച്ചു, എന്നെ അച്ഛൻ ഉപദ്രവിച്ചു, എന്നെ ചേട്ടൻ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ ഇത് പുറത്ത് പറയരുത്, കുടുംബത്തിന്റെ അന്തസ്സാണ് പ്രധാനമെന്ന് പറയുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നീ കള്ളം പറയുന്നു എന്ന് അവരോട് പറയുകയും കുട്ടികളെ മാനസികമായ സംഘർഷത്തിലേക്ക് തള്ളിവിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന കുടുംബങ്ങളുമുണ്ട്. കൃത്യമായി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. രക്ഷാകർത്തൃത്വ പരിശീലനത്തിനുള്ളിൽ, അല്ലെങ്കിൽ അത്തരം സംസാരങ്ങൾക്കുള്ളിൽ കുട്ടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബത്തിന്റെ അഭിമാനം എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണെന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു തലമുറയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ പ്രധാനമാണ്. രണ്ട്, കുട്ടിയെ വിശ്വസിക്കണം. കുട്ടി കള്ളം പറയില്ല എന്നുള്ളതല്ല, പക്ഷെ കുട്ടി കള്ളമേ പറയുള്ളൂ എന്നുള്ള തരത്തിൽ കുട്ടിയെ കാണുന്നത് ക്രൂരമാണ്. ഒരു കുടുംബ അന്തരീക്ഷം എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ പുതിയ തലമുറ മാത്രമല്ല, ഒരു 50 വയസ്സുള്ള മാതാപിതാക്കളുള്ള കുടുംബം മുതൽ 25 വയസ്സ് മാതാപിതാക്കളുള്ള കുടുംബം വരെ എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലും ഒക്കെ ഇപ്പോൾ വളരെയധികം ആസക്തരായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ കുട്ടികളും അമ്മയും അച്ഛനും തമ്മിലുള്ള സംസാരം തന്നെ വളരെ കുറവായിട്ട് മാറുന്നുണ്ട്. അത് എന്നും നമ്മൾ പറയുന്ന കാര്യമാണ്. ടി വി വന്ന കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ടി വിയിലേക്ക് കുട്ടികൾ ആകൃഷ്ടരാകുന്നു, അതുകൊണ്ട് കുട്ടികൾ അമ്മയോട് അച്ഛനോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, പലതരത്തിലുള്ള സൈബർ പ്രശ്നങ്ങളുണ്ട്, മയക്കുമരുന്നിന്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇതിൽ വളരെ കൃത്യമായി കുടുംബം ഇടപെടുകയും കുട്ടികളോട് ദൈനംദിന കാര്യങ്ങൾ നിരന്തരം അവരോട് ചോദിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നമുണ്ട്, അവരോട് ഒരു ചോദ്യം പലതവണ ചോദിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അവരുടെ രീതിക്ക് ഇണങ്ങുന്ന രീതിയിൽ അവരോട് ഇടപെടുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പിന്നെ രണ്ടാമത്, കുട്ടികൾ കുടുംബത്തിനുള്ളിൽ ആയിരിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വത്തെ മാനിക്കുന്ന തരത്തിലുള്ളൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകുന്നതും വളരെ പ്രധാനമാണ്. കുടുംബത്തിന് മാത്രം ഇത്തരത്തിലെ കുറ്റകൃത്യങ്ങളിൽ ഇടപെടാനോ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനോ സാധിക്കില്ല. കുടുംബം എങ്ങനെയാണ് മറ്റ് സ്ഥാപനങ്ങളുമായിട്ട്, പോലീസാകട്ടെ, റെസിഡൻസ് അസോസിയേഷൻ ആകട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ക്രയവിക്രയം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ ഇടപെടുത്താൻ കഴിയുന്നത്? മയക്കുമരുന്ന് എന്നുള്ളത് ഒരുപക്ഷെ എക്സൈസ് വകുപ്പിനോ സർക്കാരിനോ മാത്രം ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കുട്ടികളിൽ വരുന്ന മാറ്റം മനസ്സിലാക്കാൻ അമ്മയ്ക്കോ അച്ഛനോ സ്കൂളിലുള്ള വ്യക്തികൾക്കോ കഴിയുക, ഇവരെല്ലാവരും തമ്മിലൊരു ഇന്റഗ്രേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, കുട്ടികളെ നമ്മളിപ്പം പണ്ടത്തെ മാതിരി ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനൊന്നും അവരെ അനുവദിക്കില്ല. അവരുടെ സുരക്ഷിതത്വം എന്നുള്ളത് അവരുടെയും കൂടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് വളരെ ചെറിയ പ്രായം മുതലേ അവരെ മനസ്സിലാക്കുകയും അവരോട് ഇടപെടാനും അവരോട് സംസാരിക്കാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുക വളരെ പ്രധാനമാണ്. ഇതൊക്കെ ചെറിയ ചെറിയ നടപടികളാണ്. ഇതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഒരു പ്രാഥമികമായ സ്റ്റെപ്പാണ്. ഇപ്പൊ പണ്ട് പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതുപോലെ കൂട്ടുകാരുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാം കൂടി ചേരുന്ന ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു റെസിഡൻസ് അസോസിയേഷൻ അകത്ത് കുടുംബം എന്നുള്ളതിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉള്ളിൽ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള സുഹൃത്തുക്കളുടെ ഒരു കുടുംബങ്ങൾ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെയായിരിക്കണം ഒരു കുടുംബം എന്നുള്ളൊരു ചെറിയൊരു രൂപം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കുടുംബം എന്ത് പ്രശ്നങ്ങളും ഓടി വന്ന് പറയാൻ സാധിക്കുന്ന ഒരിടമായി മാറണം എന്നുള്ളതാണ് പറയാൻ കഴിയുക.
1: കുടുംബങ്ങൾ മാറുന്നതും മാറേണ്ടതും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിലെ ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ജെൻഡർ ജസ്റ്റിസ് വിഭാഗം നോഡൽ ഓഫീസർ ഡോക്ടർ അനുഷ ജയദേവ്.

0: ഫണീസ് വേണം. എന്നാൽ കീശ കാലിയാകെ ദേശി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസും എം ജി ശ്രീകുമാറും പാടിയത്. ചിത്രം പിൻഗാമി. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.
1: ൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റേ
2: വന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളികണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ടുമിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരു കണ കുട്ടിക്കുറുവാൽ.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം പൂക്കാലം വരവായി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.
5: മുത്തണി മുന്തിരി മണിവിളയും പവിഴപ്പാടം തേടി ഈ മുത്തണി വണ്ടിയിൽ അങ്ങകലെ പുരിയിലണയാ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയ മറ്റൊരു ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം നാടോടി.

0: വഴിയിൽ കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സിവിൽ ജഗാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ജെയ്സൺ തോമസ് സാറാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. സ്ക്രീൻ റീഡർ എന്ന് നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്, പക്ഷെ ഇത് എന്താണെന്ന് അറിയാൻ പലർക്കും ആഗ്രഹം കാണും. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാവോ സർ?
2: തീർച്ചയായിട്ടും. കാഴ്ച പരിമിതരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു എഴുതാനും വായിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത്. ലൂയി ബ്രെയിൽ ബ്രെയിൽ കണ്ടുപിടിച്ചതോടെ അതിന് ഒരു പരിഹാരമായെങ്കിലും അതിന് കുറെ പരിമിതികളുണ്ടായിരുന്നു. ബ്രെയിൽ അറിയാവുന്നവർക്ക് മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ബ്രെയിലിനോടൊപ്പം തന്നെ കാഴ്ച പരിമിതരായ വ്യക്തികളെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് സ്ക്രീൻ റീഡറുകൾ.
1: അതിന് ഉദാഹരണങ്ങളായിട്ട് ഏതൊക്കെയാണ് ഉള്ളത് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നത്?
2: സ്ക്രീൻ റീഡറുകൾ പല രീതിയിലുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭ്യമാകുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അപ്പം വിൻഡോസ് കമ്പ്യൂട്ടറിൽ സാധാരണ നറേറ്റർ എന്ന സ്ക്രീൻ റീഡർ ലഭ്യമാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന് കുറച്ച് പരിമിതികളുണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ജാസ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ജാസ് എന്ന് പറഞ്ഞാൽ ജോബ് ആക്സസ് വിത്ത് സ്പീച്ച്, അതായത് ഫ്രീഡം സയന്റിഫിക് പുറത്ത് ഇറക്കിയിരിക്കുന്ന ഒരു സ്ക്രീൻ റീഡറാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീൻ റീഡർ തന്നെയാണ് ഈ ജാസ് എന്ന് പറയുന്ന സ്ക്രീൻ റീഡർ. അതുകൂടാതെ എൻ വി ആക്സസ് പുറത്തിറക്കിയിരിക്കുന്ന നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് എന്ന് പറയുന്ന എൻ വി ഡി എന്ന ഒരു സോഫ്റ്റ്വെയറും വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജാസ് എന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. എൻ വി ഡി എ സോഫ്റ്റ്വെയർ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അത് എൻ വി ആക്സസിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.
1: ഇതില് നേരത്തെ പറഞ്ഞ നറേറ്റർ അല്ലെ, അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പരിമിതികളായിട്ട് നമ്മുടെ മുന്നിലുള്ളത്?
2: ഇപ്പോഴ് നറേറ്റർ 90% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മലയാളത്തിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇപ്പോഴ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയറിന് രണ്ട് പാർട്ടാണുള്ളത്. കമ്പ്യൂട്ടറിലെ ഡേറ്റാസിനെ ഒരു ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. ടെക്സ്റ്റാക്കി മാറ്റിയ കാര്യത്തെ സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ അത് കേൾക്കാവുന്ന രീതിയിലേക്ക് ഔട്ട്പുട്ട് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു ഭാഗം. കീബോർഡ് ഉപയോഗിച്ചാണ് കഴിച്ചില്ലാത്ത ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ വേണ്ട

0: നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന വിവരങ്ങൾ, അത് ഐക്കോണാണ് അല്ലെങ്കിൽ ഫോൾഡറുകളാവാം, എന്തെങ്കിലും ടെക്സ്റ്റുകളാവാം, ഇതെന്താണേലും ഇതിനെ ഈ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ അതിന്റെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റും. ആ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയതിനെ സൗണ്ട് സിന്തസൈസർ എന്ന് പറയുന്ന സ്ക്രീൻ റീഡറിന്റെ മറ്റൊരു പാർട്ട്, ടി ടി എസ് എന്ന് പറയും, ടെക്സ്റ്റ് ടു സ്പീച്ച്, ആ രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് കാഴ്ചയില്ലാത്ത ഒരാൾ അത് കേട്ട് സ്ക്രീനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് കീബോർഡിലൂടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത്.
1: സാർ, അത് ഏതെങ്കിലും ഒരു ഉദാഹരണം വെച്ച്,
0: ഇപ്പൊ നമ്മൾ സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യണമെന്ന് വെക്കാം, നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. വേർഡ് ഡെസ്ക്ടോപ്പിൽ ഷോർട്ട്കട്ട് കീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിച്ച് പോകാം, അതായത് എം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എം ഉള്ള എല്ലാ ഫയലുകളിലേക്ക് പോകും. അവിടെ മൈക്രോസോഫ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ബ്ലാങ്ക് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ള നിർദ്ദേശം നമുക്ക് സ്ക്രീൻ റീഡർ തരും. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് അവിടെ കീബോർഡ് ഉപയോഗിച്ച് നമ്മുടെ മാറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സ്ക്രീൻ റീഡറിന് സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു സംവിധാനം മാത്രമല്ല ഉള്ളത്, ബ്രെയിൽ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഔട്ട്പുട്ടും കൂടി ലഭ്യമാക്കുന്നുണ്ട്. പല സ്ക്രീൻ റീഡറുകൾക്കും അങ്ങനെ രണ്ട് രീതിയിലും ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്നുണ്ട്. സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിൽ ഡിസ്പ്ലേ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ സഹായത്തോടെ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളെ ബ്രെയിൽ ഡിസ്പ്ലേയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുമ്പോൾ ആ ബ്രെയിൽ വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിനൊരു കുഴപ്പം എന്ന് വെച്ചാൽ, ഈ ബ്രെയിൽ ഡിസ്പ്ലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഒരു 40,000 രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ തുക വരുന്നത്. ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പലരും അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നുണ്ട്, വലിയ വലിയ കമ്പനികളിലും ഒന്നിച്ചിരുന്ന് വലിയ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ബ്രെയിൽ ഡിസ്പ്ലേ ഔട്ട്പുട്ട് കിട്ടുന്ന സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് സൗണ്ട് സിന്തസിസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ക്രീൻ റീഡറാണ് ഉപയോഗിക്കുന്നത്.
1: നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്നു, ഞാൻ ടൈപ്പ് ചെയ്തത് ഇപ്പൊ മലയാളം അല്ലെങ്കിൽ അവിടെ ഒരു വേർഡ് തെറ്റിപ്പോയി, അപ്പൊ അതെല്ലാം അത് നമ്മൾക്ക് പറഞ്ഞു തരുമോ തിരിച്ച്? ആ ടൈപ്പ് ചെയ്ത വേർഡ് അല്ലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്?
0: നമ്മൾ ടൈപ്പ് ചെയ്ത് എന്താണോ അത് നമുക്ക് വായിച്ച് കേൾപ്പിക്കും. നമ്മളൊരു സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെല്ലിംഗ് അവിടെ പറയും. ഒരു വാക്ക് എഴുതിയതിനു ശേഷം നമ്മൾ സ്പേസ് വിടുമ്പോൾ ആ വാക്ക് അവിടെ അനൗൺസ് ചെയ്യും. ഓരോ വാക്കുകളായിട്ടോ വാചകങ്ങളായിട്ടോ അല്ലെ വരികളായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് മൊത്തമായിട്ടോ നമുക്ക് വായിപ്പിക്കാൻ സാധിക്കും. സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ അവിടെ സ്പെല്ലിംഗ് എറർ എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് എറർ എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ചിലപ്പോൾ കിട്ടിയിരുന്നില്ല.
1: അപ്പോൾ മലയാളവും കൂടി സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീൻ റീഡേഴ്സ് ഏതൊക്കെയാണുള്ളത്?
0: വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് കൂടി ഒപ്പം വരുന്ന ഈ നറേറ്റർ പോലുള്ള സ്ക്രീൻ റീഡറിലാണ് മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല ഉള്ളൂ. നമ്മൾ അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മറ്റ് ജാസ് ആണെങ്കിലും NVDA ആണെങ്കിലും അതിനകത്തൊക്കെ തന്നെ മലയാളം TTS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സൗണ്ട് ഔട്ട്പുട്ട് തരുന്നത് TTS ആണല്ലോ, മലയാളം സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് TTS ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്ക്രീൻ റീഡറിൽ നമുക്ക് മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് കേൾക്കാനും മലയാളം എഴുതാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക ഭാഷ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോക്താക്കൾ കുറവാണ് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് കാര്യമായ
1: ഗവേഷണം
0: അത് നടക്കുന്നില്ല. എന്നാലും അത്യാവശ്യം ഇപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പ്രൊണൗൺസിയേഷൻ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ തരത്തിലൊരു മാറ്റം ആവശ്യമാണ്. കാരണം ഒരു സ്ക്രീൻ റീഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വായിച്ചു തരുന്ന ഒരു സിന്തസൈസർ നമുക്ക് ലഭ്യമാകണം. ഇപ്പൊ ഗൂഗിൾ സ്പീക്ക് ആണേലും മൈക്രോസോഫ്റ്റിന്റെ സ്പീച്ച് ആണേലും ഒക്കെ തന്നെ മലയാളം നല്ല രീതിയിൽ വായിച്ചു തരുന്നുണ്ട്.
1: കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേഷൻ ഇതിലും വരുമെന്ന് കരുതാ അല്ലേ? ലാംഗ്വേജിന്റെ ആ ലിമിറ്റേഷൻസ് മാറി ഇപ്പൊ ഒരുപാട് പേർക്ക് സ്ക്രീൻ റീഡർ വന്നതിന് ശേഷം മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും കമ്പ്യൂട്ടറുകൾ നല്ല രീതിയിൽ കാഴ്ച ഉള്ള ഒരാള് ഉപയോഗിക്കുന്നത് പോലെ ഒരുപക്ഷെ അവരെക്കാൾ മെച്ചമായിട്ട് സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ കാഴ്ച പരിമിതരായ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചതോടെ ഇന്ന് പല പ്രധാനപ്പെട്ട തൊഴിലുകളിലും സിവിൽ സർവീസിലടക്കം ധാരാളം കാഴ്ചയില്ലാത്ത വ്യക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടും പ്രോഗ്രാമേഴ്സ് ആയിട്ടും ഒക്കെ തന്നെ പല കമ്പനികളിലും ഇന്ന് കാഴ്ച പരിമിതരായ ആളുകളെ അവർ ജോലിക്ക് എടുക്കുന്നുണ്ട്.
1: ഇപ്പോ കൂടുതലും പേര് മൊബൈലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രീൻ റീഡറിനെ മൊബൈലിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റം എങ്ങനെയാണ്?
0: മൊബൈലിലും ഇന്ന് സ്ക്രീൻ റീഡർ ലഭ്യമാണ്. നോക്കിയോ ഫോണുകളായിരുന്നല്ലോ ആദ്യം സ്മാർട്ട് ഫോൺ രംഗത്തിലേക്ക് വന്നത്. അപ്പൊ അന്ന് സിബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നു നോക്കിയോ ഫോണിൽ ഇറങ്ങിയിരുന്നത്. അതിൽ തന്നെ ടോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ റീഡർ ലഭ്യമായിരുന്നു. ആ ടോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോണുകൾ ഉപയോഗിക്കാൻ അന്ന് തന്നെ കാഴ്ച പരിമിതർക്ക് സാധിച്ചിരുന്നു. ഇന്ന് ആൻഡ്രോയിഡ് ഫോണുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിളിന്റെ തന്നെ സ്ക്രീൻ റീഡർ ആയിട്ടുള്ള ടോക്ക് ബാക്ക് ലഭ്യമാണ്. ഈ ടോക്ക് ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് മൊബൈല് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ മൊബൈലിലുള്ള സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുള്ള പല പ്രവർത്തനങ്ങളുമാണ്. മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, കളർ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, യാത്ര പോകുമ്പോൾ മുമ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മൊബൈൽ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ

0: ഡബിൾ ക്ലിക്ക് ആവും. ഒറ്റ വിരൽ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിരൽ ഉപയോഗിച്ച് വേണം സ്ക്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു അബദ്ധം വരാറുണ്ട്, അറിയാതെ ഇത് ഓൺ ചെയ്തിട്ട് പിന്നെ ഇത് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഈ രീതിയിൽ നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുകയും ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി അത് ഓഫ് ആക്കാൻ പറ്റും. കമ്പ്യൂട്ടറിലാണെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നത് പോലെ തന്നെ മൊബൈലിൽ നമ്മൾ ടച്ച് സ്ക്രീൻ ആണല്ലോ. അപ്പോൾ ടച്ച് സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് അത് അനൗൺസ് ചെയ്യും. അപ്പൊ അത് കേട്ട് നമുക്ക് എന്താണ് അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഫോണിൽ കോൺടാക്ട്സ് എന്നുള്ള ആ ഒരു ഐക്കോൺ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നാൽ ബുദ്ധിമുട്ടാവും. എന്നാലും പൊതുവെ നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാകുമ്പോൾ നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് അറിയാൻ സാധിക്കും. സ്ക്രീനിലൂടെ നമ്മൾ കൈ ഒടിച്ചുകൊണ്ട് വരുമ്പോൾ കോൺടാക്ട്സ് എന്ന് കേട്ട് കഴിയുമ്പോൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ കോൺടാക്ട്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ മേളത്തിൽ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാർ എന്ന് കേട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് ചെല്ലുമ്പോൾ സെർച്ച് ബാർ എന്നുള്ള ഭാഗത്ത് എത്തുമ്പോൾ നമ്മളവിടെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരുന്ന കീബോർഡിൽ അപ്പൊരണ്ട് അക്ഷരങ്ങൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺടാക്ട്സുകൾ കാണിക്കും. താഴോട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് അതിൽ കോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഫോണ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ പ്രവർത്തനങ്ങളും മൊബൈൽ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നാവിഗേഷനിലൂടെയും സ്ക്രീൻ റീഡേഴ്സിന്റെ ചില ജെസ്റ്റേഴ്സ് ഉണ്ട്, അത്തരം ജെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫോൺ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും.
1: പുസ്തകം വായിക്കുന്നതിനും ഇതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലുണ്ടായിരിക്കുന്ന ഓഡിയോ ബുക്സ് വരുന്നതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോവായിരിക്കും.
0: അതെ, ഇപ്പം പല ഓഡിയോ ലൈബ്രറികളും ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് സാധാരണ വായിച്ചിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിപ്പോൾ സ്ക്രീൻ റീഡർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചില ഓഡിയോ ലൈബ്രറികളിൽ നിന്നുള്ള കേൾക്കാൻ സാധിക്കും. പിന്നെ ഈ സ്ക്രീൻ റീഡർ ഉള്ളപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്തിട്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വായിച്ച് കേൾപ്പിക്കും. ഇൻസ്റ്റാ റീഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിൽ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഡോക്യുമെന്റ്സ് വായിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു PDF ഫയലുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട്
1: അതും
0: വായിച്ച് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് മലയാളമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും ചില പരിമിതികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിലുള്ള TTSന്റെ ലഭ്യതക്കുറവ്, വെബ്സൈറ്റുകളിലൊക്കെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ചില വെബ്സൈറ്റിലൊക്കെ സ്ക്രീൻ റീഡർ സപ്പോർട്ട് ചെയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ക്യാപ്ചാ കോഡുകളൊക്കെ പലപ്പോഴും റീഡ് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പരിമിതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇപ്പൊ ഈ AI അതായത്
1: ആർട്ടിഫിഷ്യൽ
0: ഇന്റലിജൻസിന്റെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. സ്ക്രീൻ റീഡറിൽ കൂടുതൽ ഇത്തരം നിർമ്മിത ബുദ്ധിയുടെ സപ്പോർട്ടും കൂടി ലഭ്യമാക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കാഴ്ച ഉള്ള ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കാഴ്ച ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ വളരെയേറെ സഹായകമായി തീരും. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ സാധിച്ചതോടെ ഇപ്പം 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി വരികയാണെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, പഠനത്തിൽ കൂടുതൽ അറിവ് ആർജിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലൊക്കെ തന്നെ, അതായത് ഇപ്പം മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ സ്ക്രീൻ റീഡർ ലഭ്യമാണ്, അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളൊക്കെ ഉണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ATM മെഷീനുകൾ, ചില ബാങ്കുകളിലൊക്കെ ATM മെഷീനിലൊക്കെ സ്ക്രീൻ റീഡറുകൾ ലഭ്യമാണ്, പക്ഷേ അത് പലപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, മിക്കാറും ATM മെഷീനിൽ കാണാറില്ല. അപ്പം അതൊക്കെ അവർക്ക് നിസ്സാരമായിട്ട് കൊണ്ടുവരാവുന്ന കാര്യമാണ്. അപ്പം അത്തരം ഇൻസ്ട്രുമെൻറ്റിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള സ്ക്രീൻ റീഡർ ലഭ്യമാക്കിയാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പത്രത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു ശ്രമം ഡെവലപ്പേഴ്സിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്.
1: സ്ക്രീൻ റീഡേഴ്സിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയാം, എന്നിരുന്നാലും അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കരുതുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയിലേക്ക് കാഴ്ച പരിമിതി ഉള്ളവരെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിലും വരട്ടെ. എന്തായാലും ഈ മാറ്റങ്ങൾ എല്ലാം വന്ന് വീണ്ടും ടെക്നോളജി കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരെയും ഒരേ ഒരു സാമൂഹ്യ കൂട്ടായ്മയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യട്ടെ എന്നെല്ലാം പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: ചൂടുള്ള ചെറുക്കാൻ എ സി വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക എ സികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും എ സി സ്വന്തമാക്കൂ.
1: ഹലോ,
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വരികൾ ബിജു തിരുമല, സംഗീതം എം ജയചന്ദ്രൻ, സുജാത പാടിയത്. ചിത്രം കെമിസ്ട്രി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇപ്പോൾ ബിജോയ് എം നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. രചന ശ്രീകല ചിങ്ങോലി, സംഗീതം വെൺമണി സി കെ പ്രകാശ്. ആദ്യം ശ്യാമമേഘം പടിയിറങ്ങും എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഇപ്പോ നിരച്ചിരിക്കും വെണ്മയേറുമ്പോ.
1: പൊന്നാമ്പലെ നിന്റെ ചുടികളിൽ.

0: സമയം 12 മണി കഴിഞ്ഞ് 59:54. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റു. തമിഴ്നാട്ടിൽ ടി വി കെ നേതാവ് ജെ സി ഡി പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. സംസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിൽ പൊതുജനങ്ങളുടെ പൂർണ്ണ സഹകരണം അഭ്യർത്ഥിച്ച് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് നഴ്സിംഗ് മേഖലയിൽ മികച്ച സേവനം കാഴ്ചവച്ചവരെ ആദരിക്കുന്നതിനായാണ് പുരസ്കാരം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കഴിഞ്ഞ വർഷത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് ജേതാവായ റിട്ടയേർഡ് മേജർ ജനറൽ പി ഡി ഷീന നഴ്സിംഗ് മേഖലയിലെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: The military nursing, it is just not about nursing. It is combatant nursing. അതിന്റെ അർത്ഥം നമ്മൾ സർവീസില് ആർമി, എയർഫോഴ്സ്, നേവി എല്ലാവിധ വീരഭടന്മാര് അല്ലെങ്കിൽ യുദ്ധഭടന്മാരുടെ സേവനമാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പീസ് സ്റ്റേഷനിലുള്ള പേഷ്യന്റ് അല്ലായിരിക്കും നമ്മളുടെ ഒരു ഫീൽഡ് സ്റ്റേഷൻ അഥവാ വാർ സോൺ ഏരിയയിൽ നമ്മൾക്ക് കാണുന്നത്. സോ ദ എബിലിറ്റി ടു അക്കോമഡേറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ ദർ ആർ ദ ടൈംസ് യു ഫീൽ വൈ ഐ ചോസ് ദിസ് പ്രൊഫഷൻ, ബട്ട് then your capability, your intelligence and care for your, you know, military personnel, and when they come back to you and you send them back healthy, hearty and able to walk, that is what makes the military nurse different from other nurses.
0: ഈ വർഷത്തെ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കി. ഈ മാസം 3 നടത്തിയ പരീക്ഷയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. പരീക്ഷ വീണ്ടും നടത്താനും എൻ ടി എ തീരുമാനിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായ ആരോപണത്തെ തുടർന്നാണ് നടപടി. വിഷയം സി ബി ഐ അന്വേഷിക്കും. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. ന്യൂഡൽഹിയിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നും ചർച്ചകൾ തുടരുമെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നിട്ട് ഇന്ന് 8 ദിവസത്തേക്ക് കടക്കുകയാണ്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഭരണം നിലനിർത്തിയത്. തമിഴക വെട്രി ഘടകം നേതാവ് ജെ സി ഡി പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. എ ഐ എൻ ആർ സിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ

0: 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. PG റെസിഡന്റ് ഡോക്ടർമാർ അടിയന്തര സാഹചര്യങ്ങളിലൊഴികെ OP ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയമേൽകാൻ അൻപ് വീട് പദ്ധതി. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം നൽകുന്നതാണ് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ആദ്യഘട്ടത്തിൽ 3 സംരക്ഷണ കേന്ദ്രങ്ങളാവും തുടങ്ങുക. ഇതിന്റെ ഭാഗമായി ബൌദ്ധിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷാഹോം അൻപ് വീടാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 2 സ്ഥലത്തുകൂടി സംരക്ഷണ കേന്ദ്രം തുടങ്ങാനാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യം. ഓട്ടിസം, ബൌദ്ധിക ഭിന്നശേഷി, കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ എന്നിവരെ 1 ആഴ്ച വരെ ഇവിടെ താമസിപ്പിക്കാം. രക്ഷിതാക്കളുടെ മരണത്തിലൂടെ അനാഥരാകുന്നവർക്ക് പുനരധിവാസം നടപ്പാക്കുന്നതുവരെ ദീർഘകാല സംരക്ഷണവും നൽകും. ഒരു കേന്ദ്രത്തിൽ പരമാവധി 25 മുതൽ 30 വരെ ഭിന്നശേഷിക്കാർക്കാണ് പ്രവേശനം.
0: ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 തുടക്കമായി. ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് നടപടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി മുതൽ സഞ്ചാരികൾ ഫീസ് നൽകേണ്ടിവരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. ഇന്ന് ചേരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൂന്നാറിലെ പ്രധാന റോഡുകളായ അടിമാലി, ദേവികുളം, മറയൂർ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. വിനോദസഞ്ചാരികൾ തള്ളുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും പ്രവേശന നിരക്ക് നിശ്ചയിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഫീസിനൊപ്പം സഞ്ചാരികൾക്ക് മാലിന്യം ശേഖരിക്കാനായി പ്രത്യേക സഞ്ചികളും അധികൃതർ നൽകും. തിരികെ വരുമ്പോൾ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റുകളിൽ തന്നെ കൈമാറാൻ സൌകര്യമുണ്ടാവും. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്.
0: പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുശ്ശേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 799 പോയിന്റ് താഴ്ന്ന് 75,212 നിഫ്റ്റി 217 പോയിന്റ് നഷ്ടത്തിൽ 23,593 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് നിയമം. കോട്ടയം തിരുനക്കരയിൽ ബസ് അപകടത്തിൽ യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. നട്ടാശ്ശേരി സ്വദേശിനി റോസ് CDക്കാണ് പരിക്കേറ്റത്. ബസ് ബേയിൽ നിന്നിറങ്ങി നടക്കവേ യുവതി മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ അകപ്പെടുകയായിരുന്നു. കാസർഗോഡ് ചെറുവത്തൂർ മട്ടാലയിൽ ദേശീയപാത

0: വിമാനത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥല പരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കി. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നന്ദാവനം, ബേക്കറി, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, മാഞ്ഞാലിക്കുളം റോഡ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, മേലെ തമ്പാനൂർ, ആയുർവേദ കോളേജ്, കുന്നുംപുറം, അംബുജവിലാസം റോഡ്, സ്റ്റാച്യു, പുളിമൂട് എന്നീ സ്ഥലങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ TVK നേതാവ് JCD പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. ക്രമക്കേട് ആരോപണത്തെ തുടർന്ന് ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
3: ഇന്ന് May 12 ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്ന അന്താരാഷ്ട്ര നഴ്സസ് ദിനം. വിളക്കേന്ദ്രിയ വനിത എന്ന് ലോകം വിളിച്ച ആധുനിക ആതുര ശുശ്രൂഷയുടെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമാണ് നാം ഈ ദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ നട്ടെല്ലായി നിന്ന് കരുത്തിന്റെയും കരുതലിന്റെയും അചഞ്ചലമായ ആത്മസമർപ്പണത്തിന്റെയും പര്യായമായ നഴ്സുമാർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് May 12 നഴ്സസ് ദിനമായി ആചരിക്കുന്നു. 1820 May 12 ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് നൈറ്റിംഗലിന്റെ ജനനം. ക്രിമിയൻ യുദ്ധകാലത്ത് ആരോഗ്യ പരിചരണ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴികാട്ടിയായ ഫ്ലോറൻസ് നൈറ്റിംഗലാണ് നഴ്സിംഗ് എന്ന പ്രൊഫഷന് അടിത്തറ പാകിയത്. നൈറ്റിംഗൽ ഉയർത്തിപ്പിടിച്ച വിളക്ക് ഭൂതകാലത്തിന്റെ പ്രതീകം മാത്രമല്ല വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും വഹിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമാണ്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം. കേവലം ഒരു മുദ്രാവാക്യത്തിനപ്പുറം ആരോഗ്യരംഗത്ത് നഴ്സുമാർക്ക് നൽകേണ്ട പ്രാധാന്യത്തെയും അധികാരത്തെയും കുറിച്ച് ഈ പ്രമേയം വ്യക്തമാക്കുന്നു. നഴ്സുമാരെ ശാക്തീകരിക്കുക എന്നാൽ അവർക്ക് കൃത്യമായ പരിശീലനം, സുരക്ഷിതവും നീതിയുക്തവുമായ തൊഴിൽ സാഹചര്യം, അർഹമായ വേതനം, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം എന്നിവ ഉറപ്പാക്കുക എന്നതാണ്. കൃത്യമായ വിഭവങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിത്തവും ലഭിക്കുമ്പോൾ മാത്രമേ അവർക്ക് തങ്ങളുടെ സേവനം പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കൂ. ശാക്തീകരിക്കപ്പെട്ട ഒരു നഴ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കൃത്യതയോടെയും രോഗി പരിചരണം നടത്തുവാൻ സാധിക്കും. ആശുപത്രിയിൽ 24 മണിക്കൂറും രോഗികൾക്കൊപ്പം ചെലവഴിക്കുന്നത് നഴ്സുമാരാണ്. രോഗിയുടെ അവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ആദ്യം തിരിച്ചറിയുന്നതും ഡോക്ടർമാർക്കും കുടുംബത്തിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നതും നഴ്സുമാരാണ്. അതുകൊണ്ട് നഴ്സുമാരുടെ ശാക്തീകരണം രോഗികളുടെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുമ്പോൾ നഴ്സുമാരെ ശാക്തീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാവലാലായ നഴ്സുമാർ ശരിയായ ഉപകരണങ്ങൾ, വിദ്യാഭ്യാസം, പിന്തുണ എന്നിവയാൽ സജ്ജരാകുമ്പോൾ പൊതുജനാരോഗ്യത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഒരു ആശുപത്രിയിൽ രോഗിയെത്തുമ്പോൾ ആദ്യം കാണുന്നതും ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും കൂടെ നിൽക്കുന്നതും നഴ്സുമാരാണ്. കഠിനമായ ജോലിഭാരവും വ്യക്തിപരമായ വിഷമങ്ങളും മാറ്റിവെച്ച് ചിരിക്കുന്ന മുഖത്തോടെ രോഗികളെ ശുശ്രൂഷിക്കുന്നവരാണ് നഴ്സുമാർ. നഴ്സുമാരുടെ കരുത്ത് കോവിഡ് സമയത്ത് നാം കണ്ടതാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും കുടുംബത്തെ മാറ്റിവെച്ചും അവർ നടത്തിയ പോരാട്ടം ലോകം അനുഭവിച്ചറിഞ്ഞതാണ്. ജീവിതത്തിൽ ഏറ്റവും ദുഷ്കരമായ ചില നിമിഷങ്ങളിൽ രോഗികളെ സുഖപ്പെടുത്തുന്നതിലും അവരുടെ കൂടെ നിൽക്കുന്നതിലും നഴ്സുമാർ വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാവാത്തതാണ്. ഒരു ജോലി എന്നതിലുപരി അത്യന്തം വേദനിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന, സൗഖ്യം പകരുന്ന, കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും പുണ്യപാത തെരഞ്ഞെടുത്തവരാണ് നഴ്സുമാർ. നഴ്സിംഗ് എന്നത് വെറുമൊരു തൊഴിലല്ല, അതൊരു നിയോഗമാണ്. സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ഒരു നഴ്സ് രോഗിക്ക് നൽകുന്ന സ്പർശനത്തിനും ആശ്വാസവാക്കുകൾക്കും പകരമാവാൻ മറ്റൊരു യന്ത്രത്തിനും കഴിയില്ല.

0: ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഈ സേവനമാണ് നഴ്സിംഗിനെ മഹത്തരമാക്കുന്നത്. രോഗികളുടെ പ്രാഥമിക പരിചാരകരായാണ് നഴ്സുമാർ അവരുടെ സേവനങ്ങൾ നടത്തുന്നത്. അവർ കാണിക്കുന്ന ദയയും സഹാനുഭൂതിയും പലപ്പോഴും രോഗികളുടെ ക്ഷേമത്തിന് കാരണമാകുന്നു. എല്ലാ ദിവസവും നഴ്സുമാർ ആശുപത്രിയിലേക്കും ക്ലിനിക്കുകളിലേക്കും കടന്നു ചെല്ലുന്നത് കാരുണ്യം നിറഞ്ഞ ഹൃദയത്തോടെയും ഉറച്ച കൈകളോടെയുമാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും വാർത്തകളിൽ ഇടം നേടാറില്ല. പരിചരണം നൽകുന്നതിനും സമൂഹത്തെ സംരക്ഷിക്കുന്നതിനും ആരോഗ്യ സംവിധാനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിനും പലപ്പോഴും അവർ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്നു. പക്ഷേ അവരുടെ ജോലി പലപ്പോഴും പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയോ പിന്തുണയ്ക്കപ്പെടുകയോ ചെയ്യുന്നില്ല. നഴ്സിംഗ് മേഖല ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. റോബോട്ടിക് സർജറിയും നിർമ്മിത ബുദ്ധിയും കടന്നുവന്ന ഈ കാലഘട്ടത്തിലും നഴ്സുമാരില്ലാത്ത ഒരു ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. രോഗി പരിചരണം, വിദ്യാഭ്യാസം, നേതൃത്വം, ഗവേഷണം തുടങ്ങി ആരോഗ്യ മേഖലകളിൽ നഴ്സുമാർ വൈവിധ്യമാർന്ന പങ്കുവഹിക്കുന്നു. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വികസിക്കുകയും പുതിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുമ്പോൾ നഴ്സുമാരുടെ സംഭാവനകൾ മാറ്റാനാവാത്തതായി തുടരുന്നു. രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാരുടെ മാനസികാരോഗ്യം പലപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട്. ജോലിഭാരവും സമ്മർദ്ദവും കുറയ്ക്കാൻ നഴ്സുമാരെ സഹായിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകൾ ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവരെ നാം പ്രാപ്തരാക്കേണ്ടതുണ്ട്. ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ കാതലാണ് നഴ്സുമാർ. രോഗികളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവർ ചികിത്സാ പ്രക്രിയയിലുടനീളം അവർക്ക് പരിചരണം, ആശ്വാസം, പിന്തുണ എന്നിവ നൽകുന്നു. എന്നിരുന്നാലും ഭൂമിയിലെ മാലാഖമാർ ഗണ്യമായ വെല്ലുവിളികൾ നേരിടുന്നു. കുറഞ്ഞ വേതനം, നീണ്ട ജോലി സമയം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, അംഗീകാരക്കുറവ്, ജോലിസ്ഥലത്തെ ആക്രമണങ്ങൾ തുടങ്ങിയവ ഈ തൊഴിലിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു. നഴ്സുമാരെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ സേവനങ്ങളെ വിലമതിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിലൂടെയും അവരുടെ പ്രശ്നങ്ങളുടെ പ്രായോഗികമായ പരിഹാരം കണ്ടെത്തുന്നതിലൂടെയും ആരോഗ്യ സംവിധാനങ്ങൾക്ക് സമൂഹത്തിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ കാഴ്ചവെക്കാനാവും. നഴ്സുമാർക്ക് അർഹമായ ബഹുമാനവും വിഭവങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും നഴ്സിംഗ് വിദ്യാഭ്യാസം, വേതനം, ജോലി സാഹചര്യങ്ങൾ എന്നിവയിൽ നയപരമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ജോലിസ്ഥലത്തെ അക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും നഴ്സുമാർക്ക് സംരക്ഷണം നൽകുന്ന കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം. സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു നഴ്സിന് തന്റെ പരിപൂർണമായ കഴിവ് പുറത്തെടുക്കുവാൻ കഴിയൂ. ആരോഗ്യരംഗം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രോഗങ്ങളും ചികിത്സാരീതികളും വരുമ്പോൾ അതിനനുസരിച്ച് സ്വയം നവീകരിക്കാൻ നഴ്സുമാർക്ക് സാധിക്കണം. മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും മാന്യമായ വേതനവും നൽകി അവരെ ശാക്തീകരിക്കുന്നത് രോഗികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നഴ്സിംഗ് മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആവശ്യമാണ്. കൂടുതൽ നഴ്സുമാരെ നിയമിക്കുന്നതും ആധുനിക സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്നതും നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കും. ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കുന്ന തലങ്ങളിൽ നഴ്സുമാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. താഴെത്തട്ടിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ നഴ്സുമാരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യരംഗത്തെ പരിഷ്കാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നഴ്സിംഗ് മേഖലയിൽ നിക്ഷേപിക്കുന്നത് ഒരു പാഴ്ചെലവല്ല, മറിച്ച് അതൊരു നാടിന്റെ ആരോഗ്യ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. മികച്ച സേവനം നൽകുന്ന നഴ്സുമാർക്ക് അർഹമായ വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നത് വഴി മാത്രമേ നമുക്ക് ഈ മേഖലയിലേക്ക് കഴിവുള്ള പുതിയ തലമുറയെ ആകർഷിക്കുവാൻ കഴിയൂ. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ അക്ഷീണമായ സേവനത്തിന്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ നഴ്സസ് ദിനവും. കേവലം ഒരു ആഘോഷത്തിനപ്പുറം സുഖപ്പെടുത്തുന്ന കൈകൾക്കും നിസ്വാർത്ഥ സേവനത്തിനുമുള്ള ആദരാഞ്ജലിയാണിത്. ഒരു തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചും വരാനിടയ്ക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള അവസരമാണ്. ആരോഗ്യരംഗത്ത് കയ്യൊപ്പ് പതിപ്പിച്ച ഓരോ നഴ്സുമാർക്കും സ്വയം അഭിമാനിക്കാനുള്ള ദിവസം. ജീവനെ താങ്ങി നിർത്താനായി ഓരോ നഴ്സുമാരും വഹിക്കുന്ന പങ്കിനെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അക്രമണങ്ങൾ കൂടി വരുന്ന കാലത്ത് ഓർക്കപ്പെടേണ്ടതാണ് ഓരോ നഴ്സുമാരുടെയും സംഭാവനകൾ. നഴ്സുമാർ വെറും ഒരു സഹായിയല്ല, മറിച്ച് ആരോഗ്യരംഗത്തെ അദൃശ്യമായ നട്ടെല്ലാണ്. അവരെ ആദരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ അഹോരാത്രം പണിയെടുക്കുന്ന ഭൂമിയിലെ ഓരോ മാലാഹമാർക്കും നഴ്സസ് ദിനാശംസകൾ.
1: അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും

0: കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
1: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: പെട്രോൾ ഡീസൽ കാ ഉപയോഗ കം കരേ, ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ, കാർ പുലിംഗ് കോ ബഢാവാ ദേ. യേ ജരൂരി ഹൈ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തറോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദീ ജായേ. മേ കുച്ച് സ്കൂളോ സേ ബി ആഗ്രഹ കരുംഗാ കി കുച്ച് സമയ കേ ലിയേ ഓൺലൈൻ ക്ലാസസ് കി വ്യവസ്ഥ പർ കാം കരേ. മേ ആപ് സബ് സേ ഇത്ര കരുംഗാ കി ജബ് തക് ഹാലാത് സാമാന്യ ന ഹോ ഹം
1: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
3: ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപത് ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস আৰু আনুগত্য পোষণ কৰিম.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം

0: 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രിക്കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പന ശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യരംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് June 16 മുതൽ 30 വരെ നടക്കും. July 1 മുതൽ 30 വരെയാണ് സെൻസസ് 1ാം ഘട്ട നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക്.
2: സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഓരോ വ്യക്തിയും നിയമപരമായി ബാധ്യസ്ഥരാണ്. വിവരശേഖരണത്തിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രവേശനം അനുവദിക്കേണ്ടതാണ്. സെൻസസ് ആവശ്യങ്ങൾക്കായി അടയാളങ്ങളോ നമ്പറുകളോ പതിപ്പിക്കാൻ അവരെ അനുവദിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും. നിയമപരമായ നടപടികൾക്കല്ലാതെ ഇവ സിവിൽ ക്രിമിനൽ കേസുകളിൽ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. സെൻസസ് നടപടികൾ തടസ്സപ്പെടുത്തുന്നവർക്കും മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും 1000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്കും നിയമപ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. US ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിന് മുന്നിലുള്ളതെന്ന് സൌദി അറാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ

ഇരിക്കേണ്ടി വരുമെന്നും അരാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1034 പോയിന്റ് താഴ്ന്ന് 74980, നിഫ്റ്റി 293 പോയിന്റ് നഷ്ടത്തിൽ 23522 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 112920 രൂപയും ഗ്രാമിന് 14115 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു.

മലെ ആറ്റൂർ മലയും കയറി ജനകോടികൾ എത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. വെഴുതിരിയും വെള്ളം പ്ലകും തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചുരിയോ.

എത്തിപ്പോയി. പുല ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിൻ്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറേ നടന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ

0: കാർന്നോമാര് താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴു വീഴുക എന്ന് അത് അറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം. തളിരണിഞ്ഞു നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വെക്കട്ടെ. മരമേ മരമേ ഉമ്മ ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ച് കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണം. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്ന വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണു. ഈശ്വര, അവരൊക്കെ ചുറ്റും വന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ അച്ഛനെ അവളെ ഏട്ടനെ ഓർമ്മ വരണു. മണികണ്ഠന് എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ്? അവനും പോയോ? അതെ, എല്ലാരോടുമായി പറയാണ്, ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കിൽ. ഞാൻ ആദ്യമേ പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാവരും പോയേ പോയേ.
1: ഭാഗ്യം
0: പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൊടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്ന് തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെ ഇല്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു. അമ്മ പോയപ്പോൾ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ച് ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോ ഞാൻ അന്തം വിട്ടുനിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകൾ ഒന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നു എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം ഓർമ്മ വരണു. കുട്ടൻ അത് മറന്നോ? രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
2: കുട്ടനത് മറന്നു, രാ.

തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ

0: अशोक
1: आरा आरा आरा
0: ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാട് മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ്റെ ഇന്ദ്രന പത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?
1: ഈ കാട്ടിൽ, ഈ കുന്നിന് മുകളിൽ, ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
0: ആരാ നിങ്ങൾ പറഞ്ഞ അവൾ, കൈപിടിച്ചവൾ?
1: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
0: പേര്?
1: അഞ്ജന.
0: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
1: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
0: എന്നിട്ട്?
1: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി. ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്. നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്. ആർക്കുമില്ല പരാതി. കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല. പരാതിയേ ഇല്ല ആർക്കും.
0: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
1: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്? ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
0: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
1: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
0: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
1: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
0: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
1: ഞാൻ ആരുമായി

0: ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ, അങ്ങ് ആരാണ്?
1: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടലൊടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു ഉടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും. പക്ഷികൾ ജീവനോടെ കൊത്തിവലി.
0: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ല പോലെ മരം കയറാൻ അറിയാം.
1: ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
0: ഞാൻ ഒരിക്കൽ ഈ കുന്ന് കയറി വന്നപ്പോ കണ്ടിഷ്ടപ്പെട്ട മരാ. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
1: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
0: അതെ.
1: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
0: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ ധാതു നിക്ഷേപങ്ങളെ പറ്റി സർവേ നടത്താനായിരുന്നു അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടിയെഴുന്നള്ളിച്ച.
1: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതി ആകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
0: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
1: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
0: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
1: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി, നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി, ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കും മുറുക്കി തൂങ്ങി മരിച്ചാൽ, ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
0: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവ ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
1: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
0: മനസ്സിലായില്ല.
1: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോക. എന്നിലായിരം കൈകൾ മുളച്ചു, നഭസ്സിന്റെ സ്വർണ കുംഭങ്ങൾ വാങ്ങിക്കുടിച്ചു ദാഹം തീർക്കാൻ, പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു ഞാൻ, സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു. അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും അഞ്ജനയുടെയും ഏട്ടൻ്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
0: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
1: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമൊടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വെച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോ നീ എന്റെ പേരക്കുട്ടിയാണ്.

0: നിന്റെ മുതുമുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എന്റെ വക ഒരനുഗ്രഹം.
1: ശരിക്കും
0: ദാ ആ മരത്തിനോട് ചോദിക്കെ എന്താ ഇനി പരിപാടിയെന്ന്.
1: ഹലോ മരം, എന്താ ഇനി പരിപാടി?
2: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
1: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
0: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം, അല്ലേ ജീമുദ?
2: അതെ അതെ.

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കുന്നു. ഇതല്ലേ അശോകന്റെ പ്രശ്നം?
0: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
1: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പോ കത്തിത്തീരും.
0: കിട്ടു. അത് കെടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
1: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
0: അതെന്താ?
1: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടായെന്ന്.
0: അത് ശരിയാണല്ലോ. ഞാൻ അപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
1: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
0: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
1: നിനക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറും ഒരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
0: അതും ശരിയാ.
1: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ? അല്ല, കാണണോ? കാണണോ എന്നല്ല, കാണണം. ദാ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട്.

0: എന്നാടി മക്കളെ മാറ്റുന്നത്?
1: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി, അപ്പൊ ശനിയോ ഞായറോ പോകാം.
0: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
1: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ സ്വന്തം ഭാര്യയും മക്കളും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിങ്ങൾക്കത് മോശമല്ലേ?

0: സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ വെള്ളയിറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും. ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേരും. പിന്നെ എന്ത് സമ്മേളനം! നീ 1 ആഴ്ച മുമ്പേ മാറിക്കോ.
1: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കോ മനുഷ്യ?
0: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ? മനസ്സിലായോ?
1: അതല്ലെന്നും നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യാ ഞാൻ പറഞ്ഞേ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചേ.
0: 100-300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്ത് പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം. എടി, ഇത്രയൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
2: അതായത് അടുത്ത ആഴ്ച അടിവാരത്തിലെ ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറി കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തിലെ അവർ 300 ഏക്കർ കാട് കൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
3: മുത്തശ്ശ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കിന്.
2: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലേ? ഒരു കാര്യം ചെയ്യ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ, കയ്യിൽ തൊട്ട് കണ്ണടയ്ക്ക്.
3: അയ്യോ, അത് അയാളല്ലേ? എന്താ പറ്റി?
2: മരിച്ചു.
3: എങ്ങനെ?
2: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെ തൊട്, നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനം ആര് കണ്ടു? അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവന്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്, 2 കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.

0: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
1: എടാ, ഞാൻ ഈ മലകളിൽ ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
0: ഒറ്റയ്ക്കോ?
1: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
0: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
1: മുഴുവനും പറയട്ടടാ. സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റെയില് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എന്റെ അച്ഛന്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം. എന്താ?
0: അത് പിന്നെ പഴയ പോലൊന്നും അല്ല. ആൾക്കാര് സമരത്തിനൊക്കെ തൊട്ടുകിട്ടിയാല് ഇറങ്ങും എന്നുള്ള അവസ്ഥയിലാ മുതലാളി.
1: നീയും തൊട്ടുകിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ എന്താ ചെലവെന്ന പറഞ്ഞാ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
0: അതേറ്റ്. ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
1: ആ കൊള്ളാം, ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
0: അയ്യോ, അപ്പൊ കേസാവില്ലേ?
1: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
0: എന്നിട്ട്
1: പോലീസ് ലാത്തി ചാർജ്?
0: അയ്യോ,
1: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമശക്തരായത്.
0: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
1: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസാത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
0: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
1: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
0: ആദ്യം ഗഡു മാത്രമല്ല, മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട. സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണേന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്. ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: അയ്യോ, എത്ര പേര്! ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞു, മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞു, പുഴ മാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞു, കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞു, വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞു, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞു, സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞു.
2: അശോക,
1: ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല, അവന്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
2: ആശ്വാസം.
1: വർഗീയ ലഹളയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്! ജീവിതം മടുത്ത് എന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങിച്ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
2: ആയിരുന്നു എന്നല്ല, ആണ്.

0: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്. അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
1: ഞാൻ വേറെ മരം നോക്കിക്കൊള്ളാം.
0: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
1: ദാ ആ മരം എന്റെ പരിചയക്കാരനല്ലേ, അഗസ്ത്യ മലയിലേക്ക് പോകാൻ നിൽക്കണ മരം. ആ അതിൽ തൂങ്ങിക്കൊള്ളാം.
2: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
0: അന്തം വിട്ട് നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
1: എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണ? മരങ്ങളല്ലേ ചറ പറാന്ന് നിൽക്കണ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
2: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
1: അങ്ങോ, എന്റെ പേര് വിളിച്ചാ മതി.
2: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
1: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
2: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
0: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
2: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ?
0: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
2: ശരി.
0: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും. അശോക, വാ. ആ കാണുന്ന വീട്ടിലെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാൻ നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ്, നോക്കൂ.
3: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾക്കാവുന്നു.
4: ഏട്ടാ, കടലെന്ന വെള്ളം വെയില് കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
3: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോകുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.
4: ഏ, അതെങ്ങനെയാ?
3: മരത്തിന്റെ ഇലയിൽനിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും, നമ്മുടെ നിശ്വാസത്തില് മൂക്കിലെ കാറ്റുപോലെ. ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
4: ഓ, അങ്ങനെയാണല്ലേ.
1: എന്താ ആ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
0: നോക്കാം.
1: നെഞ്ചുവേദനയാ, അയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ. വേറെ ആരും ഇല്ലേ വീട്ടില്?
0: ആശുപത്രി പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
5: മോനു മോളു, അച്ഛൻ എന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിൽ അടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
0: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താണ് നടക്കാൻ പോണതെന്ന്?
1: ഇല്ല.
0: ആ, കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
1: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്. നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും, കല്ലാണെറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന്.
0: അതെ.
1: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണ?
0: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകൾ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം മൂന്ന് ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
1: അതായത്
0: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
1: ഉരുൾപൊട്ടൽ,
0: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
1: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
0: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
1: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
0: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചു വേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിൻ്റെ ജീവൻ രണ്ട് ദിവസം കഴിഞ്ഞു പോയി. ബാക്കി നാലിനെയും ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണസഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
1: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
0: എന്തിന്?
1: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
0: അതെ, അതൊരു തീരുമാനമാണ്.
1: അവിടെയുള്ള എല്ലാവരും ആനയെ നാടുകടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മല തുരന്ന് ക്വാറി പണിതവരുമല്ല.
0: അല്ല.
1: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
0: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
1: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
0: ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
1: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
0: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
1: രാജാവിന്റെ രക്തമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
0: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
1: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്.
0: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നു കളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
1: അല്ല.
0: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വെക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
1: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ?
2: ഈശ്വര
1: മഹാരാജൻ, വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുര നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ് ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

0: കത്തിയമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക? സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരിയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല, എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിന്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകൾ ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ, ഈ നാട്ടിലെ സകലർക്കും ദേഷ്യ അയാളെ. പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാളെ തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കണോ?
0: ആ അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേ കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളെയൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെ പോലുള്ളവരുടെ നെഞ്ചു നേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിന്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്.

ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രവുമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി.

0: ഉവ്വ്.
1: അതെങ്ങനെ?
0: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോവും. നീ ഇന്ന് ഉച്ചയ്ക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
1: അതെന്തിന്?
0: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
1: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
0: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പ് വീണെടുത്തോ വിത്ത് വീണെടുത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല ശോക.
1: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറമൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
1: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
0: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
1: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മൺതിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ അശോകൻ, മോഹൻലാൽ, മരം, എം ആർ ഗോപകുമാർ, കണ്ണകി, ഭാഗ്യലക്ഷ്മി, അമ്മ, സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി, നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം, അമൽ രാജ്, രാജാവ്, ഐരൂർ മോഹനൻ, മതനേതാവ്, നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ, മഞ്ജുശ്രീ, കുട്ടികൾ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്.

പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകെ ദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 PM നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 PM ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: Swedish counterpart Ulf Kristersson. As part of the final leg of his visit, the Prime Minister will undertake an official visit to Italy on Tuesday. With Anupam Mishra, Rishu Jaiswal, Akashwani News, Delhi.
1: Tamil Nadu Chief Minister C. Joseph Vijay has ordered the closure of 717 Tasmac, Tamil Nadu State Marketing Corporation, retail liquor shops located near schools, colleges, places of worship and bus stands. In a statement, the state government said 4,675 retail liquor shops are operating under it. It said out of these 717 shops functioning within 500 meters of schools, colleges, places of worship and bus terminals have been ordered to be closed within 2 weeks. TVK legislator JCD Prabhakar has been unanimously elected as Tamil Nadu Assembly Speaker. Pro Tem Speaker MV Karupaya announced Mr. Prabhakar's election after Chief Minister Joseph Vijay proposed his name, which was seconded by party's floor leader K.A. Sengotan. The Speaker also allowed AIADMK breakaway faction leader S.P. Velumani to speak in the Assembly. 30 AIADMK MLAs have elected him as the leader of the Legislature Party, while former Chief Minister Edappadi K. Palanisamy has reportedly secured the support of 17 MLAs. The TVK government is scheduled to prove its majority in the Assembly during the floor test tomorrow. A US-based media has reported that Pakistan quietly permitted Iranian military aircraft to be stationed at its air bases during the recent conflict between Iran and the United States, despite publicly portraying itself as a mediator to end the war between Tehran and Washington. The report said some Iranian aircraft were parked at Pakistan's Nur Khan Air Force Base near Rawalpindi, a key military facility, to safeguard its aviation and military assets from possible American strikes during the conflict. Reacting to this, Republican Senator Lindsey Graham called for a complete re-evaluation of Pakistan's role as a mediator to end the U.S.-Iran war that broke out on the 28th of February and has been put on pause since the 8th of April. British Prime Minister Keir Starmer is facing mounting pressure from within his own Labour Party. More than 60 Labour MPs are reportedly urging him to set a timetable for stepping down. The demand follows the party's poor performance in recent local elections across England and Wales. According to media reports, several Labour lawmakers have privately and publicly called for a change in leadership amid fears that Prime Minister Starmer's leadership could hurt the party's prospects ahead of the next general election. Responding to the calls to quit, the UK Prime Minister pledged that he would prove his doubters wrong. Mr. Starmer said this while giving a speech in London. Back home, benchmark domestic equity indices declined around 1.4% in the afternoon session today. The Sensex plunged 1,048 points to 74,967, while the Nifty shed 305 points to 23,511 when reports last came in. The broader market at the National Stock Exchange also declined. The Intermeteorological Department, IMD, has forecast heat wave conditions at isolated places over Gujarat, Madhya Maharashtra, Marathwada, Rajasthan and West Madhya Pradesh till tomorrow. The Met Department has issued an orange-coloured warning for heavy to very heavy rainfall over Assam and Meghalaya and also predicted heavy rainfall conditions over Arunachal Pradesh, Sub-Himalayan, West Bengal and Sikkim tomorrow. Bihar and Uttarakhand are also likely to witness thundersquall with wind speed reaching up to 60 kilometers per hour tomorrow. Meanwhile, warm night conditions are expected to prevail at isolated places over Rajasthan throughout this week. In IPL cricket, Gujarat Titans will take on Sunrisers Hyderabad in Ahmedabad today. The match will begin at 7:30 p.m. Indian time. And now before we end the bulletin, the headlines once again. NEET exam for admission to undergraduate medical education cancelled over paper leak allegations, CBI probe ordered. Himanta Biswa Sarma takes oath as Chief Minister of Assam for second consecutive term. CBI takes over probe into murder of West Bengal Chief Minister Shubhendu Adhikari's aide, Chandranath Roth. President Draupadi Murmu confers National Florence Nightingale Awards on 15 nursing professionals. And in IPL cricket, Gujarat Titans to take on Sunrisers Hyderabad in Ahmedabad this evening. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. With that, we end the Midday News.
2: ആകാശവാണി.
3: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 17-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
4: നായകൻ നിക്കോവിനെ തേടി ഒരഴകിയ രാവണൻ ലൂഷിൻ എത്തുന്നിടത്താണ് ഇന്ന് കഥ ആരംഭിക്കുന്നത്. നിക്കോവിൻ്റെ സഹോദരിയുടെ ഭാവി വരനാണ് ലൂഷിൻ. ഇരട്ടക്കൊലപാതകത്തിൻ്റെ ഇടികൊള്ളുന്നത് പെയിൻറ്റർ നിക്കോള. ആദർശം കണ്ണുകെട്ടിയപ്പോൾ പലിശയ്ക്ക് പണം കൊടുക്കുന്ന അലിയോവിനെയും അനിയത്തി ലിസവറ്റിയെയും കൊലപ്പെടുത്തിയതാകട്ടെ നിക്കോവ്. നിക്കോവിനല്ലാതെ മറ്റൊരാൾക്ക് അതറിയില്ലെങ്കിലും ഉമിത്തിയിൽ ഉള്ളുരുകുകയാണ് അയാൾക്ക്. ഭ്രമകൽപ്പനകളിൽ ഉറങ്ങിയും ഉണർന്നും അങ്ങനെ 5 നാൾ കഴിഞ്ഞു. ആദർശചിന്തകൾ ക്രമേണ മേൽക്കൈ നേടുന്നിടത്താണ് ലൂഷിൻ സന്ദർശനത്തിനെത്തുന്നത്. കൂട്ടുകാരൻ റസുംഹീനും വേലക്കാരി നസ്താസിയും നിക്കോവിൻ്റെ മുറിയിലുണ്ട്.
5: ഇതെന്തൊരു വൃത്തികെട്ട മുറി! ഇവിടെ താമസിക്കാൻ കിട്ടിയുള്ളോ?
6: നിങ്ങൾ ആരാണ്?
5: ഞാൻ ലൂഷിൻ.
6: എന്താ കാര്യം?
5: ഇവിടെ റസ്കോൾനിക്കോവ് എന്നു പേരായ ഒരു വിദ്യാർത്ഥി, അല്ലല്ല, വിദ്യാർത്ഥി ആയിരുന്ന ആൾ ഇവിടെയാണോ താമസം?
6: അതെ.
5: നിങ്ങളാണോ?
6: അല്ലല്ല, ഞാൻ റസുമിഹിൻ. ആ കട്ടിലിൽ കിടക്കുന്നില്ലേ, അതാണ് റസ്കോൾനിക്കോവ്.
7: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
5: ഓ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഞാൻ ലൂഷിൻ. നിങ്ങൾക്കെന്റെ പേര് തികച്ചും അപരിചിതം. എന്നാൽ റസ്കോൾനിക്കോവിന് എന്റെ പേരറിയാം. അറിയില്ലേ നിക്കോ?
7: ഇല്ല.
5: എന്ത്, എന്നെ പറ്റി ഇതുവരെ യാതൊരു വിവരവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നോ?
8: ഇതാരടാ? അയാളുടെ ഒരു മോടിയും പാത്രാസും സ്വർണവാച്ചും, കാഴ്ചയിൽ തന്നെ ഒരു അഴകിയ രാവണൻ.
5: ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ?
8: ഇല്ല.
5: മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾ ഒന്ന് ഓർത്തു നോക്ക്. ലൂഷിൻ, ആ പേര് നിങ്ങൾക്ക് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു കത്ത് കിട്ടിയിരുന്നു അമ്മയുടെ. ലൂഷിൻ, അത് തന്നെ, ഓർക്കുന്നില്ലേ?
7: ഓർക്കുന്നു.
5: ഇതാരാണ്?
7: ഇതെന്റെ സുഹൃത്ത് റസുമിഹിൻ, അതെന്റെ സഹായി നസ്താസ്യ.
5: ഓ, എന്താണ് നിങ്ങൾ രണ്ടുപേരും ആ വാതിൽക്കലേക്ക് പോയത്?
6: അല്ല, നിങ്ങൾ എന്തെങ്കിലും പറയാനാണ് വന്നതെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ പുറത്തു നിൽക്കാം. വരൂ നസ്താസ്യ.
5: ശരിയാണ്, രണ്ടു പേർക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല ഇവിടെ.
6: അല്ല, നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. കഴിഞ്ഞ 5 ദിവസമായി ഇവൻ ഈ കിടപ്പിലാണ്. 3 ദിവസമായി പിച്ചുംബെയും പറയുന്നു. ഞങ്ങൾ പുറത്തേക്ക് നിൽക്കാം.
5: അല്ല, ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് രോഗിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവുമോ? പിന്നെ ഞാൻ വന്നത് നിങ്ങളുടെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് താൽക്കാലികമായി താമസിക്കുന്ന അവസരത്തിൽ അവർ നിങ്ങൾക്കൊരു കത്തെഴുതിയിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമേ ഞാൻ നിങ്ങളെ കാണാൻ വരികയുള്ളൂ എന്ന് വിചാരിച്ചാണ് ഈ സന്ദർശനം വൈകിച്ചത്.
7: എനിക്ക് മനസ്സിലായി. എല്ലാം എനിക്കറിയാം.
5: ഓ, എല്ലാം അറിഞ്ഞിരിക്കുന്നു.

0: മിടുക്കൻ. എന്ത് തോന്നുന്നു?
1: അപ്പോൾ നിങ്ങളാണ് എന്റെ സഹോദരിയുടെ ഭാവി വരൻ. കൊള്ളാം, കൊള്ളാം, എനിക്കെല്ലാം മനസ്സിലാവുന്നു.
0: റസ്കോൾനിക്കോ, നിങ്ങളെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വളരെ നേരത്തെ വന്ന് നിങ്ങളെ കാണുമായിരുന്നു. പക്ഷേ എന്റെ ഈ തിരക്ക്, എനിക്ക് സെനറ്റിൽ സുപ്രധാനമായൊരു നിയമപ്രശ്നമുണ്ടായിരുന്നു. മറ്റ് തിരക്കുകളെ പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. അതും നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഏത് നിമിഷവും നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
1: ഇത്ര പെട്ടെന്ന് വരുമോ?
0: അവർ ഏത് നിമിഷവും എത്തിച്ചേർന്നേക്കാം. അവർക്ക് താമസിക്കാൻ ഞാനൊരു മുറി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
1: ഇവിടെ
0: ഇവിടെ അടുത്ത് നടന്നു പോകാവുന്ന അത്ര ദൂരത്ത്.
1: എന്നാലും എവിടെയാണ്?
0: ആ രണ്ട് നിലയിലെ മുറികൾ. ആ യൂഷിൻ എന്ന വ്യാപാരി വാടകയ്ക്ക് കൊടുക്കുന്നത്.
1: ഓ, ഏറ്റവും വൃത്തികെട്ട സ്ഥലമല്ലേ അത്? പറയാൻ കൊള്ളാത്തത്, പലതും നടക്കുന്ന സ്ഥലം.
0: ഓ അല്ല, ഞാൻ ഈ നഗരത്തിൽ പുതിയ ആളായതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇത് താൽക്കാലികം. വേറെ സ്ഥിരമായി ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭാവിയിലെ ഭവനം അതായിരിക്കും.
1: എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
0: ഞാൻ പീറ്റേഴ്സ്ബർഗിൽ ആദ്യം വന്നത് 10 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് നിങ്ങൾക്കറിയാമോ?
1: ഇല്ല.
0: എന്നാൽ ഇപ്പോൾ അറിയുക. എല്ലാ പുതുമകളും പരിഷ്കാരങ്ങളും പുത്തനാശയങ്ങളും എല്ലാ പ്രവിശ്യകളിലും എത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അവ എന്തെന്ന് ശരിയായി മനസ്സിലാക്കാൻ പീറ്റേഴ്സ്ബർഗിൽ തന്നെ വരണം.
1: ഇത് വിഡ്ഢിത്തം, ഇതൊക്കെ കള്ളത്തരം, തെറ്റുകളല്ലേ ഇവിടെ ശരി?
0: ഓരോരുത്തരെയും ഭരിക്കുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അസാധാരണമായ ചുറ്റുപാടുകൾ മൂലമുണ്ടായ ഉത്സാഹത്തിന്റെ തെളിവ് മാത്രമാണ് ആ തെറ്റുകൾ. കുറച്ചേ ചെയ്തിട്ടുള്ളൂവെങ്കിൽ അത് സമയം കുറവായതുകൊണ്ട് മാത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കഴിഞ്ഞ കാലത്തിൽ നിന്നും തിരിച്ചു പോകാനാകാത്ത വിധം നമ്മൾ സ്വയം മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു.
1: ഇയാൾ എന്താണ് ഇവിടെ വന്നിരുന്ന തത്വചിന്ത കാണാപാഠം പറയുന്നത്?
0: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
1: പറഞ്ഞു.
0: എന്താ പറഞ്ഞത്?
1: ഈ തത്വചിന്ത എത്ര നേരം കൂടി കേൾക്കേണ്ടി വരുമെന്ന്?
0: ഇത് സാമാന്യ തത്വമല്ല. ഉദാഹരണത്തിന്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? എന്റെ കോട്ട് രണ്ടായി കീറി അയൽക്കാരനുമായി പങ്കുവയ്ക്കുക. അപ്പോൾ ഇരുവരും അർത്ഥനഗ്നരായിത്തീരും. ഒരു റഷ്യൻ പഴമൊഴിയുണ്ട്, ഒരേ സമയം നിരവധി മുയലുകളെ ഒരുമിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നവൻ ഒന്നിനെയും പിടിക്കുന്നില്ല. ഇപ്പോൾ ശാസ്ത്രം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയം സ്നേഹിക്കുക എന്നാണ്. ശരിയല്ലേ?
1: എനിക്ക് ബുദ്ധി കുറവാണ്, അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. പുരോഗമനം പറയുന്ന പലരും തൊട്ടതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വളച്ചൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടവർ ലക്ഷ്യത്തെ കുഴപ്പത്തിലേക്ക് വലിച്ചിഴക്കുന്നു. അത് ധാരാളം.
0: എന്നോട് ക്ഷമിക്കണം നിക്കോ, നിങ്ങൾ അതിൽ എനിക്കെതിരായ ഒരു ആക്ഷേപം ഒളിപ്പിച്ചിട്ടുണ്ട്.
1: മനസ്സിലായി കാണുമല്ലോ, ബോധപൂർവമാണ് പറഞ്ഞത്.
0: എന്നോട് നിങ്ങൾക്ക് നീരസമാണോ?
1: എന്നിട്ടും മനസ്സിലായില്ലേ?
0: ഓ, എങ്കിൽ ഞാൻ പോയേക്കാം.
2: അതെ, ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ?
0: വരാം.
2: ആ പലിശക്കാരിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയ ഏതെങ്കിലും ഇടപാടുകാർ തന്നെ ആയിരിക്കും അവരെ കൊന്നിരിക്കുക.
3: അതിൽ യാതൊരു സംശയവുമില്ല.
0: പണയം കൊടുത്തിട്ടുള്ളവരെല്ലാം പരിശോധിച്ചു വരികയാണ്.
1: പണയം വെച്ചിട്ടുള്ള എല്ലാവരെയും പരിശോധിക്കുന്നു.
0: പിന്നെ അത് വേണമല്ലോ.
3: അതുകൊണ്ടെന്താ?
1: ഒന്നുമില്ല, അവരുടെ പേരുകളൊക്കെ എവിടെ നിന്ന് ലഭിക്കും? അവരെ എങ്ങനെ തിരിച്ചറിയും?
0: പേരുകൾ കിട്ടിക്കഴിഞ്ഞു, അവിടുന്ന് ഒരു കുറിപ്പടി കിട്ടിക്കഴിഞ്ഞു.
2: എന്തായാലും ആ കൊലയാളി തഴക്കം വന്ന ഒരു കള്ളനും സൂത്രശാലിയും ക്രൂരനുമായിരിക്കും.
3: അവരുടെ അനിയത്തെ കൂടി കൊന്നുകളഞ്ഞല്ലോ ദുഷ്ടൻ, പാവം ലിസവറ്റ.
1: കൊലയാളിയെ പറ്റി നിങ്ങളെല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്നാൽ ഭാഗ്യമൊന്നു മാത്രമാണ് അയാളെ

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. മായ പൊന്മാൻ എന്ന ചിത്രത്തിനുവേണ്ടി ബിജു നാരായണൻ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിതാര.

വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയത് ചിത്രം വസന്തമാളിക.

0: ഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: ഗാനോപഹാരത്തിൽ ഇനി വിധുപ്രതാപും സുജാതയും പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീത സംവിധാനം ബെന്നി കണ്ണൻ എന്നിവർ. ചിത്രം നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി.

പെരുമഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സലും ജ്യോത്സ്നയും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികളെഴുതി മോഹൻ സിതാര ഈണം പകർന്ന് രാധിക തിലകും വിധു പ്രതാപും ആലപിച്ച ഗാനമാണ് ചിത്രം പ്രണയമണിത്തൂവൽ.

നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് വരികൾ കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

ഒരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495 9641. അടുത്ത നമ്പർ 9495 5563. ഒരു നമ്പർ കൂടിയുണ്ട്, 9496 5963. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം കെ എൽ ശ്രീറാം. ചിത്രം മേൽവിലാസം ശരിയാണ്.

സുന്ദര കില്ലാടി എന്ന ചിത്രത്തിനുവേണ്ടി ബിജു തിരുമല വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് ജാതയും പാടിയ ഗാനം.

ജി ശ്രീകുമാർ പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം സൂര്യപുത്രൻ.

0: ഇന്നത്തെ ഗാനോപഹാരം സമാപിച്ചു. ആകാശവാണി
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, റിട്ടയർഡ് വിംഗ് കമാൻഡറും സംരംഭകയും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ബി നായരുമായി മനീഷ് എം ബി നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്നത്തെ അതിഥി. പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് റിട്ടയർഡ് വിംഗ് കമാൻഡർ പരിചയപ്പെടുത്താം, പക്ഷേ സംരംഭകയാണ്, സ്റ്റാർട്ടപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മെന്ററാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ റൈറ്റപ്സ്, മെന്റർഷിപ്പ്, പിന്നെ ഒരുപാട് ഒരുപാട് സെമിനാർസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഇന്നത്തെ അതിഥി, വിംഗ് കമാൻഡർ രാഗശ്രീ ഡി നായർ. സ്വാഗതം മാഡം.
4: വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിൽ. താങ്ക് യു സോ മച്ച്.
3: 15 വർഷത്തിലധികമായിട്ടുള്ള ഫോഴ്സിലെ ഒരു ജേണി എവിടെ നിന്നാണ് മാം തുടങ്ങുന്നത്?
4: എൻ്റെ ഇൻസ്പിറേഷൻ കിരൺ ബേദി. ഞാൻ വളർന്നത് നോർത്തിലെ ബീഹാർ സ്റ്റേറ്റിലായിരുന്നു. അവിടെ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കിരൺ ബേദിയുടെ ഒരു ഇവൻറ്റ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു യൂണിഫോമിനോടുള്ള ഒരു മോട്ടിവേഷൻ അങ്ങനെയാണ് വന്നത്. പക്ഷേ എയർഫോഴ്സിലെ ഗേൾസിന് അന്ന് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ബ്രദറാണ് ആദ്യം എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. ചേട്ടൻ ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു ഫീൽഡ്, വിമൻ ആരും എടുക്കാത്ത ഒരു ഫീൽഡിലോട്ട് കയറണം. കാരണം നമ്മളെല്ലാം ആരെങ്കിലും കോപ്പി ചെയ്യുന്നതിനേയും കാട്ടിലും നമ്മളുടെ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് സ്ത്രീകളെ എടുത്ത ആ വർഷം, ഓരോ വർഷം 2 കോഴ്സാണ് അവരെടുക്കുന്നത്, ജൂൺ ബാച്ചും ഡിസംബർ ബാച്ചും. അപ്പം 92 അവർ തുടങ്ങി, ഞാൻ 93 ബാച്ചിൽ ഡിസംബർ എൻട്രൻ്റ് ആണ്. കോഴ്സ് വൈസ് പറയുമ്പോൾ 4th SSC

0: എസ്എസ്സി എന്ന് പറയുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷനായിട്ട് ഉള്ള ഒരു ബാച്ചായിട്ട് ആണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്.
1: അതുവരെ എന്താണ് ആണുങ്ങളുടെ മാത്രമായിരുന്ന ഒരു മേഖലയിൽ സ്ത്രീകൾ ചെല്ലുമ്പോൾ വളരെ ആംബിഷ്യസ് ആയിട്ട് ഉള്ള ഒരാൾ ചെല്ലുമ്പോൾ എങ്ങനെയായിരുന്നു യൂണിഫോം ഇടാനുള്ള താല്പര്യത്തിനപ്പുറത്ത്?
0: ഏതൊരു ഫീൽഡായിരുന്നാലും അത് എയർഫോഴ്സ് ആയിരുന്നാലും ഇൻഫാക്ട് ഒരു കോർപ്പറേറ്റ് ലൈനിലായിരുന്നാലും നമ്മൾക്കൊരു മിഷനോടുകൂടി നമ്മൾ കയറുവാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വളരെ ക്ലിയർ ആയിരിക്കും നമുക്ക്. അതുപോലെ എയർഫോഴ്സിൽ ആദ്യം കയറുമ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ എനിക്ക് ഉണ്ടായിരുന്നു ദാറ്റ് ഇവിടെ സ്ത്രീകൾ കുറവാണ്, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് അതൊരു പാത്ത് ബ്രേക്കിംഗ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾക്ക് ആ ഒരു ഒരു പ്രഷർ ഉണ്ടായിരുന്നു ദാറ്റ് നമ്മൾ ചെയ്യുന്നതിൽ ഒന്നിലും ഒരു ഡൈല്യൂഷൻ വരാൻ പാടില്ല, നമ്മൾ കഴിഞ്ഞിട്ടുള്ള തലമുറയ്ക്ക് നമ്മളൊരു മാതൃകയായിട്ട് മാറണം, എന്നാലേ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. കാരണം ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് അവർ ആദ്യം തുടങ്ങിയത്. അപ്പം നമുക്ക് ഒരു ദ സ്പേസ് ടു മേക്ക് എനി ഫെയിലിയർ വാസ് നോട്ട് ദയർ, അതുകൊണ്ട് ആ പ്രഷർ ഉണ്ടായിരുന്നു. സെക്കൻഡ്, ഏതൊരു ആൺകുട്ടിയെയും കാട്ടിലും ഞാൻ ബെറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു പ്രഷറുണ്ട്. വേറൊന്നെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഗേൾസ് വളരെ കുറവായതുകൊണ്ട് അവരുടെ അപ്രോച്ചും ഈതർ ടൂ എന്താ പറയുക ലീനിയൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ടൂ സ്ട്രിക്റ്റ് ആയിരിക്കും. ബാലൻസ്ഡ് ആയിട്ട് വരുന്ന അപ്രോച്ചസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അപ്പം അതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എവിടെ ലൈൻസ് ഡ്രോ ചെയ്യണം, എവിടെ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും.
1: എല്ലാവരും കുട്ടിയായിരിക്കുമ്പോഴേ ഉള്ളൊരു വലിയ മോഹമാണല്ലോ പറക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് എങ്ങനെയാണ് മാഡം ഓർമ്മിക്കുന്നത്?
0: എയർഫോഴ്സ് അക്കാഡമിയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ട്രെയിനിങ്. അതുവരെ ഞാൻ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ജോയ് റൈഡ് എനിക്ക് കിട്ടിയ HPT-32 എന്നും പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനർ എയർക്രാഫ്റ്റിലാണ്. അതിലോട്ട് നമ്മൾ കയറുമ്പോൾ നമ്മൾ തന്നെ ഒരു പക്ഷിയാണെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരും. സോ ഒബ്വിയസ്ലി നമ്മളുടെ അംബിഷനോടുകൂടി പറക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. പക്ഷേ മേളിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തൊരു ലിമിറ്റഡ് എന്താ പറയുക സ്പെക്ക് ഇൻ ദ വേൾഡ് ആണെന്നുള്ള ഒരു റിയലൈസേഷനും കൂടെ വരും.
1: അവിടെ നിന്ന് ഒരുപാട് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാഡം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിങ് കമാൻഡർ എന്നുള്ള നിലയിൽ എന്താണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീഡർഷിപ്പിലോട്ട് വരുമ്പോൾ അത് എങ്ങനെയായിരുന്നു എടുക്കുന്നത്?
0: സർവീസിൽ നമ്മൾ കയറുമ്പോൾ നമുക്കൊരു കമ്മീഷൻ റാങ്കും നോൺ കമ്മീഷൻ റാങ്കും പിന്നെ നോൺ കമ്പാറ്റന്റ് എൻറോൾഡ് എന്നും പറഞ്ഞു പിന്നെ സിവിലിയൻസ് ഇങ്ങനെ നാല് കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഉള്ള പ്ലസ് കോൺട്രാക്ച്വൽ എംപ്ലോയീസും ഉണ്ട്. അപ്പം ഞാൻ കയറിയ സമയത്ത് എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് എൻ്റെ കമ്മീഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ ട്രെയിനിങ് ഉണ്ട്. ഇറ്റ് ഈസ് ഇക്വലന്റ് ടു മെയിൽ കേഡറ്റ്സിൻ്റെ അതേ ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് എൻ്റെ പോസ്റ്റിംഗ് വന്നത് താമ്പരം എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേഷനിലാണ്. അവിടെ എയർമെൻ ട്രെയിനിങ് എന്നും പറഞ്ഞിട്ട് ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പം ഇത് നോൺ കമ്മീഷൻ റാങ്കിലെ ആൾക്കാരുടെ ട്രെയിനിങ് നടത്തുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇനീഷ്യൽ ബാച്ചസിലെ പെൺകുട്ടികൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും വളരെ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഓഫീസർ അല്ലാത്ത അതായത് നോൺ ഓഫീസർ കാഡറിലുള്ള ആൾക്കാർ അവർ വളരെയധികം നമ്മളെ സപ്പോർട്ടീവ് ആയിരുന്നു. കോൺട്രറി ടു ദ ജനറൽ പെർസെപ്ഷൻ ഞാൻ അനുഭവിച്ച എൻ്റെ എന്താ പറയുക എൻവയൺമെൻറ്റിൽ വന്ന എയർമെൻ എത്ര പേരുണ്ടായിരുന്നു എല്ലാവരും വളരെ നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനും ഓഫീസേഴ്സിൻ്റെയും കാട്ടിലും പല കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും നമ്മളെ ഗൈഡ് ചെയ്യുന്ന പലരും നോൺ ഓഫീസർ കാഡറിലുള്ള വ്യക്തികൾക്കായും ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ അന്നൊക്കെ പൈലറ്റ് ഓഫീസർ എന്നും പറഞ്ഞൊരു റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പൈലറ്റ് ഓഫീസർ രണ്ട് വർഷം, അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് ലെഫ്റ്റനൻ്റ് ആവും മൂന്നാമത്തെ വർഷം, പിന്നെ ആറ് വർഷം കഴിഞ്ഞിട്ട് സ്ക്വാഡ് ലീഡർ ആവും, പിന്നെ ഒരു 13 വർഷം സെർവ് ചെയ്താലേ അടുത്ത റാങ്ക് വിങ് കമാൻഡറായിട്ട് വരത്തുള്ളൂ. നമ്മൾ ഓരോ റാങ്ക് ഇടുമ്പോഴും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതേപോലെ കൂടുകയാണ്. കാരണം നമ്മൾ ഹയറാർക്കിയിൽ നമ്മളുടെ കീഴിൽ എത്രയും ആൾക്കാർ വരികയാണ്. അപ്പോൾ ഡിസിപ്ലിൻ, സെക്യൂരിറ്റി, ഫിനാൻസസ്, ഇൻഫാക്ട് അക്കൗണ്ടിങ് ഒക്കെ അവിടെ നമ്മളുടെ കയ്യിൽ വരുന്ന എമൗണ്ടും നമ്മൾ ഡീൽ ചെയ്യുന്ന എമൗണ്ടിൻ്റെയും വോളിയൂം എത്രയാണ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻറ്റഗ്രിറ്റി എന്നും പറഞ്ഞിട്ട് ഒരു ഒരു ആസ്പെക്ടിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള അത് വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് എയർഫോഴ്സ് എന്ന് പറയുന്നത്.
1: ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഈ റെഡ് ആരോ കുറിച്ചിട്ടാണ്.
0: റെഡ് ആരോയുടെ ഡിസ്പ്ലേ വന്നത് ഫ്രസ്ട്രേഷൻ ആഗ്രയിലാണ്. അത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രാൻസ്പോർട്ട് ബേസ് ഇൻ ഇന്ത്യ ആണ്. അവിടെ റെഡ് ആരോയുടെ എയർ ഷോ വന്നപ്പോൾ ഇപ്പം നമ്മൾ എയറോ ഇന്ത്യ, ഇൻഫാക്ട് ഐ ഹാഡ് ദ ഫോർച്യൂൺ ഓഫ് ബീയിങ് ദ സെക്യൂരിറ്റി ഓഫീസർ എയറോ ആദ്യം എയറോ ഇന്ത്യയുടെ ആദ്യത്തെ ഷോ ഇൻ ബാംഗ്ലൂരിൽ എൻ്റെ ടൈമിലാണ് അത് തുടങ്ങിയത്. റെഡ് ആരോയുടെ ഫ്രഞ്ച് ഡിസ്പ്ലേ വന്നപ്പോഴത്തേക്കും അതിൻ്റെ അവിടുന്ന് വരുന്ന ആൾക്കാരുടെ കോർഡിനേഷൻ, അതിലോട്ടുള്ള ലൈസൺ, അതിൻ്റെ സെക്യൂരിറ്റി. അപ്പോൾ ഞാൻ അന്ന് സ്ക്വാഡ് ലീഡർ റാങ്കിലായിരുന്നു. അപ്പോൾ എനിക്ക് മേലുള്ള ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ജി എൽ ഹിരേമഠ് എന്നും പറഞ്ഞിട്ട് ഗുരുദേവ് ലിംഗയ്യ ഹിരേമഠ്, അദ്ദേഹം എയർ കമോഡറായിട്ടാണ് റിട്ടയർ ആയത്. സിവിലിയൻസിനെയും കൂടെ നമ്മൾ പുറത്തുള്ള ആൾക്കാരെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എയർഫോഴ്സിൻ്റെ ഒരു പബ്ലിസിറ്റിയാണ്, സെക്യൂരിറ്റിയാണ് നമ്മൾ ഇതിലെല്ലാം മേജറായിട്ട് വരുന്നത്. പ്ലസ് ഈ പുറത്തുനിന്ന് ഒരു രാജ്യത്തിന് ഒരു ഒരു ഡിസ്പ്ലേ ടീം വരുമ്പോഴത്തേക്കും ആ ഡിസ്പ്ലേ ടീമിനോടുള്ള നമ്മളെ ഇൻട്രാക്ഷൻ, അവർക്ക് വീണ്ടും വരാനുള്ള ഒരു താല്പര്യം വരിക, നമ്മളുടെ ടീമിന് അങ്ങോട്ട് ക്ഷണിക്കും.

0: നിൽക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു നമ്മളുടെ അജണ്ട. അപ്പം ആ അജണ്ടയോടുകൂടി അതിൻ്റെ ഫോക്കസോടുകൂടി നമ്മൾ നീങ്ങും. അപ്പം ഏതൊരു എന്താ പറയുക, ഒരു യുദ്ധമായാലും ഒരു നമുക്ക് ചെയ്യേണ്ട ഒരു പണിയായിരുന്നാലും ഇൻ എഫോഴ്സ് അതിലൊരു ഫോക്കസും ഒരു മിഷനും ഉണ്ടാവും എല്ലാത്തിലും. ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് വഴുതക്കാട് വരെ പോകണം അല്ലെങ്കിൽ ഇവിടുന്ന് എനിക്ക് പാളയം വരെ പോകണം എന്ന് പറയുമ്പോൾ അതെൻ്റെ ഫോക്കസാണ്. അതെങ്ങനെ പോകും എന്നുള്ളത് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന എൻ്റെ മിഷനായിരിക്കും. ഇങ്ങനത്തെ പല നോട്ട് ഓൺലി റെഡ് ആരോ, ഓരോ കാർഗിൽ ഓപ്പറാക്രം, പിന്നെ ഒരു എൻക്രോച്ച് ലാൻഡിന്റെ ഒരു സ്ട്രക്ചറിനെ ഡിമോളിഷ് ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ പല റോൾസ് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എയർഫോഴ്സ്.
1: ഇവിടെ നിന്ന് വളരെ വ്യത്യസ്തമായി 15 വർഷത്തിന് ശേഷം എന്താണ് യൂണിഫോം മാറി വരുമ്പോൾ ബിസിനസ്സിലേക്ക്, ഓണ്ടർപ്രണർഷിപ്പിലോട്ടാണ് മാഡം വരുന്നത്. പൊതുവേ ആൾക്കാർ എന്താണ് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ചടക്കമുള്ള ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്ന് പൊതുവേ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്?
0: പറഞ്ഞത് കറക്റ്റാണ്. ഡിസിപ്ലിൻ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമേ ആവത്തുള്ളൂ ഏതൊരു ഓർഗനൈസേഷനിലും. പെർട്ടിക്കുലർലി ഓൺട്രപ്രണർഷിപ്പ് പോലത്തെ ഒരു ഫീൽഡിൽ വരുമ്പോൾ ഡിസിപ്ലിൻ വിൽ ഒൺലി ഗെറ്റ് യു സോ ഫാർ. പക്ഷെ അതിന് അഡാപ്റ്റബിലിറ്റി, ഇപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞതിൻ്റെ വേർഡിൻ്റെ വേറൊരു വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, നമ്മൾ എത്രമാത്രം പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നു ആ എൻവയൺമെൻറ്റിൽ, എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും, ഞാൻ എത്ര അൺലേൺ ചെയ്യും. കാരണം സർവീസിലുള്ള ടേംസ്, സർവീസിലുള്ള എൻവയൺമെൻറ്റ് അല്ല പുറത്തിറങ്ങുമ്പോൾ. ഹയറാർക്കി ഇല്ല, പ്ലെയിൻ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പെക്റ്റേഷൻസോട്, ഏത് എക്സ്പെക്റ്റേഷനിലോടുകൂടി നമ്മൾ പുറത്തിറങ്ങുന്നു, ആ എക്സ്പെക്റ്റേഷൻ നമുക്ക് കിട്ടണം എന്നില്ല. പക്ഷെ അവിടുത്തെ ഒരു എൻവയൺമെൻറ്റുമായിട്ട് എത്ര പെട്ടെന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു, അതായിരിക്കും എൻ്റെ ഗ്രോത്ത് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു റിയലൈസേഷൻ, ആ ഒരു അറിവ്, ആ ഒരു വിസ്ഡം എനിക്ക് എത്ര പെട്ടെന്ന് വരുന്നു, എനിക്കല്ല എന്നെപ്പോലെ എത്രയൊക്കെ ആൾക്കാർ ഈ ഫീൽഡിൽ വന്നിട്ടുണ്ടോ അതെനിക്ക് പകർന്നു തന്നത് ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഗണേഷ് എന്നും പറഞ്ഞിട്ട്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അക്കൗണ്ട്സ് ബ്രാഞ്ചിലെ ഒരു ഓഫീസറായിരുന്നു. ഞാൻ സർവീസ് ഏകദേശം ഇടാറായ സമയത്ത് അദ്ദേഹം അന്ന് ഓഫർ തന്നതാണ്, റിലയൻസിൽ അന്ന് ജോയിൻ ചെയ്യേണ്ടത്. അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി ഹി പാസ്ഡ് അവേ. പക്ഷേ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് സർവീസിലെ ഒറ്റ ജാർഗൻ യൂസ് ചെയ്യരുത്, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് അതിന് സിനോണിംസ് എന്തുവാണ്, പിന്നെ സർവീസിന്റെ എൻവയൺമെന്റ് അല്ല, ദിസ് ഇസ് എ ന്യൂ ലൈഫ്. ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു അവനോണ്ട് വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ അഡാപ്റ്റ് ചെയ്യുന്ന. പിന്നെ പെണ്ണുങ്ങൾക്ക് ഐ തിങ്ക് ദേ അഡാപ്റ്റ് ഫാസ്റ്റർ, കാരണം അവർക്ക് പല റോൾസ് അവരുടെ ജീവിതത്തിൽ വരും, അമ്മയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ. അപ്പോൾ അഡാപ്റ്റബിലിറ്റി എത്ര പെട്ടെന്ന് വരുന്നു ആ ഒരു. ആൻഡ് വൈ ഐ ചോസ് ഇസ് ബിക്കോസ് സർവീസിൽ അന്ന് 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പെർമനൻറ്റ് കമ്മീഷൻ എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് വിടേണ്ടതായിരുന്നു. അപ്പോൾ ആ വിടുമ്പോൾ ഏത് ഓപ്ഷൻ ഉണ്ട്? അപ്പോൾ ആദ്യം ഡെഫിനറ്റ്ലി ഞാൻ ഓൺട്രപ്രണർഷിപ്പിലല്ല പോയത്. ഞാനൊരു ഇൻഡോ അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സിൽ അവരെ റെസിഡൻറ് ഡയറക്ടറായിട്ടാണ് കയറിയത്. അവിടെ ഒരു ഇൻഡോ US SME ഫോറത്തിൻ്റെ ലീഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വന്നു എനിക്ക് US ഡെലിഗേഷൻ ഇവിടെ വന്നപ്പോൾ. അന്നാണ് എനിക്ക് മനസ്സിലായ ബിസിനസ് എന്ന് പറയുന്നതും ഈ ട്രേഡ് ഡെലിഗേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇന്ത്യയിലെ ബിസിനസ് ഇസ് അനദർ മിഷൻ ടു മേക്ക് ദിസ് കൺട്രി ബിഗ്. അപ്പോൾ എന്നാൽ ഒരു ചെറിയ തോതിൽ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു ഓറിയൻറ്റേഷനു കൂടിയാണ്.

എല്ലാ വർഷവും നടക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സമ്മിറ്റിൽ ഞാൻ മീറ്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഇത് ഒരു കോൺവെർസേഷനിൽ ഇത് എന്നോട് പറഞ്ഞപ്പോൾ അതുമായിട്ട് ഞാൻ സിങ്ക് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു പാർട്ട്ണറായിട്ട് ഇങ്ങനൊരു ഫേമിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പാർട്ട്ണറിനെ തിരക്കുന്നുണ്ട്. ആരെങ്കിലും കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്ത ഒരു ഫീൽഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ, അങ്ങനെ കോൺവെർസേഷൻ വന്നതിലാണ് ഞാൻ ഈ ഒരു മെഡിക്കേഡ് ഈഥോസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ ആക്ച്വലി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാലും ഇത് ഹോസ്പിറ്റൽ അല്ല, ഇത് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഏതൊരു ഹോസ്പിറ്റലിലും അതിനെ റൺ ചെയ്യാൻ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിലാണ് പ്രശ്നം വരുന്നത്. കാരണം ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഉള്ളതായാലും ഒരു ക്യാഷ്ലെസ് പേഷ്യൻ്റ് വന്നിരുന്നാലും അവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഇമീഡിയറ്റ് ആയിരിക്കും. പക്ഷേ ഈ മണി റിയലൈസ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വരാൻ റഫ്ലി അറൌണ്ട് 60-90 days എടുക്കും. പക്ഷേ ഇപ്പോൾ പേഷ്യൻറ്റ് എ വന്നിട്ട് ആ 90 days പിന്നെയും ABCD കുറേ അതർ പേഷ്യൻസ് വരുന്നു. അപ്പോൾ കൺസ്യൂമബിൾസ് ആയാലും ബാക്കി ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആയിരുന്നാലും അത് നടന്നു പോകണം. അപ്പോൾ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ അതിനൊരു ബിഗ് ഗ്യാപ്പ് കൺട്രിയിലുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റാണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്. ഒന്ന്. സെക്കൻഡ്, എക്യുപ്മെൻറ്റ്സ്. മിക്ക ഹോസ്പിറ്റൽസിലും പഴയ എക്യുപ്മെൻറ്റ്സ് ആണ് ഇരിക്കുന്നത്. ഞാൻ മെട്രോസ് അല്ല പറയുന്നത്, ഞാൻ 2-tier 3-tier ചെറിയ ചെറിയ ക്ലിനിക്സ് അങ്ങനത്തെ. ആ ഹോസ്പിറ്റലിൽ അവർക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്, വളരെയധികം പൈസ വേണം വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ. അപ്പോൾ പലരും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്യുന്ന പഴയ എക്യുപ്മെൻറ്റ്സ് ഇവർ വാങ്ങും. അപ്പോൾ അവിടെ എനിക്ക് മനസ്സിലായി വാങ്ങുന്നതിന് പകരം ഇതിനൊരു ലീസിംഗ് മോഡൽ എന്നുള്ളൊരു ആസ്പെക്ട് കൊണ്ടുവന്നാൽ ഇതെങ്ങനെ നടക്കും. അത് നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് 2-3 ഹോസ്പിറ്റൽസ് ചെയ്ത് നോക്കി. പിന്നെ അതിലെന്തെങ്കിലും ഒരു മാറ്റം, അതിലെന്തെങ്കിലും ഒരു പുതിയ എന്താ പറയുക ടെക്നോളജി ഡെവലപ്മെൻറ്റ് അപ്ഗ്രേഡേഷൻ വരുമ്പോൾ അതിനെ റീഫർബിഷ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടോ, അങ്ങനെ നോക്കിയപ്പോൾ ഉള്ള മേജർ കമ്പനീസിനോടൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ദാറ്റ് ഈസ് മൈ സെക്കൻഡ് തിങ് ദാറ്റ് ഐ ഡു. തേർഡ്, ഇൻഷുറൻസ്. ഇൻഷുറൻസിൽ ഞാൻ നോക്കിയത് ഇൻഷുറൻസിനും ഇതേ ഇഷ്യൂ ഉണ്ട്. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇൻഷുറൻസ് കമ്പനി അവർക്കൊരു ഇൻഷുറൻസ് പേഷ്യൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ഒതൻറ്റിസിറ്റി നോക്കി ആ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ബാഡ് ഡെറ്റ് ആയിട്ട് പോകുന്ന പല റോങ് ക്ലെയിംസ് ആയിട്ട് പോകുന്ന പല ഇൻഷുറൻസ് കമ്പനീസും ഉണ്ട്. അത് കാരണം ശരിക്കുമുള്ള പേഷ്യൻസിന് ആ മണി കിട്ടാതെയും പോയിട്ടുണ്ട്. അതിന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് പാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതും ഇൻഷുറൻസും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റും ഹോസ്പിറ്റലിലെ വർക്കിംഗ് ക്യാപിറ്റലും എക്യുപ്മെൻറ്റ് ലീസിങ്ങും ഈ 4-5 ഇതിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഡയബറ്റീസ് പേഷ്യൻറ്റിന് ജീവിതകാലം മൊത്തം മെഡിസിൻ കഴിക്കണം എന്നുള്ളൊരു സിസ്റ്റം ഞാൻ ഇന്ത്യയിൽ വളരെ അധികം കാണുന്നു. പക്ഷേ പല ആർട്ടിക്കിൾസ് ഞാൻ വായിച്ചതിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഒരു വേർഡ് കോൾസ് P4 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രിവെൻറ്റീവ് പേഴ്സണൽ പാർട്ടിസിപ്പേറ്ററി ആൻഡ് വൺ മോർ വേർഡ് ഇസ് ദയർ ഐ എം മിസ്സിംഗ് ദാറ്റ്. ബേസിക്കലി ഒരു ഡയബറ്റീസ് വന്ന ആളിന് ഒന്നുകിൽ പാൻക്രിയാസ് വർക്ക് ചെയ്യുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അത് അഡ്രസ്സോ റിഡ്രസ്സോ ചെയ്യണം. ഒരാൾ പരാതി പറയുമ്പം അതിനെ നമ്മൾക്ക് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കുന്നത്, അതുപോലെ ആയിരിക്കണം നമ്മൾ ശരീരത്തിനെ നോക്കേണ്ടത്. അപ്പം അങ്ങനത്തെ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് ലൈഫ് സ്റ്റൈൽ വഴിയും വെൽനസ് പ്രോഗ്രാംസ് വഴിയും കൊണ്ടുവരാൻ പറ്റും, ആ ഒരു സെഗ്മെൻറ്റും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തു. ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്സ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റാർട്ടപ്പിലേക്ക് വന്നു. സ്റ്റാർട്ടപ്പിൽ വന്നപ്പോൾ ആ ജേണിയിൽ ഞാൻ മനസ്സിലാക്കി ഈ സ്റ്റാർട്ടപ്സ് പലർക്കും ഐഡിയ ഉണ്ട്, പക്ഷെ അതെങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ആ കൺവേർട്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ചിലരും കൺവേർട്ട് ചെയ്യാനുള്ള നമ്മൾ രീതി പറഞ്ഞു കൊടുത്തിരുന്നാലും അത് കഴിഞ്ഞ് അവർ അതിനെ കണ്ടിന്യൂ ചെയ്യാണ്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻക്യുബേഷൻ, ആക്സിലറേറ്റർ പ്രോഗ്രാം, ഇങ്ങനത്തെ പലതും അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക, ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒരു കോൺഗ്ലോമറേറ്റ് ഉണ്ടാക്കി കൊടുക്കുക, അതിൻ്റെ ഒരു കൊഹോട്ട്, അതിൻ്റെ ഒരു ഗ്രൂപ്പ്സ് വെച്ചിട്ട് അവർക്ക് തമ്മിൽ തമ്മിൽ ലേണിംഗ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ചെയ്യുക. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു കർണാടകയിലെ ഇൻസിഡൻ്റിൽ പ്രസാർ ഭാരതി വഴി നമ്മളൊരു ഇഷാക് ടാങ്ക് ഇക്വലൻറ്റ് ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതിൽ സ്റ്റാർട്ടപ്സിനെ, ലോക്കൽ സ്റ്റാർട്ടപ്സ്, നോട്ട് ദ ഹൈഫൈ സ്റ്റാർട്ടപ്സ്, ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ചെറിയ എമൗണ്ടിൽ വരുന്ന സ്റ്റാർട്ടപ്സ്, ഒരു 300 സ്റ്റാർട്ടപ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അതിൻ്റെ ഇവാലുവേഷൻ നടത്തി, അതിനൊരു പ്രൊമോഷൻ. അപ്പോഴത്തേക്കും കോവിഡ് വന്നു, പക്ഷേ അറ്റ്ലീസ്റ്റ് വി കുഡ് ഇനിഷ്യേറ്റ് ദാറ്റ് പ്രോസസ്. അത് കാരണം ഇപ്പോൾ പലയിടത്തും അത് അതിനെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ മെഡിക്കേഡിൻ്റെ റോൾ ബ്രോഡ്ലി ഞാനിപ്പോൾ പറഞ്ഞത് സ്റ്റാർട്ടപ്പിലും ഇതിലും എങ്ങനെ വന്നു അങ്ങനെയാണ്. നട്ട്മേക്ക് ആക്ച്വലി എൻ്റെ ബ്രദറിനുള്ളക്ക് ഒരു കാഷ്യു ബിസിനസ് ഉണ്ട്, കൊല്ലത്താണ്. അപ്പോൾ അദ്ദേഹം ഈ കാഷ്യു ബിസിനസ്സിൽ വന്ന് കാഷ്യു ബിസിനസ് കുറച്ച് ഡ്വിൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹീ റിയലൈസ് ദാറ്റ് ഹീ നീഡ് ടു ഡൈവേഴ്സിഫൈ. അങ്ങനെ വിചാരിച്ചപ്പോൾ ഹീ റിയലൈസ് ദാറ്റ് ഇന്ന് പല
കൺട്രീസിലും ഈ കാഷ്യൂ എക്സ്പോർട്ട് ചെയ്യുന്ന പല കൺട്രീസിലും

0: കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ കൺട്രീസിൽ നിന്ന് എന്തെങ്കിലും ഒരു യുണീക്ക് ഐറ്റം നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുവരാം ഉള്ള ഓപ്ഷനുണ്ട്. അതിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങാം എന്ന് കരുതിയത്. അത് ഇൻഫാക്ട് ഇപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ആയിട്ട് അത് നടക്കുന്നുണ്ട്.
1: ഇതിന്റെ കൂടെയൊക്കെ തന്നെയാണ് ഒപ്പം കൊണ്ടുപോകുന്നൊരു കാര്യമാണിട്ട് ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ ഉള്ള ആളാണ്. അപ്പോൾ ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷൻ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം മാഡം.
0: ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷനിൽ എന്നെ ആക്ച്വലി ഇനിഷ്യേറ്റ് ചെയ്തത് സംബഡി, ഒരു ഐ പി കോൺ എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രൊഫഷണൽ ഐ തിങ്ക് കോൺഫറൻസ് ആണെന്ന് തോന്നുന്നു, നന്ദകുമാർ കർത്ത എന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് എന്നെ ഇത് ഐ പി കോണിൽ ആദ്യം കൊണ്ടുവന്നത്. ഐ പി കോൺ വഴിയാണ് ഞാൻ ടി എം എയിലേക്ക്, ഒരു ടി എം എ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് അറിയുന്നത്. അവിടെ ഞാൻ വന്ന സമയത്ത് അന്ന് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് എനിക്ക് ഈ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇനീഷ്യലി ഞാൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പല അവരുടെ ആക്ടിവിറ്റീസിലും ഞാൻ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ഓർഗനൈസേഷനിലെ ഒരു പ്രസിഡന്റ് ആയിട്ട് എലക്ട് ആയ ഹരികേഷ് എന്നും പറഞ്ഞിട്ടൊരു വ്യക്തി എന്നോട് അതിൽ സ്റ്റുഡൻറ് ചാപ്റ്ററിനെ ഒന്ന് ആക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ, ക്യാൻ യു ടേക്ക് ഓവർ എ സ്റ്റുഡൻറ് ചാപ്റ്റർ. അപ്പോൾ അങ്ങനെ അവരുടെ കമ്മിറ്റിയിൽ ആദ്യമായിട്ട് ഞാൻ 2019 സ്റ്റുഡൻറ് ചാപ്റ്റർ ചെയർപേഴ്സൺ ആയിട്ട് കയറുന്നു. ആ വർഷം നമ്മൾ 12 സ്റ്റുഡൻറ് ചാപ്റ്റേഴ്സ് ടി എം എയുടെ കീഴിൽ കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റുഡൻറ് ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഇതെല്ലാം ബി സ്കൂൾസാണ്, ബിസിനസ് സ്കൂൾസാണ്. അപ്പോൾ അവർക്ക് ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷനിൽ ഇവിടുത്തെ എത്രമാത്രം ബിസിനസ് ഡീൽ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പോഷർ കൊടുക്കുക, എന്തെങ്കിലും അവരുടേതായ ഉള്ള കഴിവ്, അതായത് വെതർ ദേ ക്യാൻ, അവർക്ക് ടോപ്പിക്സ് കൊടുത്തിട്ട് അവരെടുത്ത് പേപ്പർ പ്രസന്റേഷൻ ചെയ്യുക, അതിൻ്റെ ഒരു ആനുവൽ കൺവെൻഷൻ ഉണ്ട് ട്രിമ എന്നും പറഞ്ഞിട്ട് അന്ന് അവർക്ക് അതിൻ്റെ അവാർഡ് കൊടുക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് സ്റ്റുഡൻറ് ചാപ്റ്റർ ചെയ്തത്. അതിൻ്റെ അടുത്ത വർഷം എനിക്ക് എം ഡി പി മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നും പറഞ്ഞിട്ട് ആ റോള് വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു വർഷം ബ്രേക്ക് എടുത്തു, ബിക്കോസ് ഐ റിയലൈസ് ദാറ്റ് ഏതൊരു കാര്യം നമ്മൾ ചെയ്തിരുന്നാലും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ നമ്മൾ പോയാൽ ആ ഒരു ഓർഗനൈസേഷൻ സ്റ്റാഗ്നൻ്റ് ആവും. അപ്പോൾ വേറൊരു ആൾ അത് വന്ന് ഹാൻഡിൽ ചെയ്യുന്നതിൽ എനിക്കും അത് വെച്ച് പഠിക്കാം. അതിൻ്റെ നെക്സ്റ്റ് ഇയർ ഐ വാസ് അഗെയിൻ കോൾ ബാക്ക് ടു ടേക്ക് ഓവർ ആസ് ടു കം ആസ് സെക്രട്ടറി. അങ്ങനെ ഞാൻ എൻ്റെ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ പത്മകുമാർ ലൈഫ് സയൻസ് പാർക്കിൻ്റെ സ്പെഷ്യൽ ഓഫീസറും കെ എം ടി സിയുടെ ചെയർപേഴ്സണുമാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു, ഞാൻ സെക്രട്ടറി ആയിരുന്നു. വളരെ ക്ലിയർ തിങ്കിങ്, വളരെ ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ എനിക്ക് കിട്ടിയ ഒരു എൻവയൺമെന്റ് വാസ് വെരി വെരി വെരി കൺജീനിയൽ. അതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് എപ്പോഴും ഒരു ലേണിംഗ് പ്രോസസ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രം എന്നുള്ളൊരു സിറ്റിയിൽ ഇത്രയും ഒരു ഫീൽഡുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് ഈ മാനേജ്മെന്റ് അസോസിയേഷൻ വഴി പല മാനേജ്മെന്റ് പ്രോസസ്സും അതിൻ്റെ സിസ്റ്റംസിനെയും എത്തിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് ടി എം എ. പിന്നെ ആനുവൽ കൺവെൻഷനും വേറെ പല ആക്ടിവിറ്റീസും ടി എം എയിലുണ്ട്. അത് രണ്ട് വർഷം ഞാൻ സെക്രട്ടറി ആയിരുന്നു, ഇപ്പൊ ഞാൻ അവരുടെ അഡ്വൈസറി ബോർഡ് ഇതിലാണ്.
1: നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അതിന്റെ കൂടെ തന്നെ ക്ലാസ് എടുക്കാനും പോകുന്നുണ്ട് ഐഐടി, അത് ചെറിയ സ്ഥലത്തല്ല, ഐഐടി പോലുള്ള സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുന്നത്. എങ്ങനെയാണ് ഈ പുതിയൊരു തലമുറയെ കാണുന്നത്, പ്രത്യേകിച്ച് ബിസിനസ് സ്റ്റാർട്ടപ്പ് ആ ഒരു മേഖലയിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ?
0: കുട്ടികൾ എന്റെയൊക്കെ ജനറേഷനെയും കാട്ടിലും വളരെയധികം അവർക്ക് ഒരു പ്ലതോറ ഓഫ് നോളജ് ഉള്ള ഒരു വേൾഡിലാണ് ഈ കുട്ടികളൊക്കെ ജനിച്ചിരിക്കുന്നത്. ഞാനൊരു ബുക്ക് എടുത്തിട്ട് അത് ഫുൾ വായിച്ചാലേ എനിക്ക് അതിന്റെ ഒരു കണ്ടന്റ് മനസ്സിലാവുള്ളൂ. ഇവർക്ക് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കിട്ടും ഏത് ബുക്കിൽ ഏത് ആസ്പെക്ട് അവർ വായിക്കണം. അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് ഈ കുട്ടികൾ, കോൺട്രറി ടു വാട്ട് ദ മീഡിയ സേസ്, ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾ ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്നുണ്ട്, അവർക്ക് ഇന്റലിജൻസ് കുറവാണെന്ന് പറയുന്ന പല ആർട്ടിക്കിളും ഞാൻ വായിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ്. എനിക്ക് തോന്നുന്നത് അവർക്ക് നമ്മളെയും കാട്ടിലും വളരെയധികം മുന്നോട്ട് അവർക്ക് ഒരു വിഷൻ ഉള്ള കുട്ടികളാണ്. അപ്പം അങ്ങനത്തെ കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പം നമുക്ക് അവരോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പം നമ്മളും അത് അതിനൊപ്പം പഠിച്ചുകൊണ്ടിരിക്കണം. അത് കാരണം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡ് പോലെ നോളജ് കിട്ടുന്നതുകൊണ്ട് ദേ ആർ ഓൾസോ ലിറ്റിൽ ഇംപേഷ്യന്റ്. അത് അവരുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു മുതിർന്ന ആളുടെ വിസ്ഡം എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് മടിയുണ്ട്. ഈ രണ്ട് ഡിസഡ്വാൻറ്റേജിനെ വളരെ മയത്തോടുകൂടി ഹാൻഡിൽ ചെയ്തേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ വളരെ അംബിഷ്യസ് ആണ്, വളരെ ചൂസിയാണ്, വളരെ എന്താ പറയുക ഇംപേഷ്യന്റ് ആണ്. ഇതാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷേ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മേടം 29, ശകവർഷം 1948, വൈശാഖം 22, 2026 മെയ് 12 തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 45 സെക്കൻഡും. FM ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പതിവ് പോലെ സ്പൈസ് എഫ് എമ്മിൽ ആദ്യം ചോദ്യോത്തരവേളയാണ്. ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു, മലയാളവും സംസ്കൃതവും കലർന്ന വി മിശ്ര സാഹിത്യ ഭാഷയ്ക്ക് പറഞ്ഞിരുന്ന പേരെന്തായിരുന്നു? ഉത്തരം മണിപ്രവാളം. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ള രാജ്യമേത്? ചോദ്യമൊരിക്കൽ കൂടി പറയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ള രാജ്യമേത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകളിലും തുടർന്ന് 7:59 ഒരിക്കൽ കൂടിയും കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, 101.4 സ്പൈസ് എഫ് എമ്മിൽ നിന്നും ഇനി ചലച്ചിത്രഗാന പരിപാടിയാണ്. ആദ്യഗാനം ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയത് ചാർലി ചാപ്രിൻ എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനം രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് വിൻസെന്റ്.

ചലച്ചിത്രഗാന പരിപാടിയിൽ ഇനി പുതിയ മുഖം എന്ന ചിത്രത്തിനു വേണ്ടി ജാസി ഗിഫ്റ്റ് സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്പുരം, സംഗീതം ദീപക് ദേവ്.

ഇനി ജയചന്ദ്രനും രാജലക്ഷ്മിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. എന്നും എപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് റഫീഖ് അഹമ്മദ്, ഈണം നൽകിയത് വിദ്യാസാഗർ.

0: ഈ ഗാനത്തോടെ ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു.
1: ആകാശവാണി 101.4 ദേവികുളം.

പ്രിയ ശ്രോതാക്കളെ, 101.4 സ്പൈസ് എഫ്എമ്മിൽ നിന്നും ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പരിപാടിയിൽ ആദ്യം വരുമയിൻ നിറം സിവപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും S ജാനകിയും പാടിയതാണ്.

0: ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഒളിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തു വരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്നു മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
3: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസാണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ് ക്ലിനിക്കലുമായിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന

0: ചിലർക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെൻ്റ് ആയിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിൻ്റെ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവാകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവിൻ്റെ, നെർവ് റൂട്ടിൻ്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിൻ്റെ നടുഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല, നമ്മുടെ നട്ടലിൻ്റെയൊക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല, ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്, 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന ക്യാൻസറുകൾ, പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിന് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, ആ കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പുമൊക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ ബോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ ബോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിൻ്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിൻ്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പോൾ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പോൾ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാൽജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിൻ്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിൻ്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക്കായിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിൻ്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി, മാൻഡിബുലർ താടിയുമായിട്ടുള്ള റീജിയൻ, ഇതിൽ ഏതെങ്കിലും ഒരു റീജിയനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അത് കണക്ക് മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ, നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് ഒരു 3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഫ്താൽമിക്, ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിൻ്റെ, ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ ബോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നെർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് സോസ്റ്ററിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
0: ചിക്കൻ പോക്സിൻ്റെ അത്രയും പകർച്ചയില്ല. കാരണം ചിക്കൻ പോക്സിൻ്റെ പകർച്ചയിൽ നമുക്ക് ഈ റെസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷേ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിലുള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യൻറ്റിൻ്റെ കോണ്ടാക്റ്റിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിൻ്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷെ പകർച്ച ചിക്കൻ പോക്സിൻ്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
1: അതുപോലെ

0: മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
1: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിൻ്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആൻറ്റിവൈറൽ മരുന്നുകളാണ്, നമ്മൾ സൈക്ലോവിർ പോലുള്ള ആൻറ്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിൻ്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ പോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ പോക്സിന് നമ്മൾ സൈക്ലോവീറൊക്കെ കഴിച്ചിട്ടുണ്ട്, ആൻറ്റിവൈറലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവിയിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യതയും കുറയും. അപ്പോൾ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആൻറ്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം. നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് സോസ്റ്ററിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
0: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
1: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആൻറ്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആൻറ്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണമായ പെയിനിലേക്ക് പോസ്റ്റെർപറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ചികിത്സ പ്രധാനമായും ആൻറ്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
0: മാഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
1: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിൻ്റെ റിസ്ക്, ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെൻ്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് സോസ്റ്റർ വരുമെന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ, മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസ് സോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും. മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് സോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സീനുണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്. ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോമ്പിനൻ്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല. മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ, ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പോൾ IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ്

0: വാക്സിനാണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്ററും. അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
1: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഹെർപ്പസ് സോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറേ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല. പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷേ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ, പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക, തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷേ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
1: മേഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്ററും രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക്, ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിൻ്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യൻ്റിനെ മാനേജ് ചെയ്യാൻ. കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷേ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്, കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
1: മേഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോൾ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്ന് പോയത് പിന്നെ നമുക്കതിനൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഡോർമെൻ്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റിയാക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം. സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
1: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് FM. സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 25 സെക്കൻഡും. ഇപ്പോൾ മനസ്സിനക്കര എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയൊരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: മനസ്സിന് കരയുന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം.
1: നിയമവീഥി.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നിയമവീഥിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ഒരു അഭിമുഖ സംഭാഷണം കേൾക്കാം. പങ്കെടുക്കുന്നവർ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്ഷൻ ഓഫീസർ ശ്രീ ബിജു ചാക്കോ, ഒപ്പം ഹരിപ്രിയ.
3: നിയമം എല്ലാവർക്കും തുല്യമാണ്. നിയമം എല്ലാവർക്കും ലഭ്യമാക്കണം. എല്ലാവർക്കും സുഗമമായും നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളിലൊന്നാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി. സാമ്പത്തികമായോ സാമൂഹികമായോ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് നിയമസഹായം നൽകുക, അവബോധം സൃഷ്ടിക്കുക, കൂടാതെ വേഗത്തിൽ പ്രശ്ന പരിഹാരം കണ്ടെത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന DLSA, വിവിധ നിയമ ബോധവൽക്കരണ പരിപാടികൾ, ലോക് അദാലത്തുകൾ, മധ്യസ്ഥതാ നടപടികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ എന്നിവ മുഖേന സമൂഹത്തിൽ നിയമ സേവനങ്ങൾ എത്തിക്കുന്നു. ഇതുവഴി കോടതികളിലെ കേസുകളുടെ എണ്ണം കുറയ്ക്കുകയും സാധാരണക്കാർക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ നീതി ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇടുക്കി ജില്ലാ നിയമസേവന അതോറിറ്റി.

0: നടപ്പിലാക്കി വരുന്ന വിവിധ പ്രോഗ്രാമുകളും പ്രവർത്തനങ്ങളെ പറ്റിയും സംസാരിക്കുന്നതിനു വേണ്ടി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇടുക്കി നിയമ സേവന അതോറിറ്റി സെക്ഷൻ ഓഫീസർ ശ്രീ ബിജു ചാക്കോയാണ്. സാറിന് നിയമവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സർ, ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പിലാക്കി വരുന്ന നിയമ സഹായങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
1: ലീഗൽ സർവീസസ് അതോറിറ്റി വഴി നടപ്പിലാക്കി വരുന്ന നിരവധി പദ്ധതികളുണ്ട്. അവയിൽ ചിന്തിച്ചു നോക്കാം. ആദ്യമായി വിക്ടിം കോമ്പൻസേഷൻ എന്ന ഒരു സ്കീമാണ്. വിക്ടിം കോമ്പൻസേഷൻ എന്നതിൻ്റെ അർത്ഥം ഒരു ക്രൈമിന് ഇരയാകുന്ന ഒരാൾക്ക് സർക്കാർ നൽകുന്ന അതിജീവനത്തിനുള്ള ഒരു കോമ്പൻസേഷനാണ് വിക്ടിം കോമ്പൻസേഷൻ. കൊലപാതകം വഴി അല്ലെങ്കിൽ മർഡർ പോലുള്ള കുറ്റകൃത്യങ്ങൾ വഴി അനാഥരാക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് സർക്കാർ ധനസഹായം നൽകാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം തൊടുപുഴ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി വഴി ഏകദേശം 5,38,00,000 രൂപയോളം വിക്ടിം കോമ്പൻസേഷൻ ആയി അനുവദിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അവിടെ നടപ്പിലാക്കി വരുന്ന മറ്റ് ഒരു പദ്ധതിയാണ് ലീഗൽ അവയർനെസ് ക്ലാസുകൾ. അതായത് സാധാരണക്കാരിലേക്കും നിയമം എത്തിക്കുക, നിയമത്തെക്കുറിച്ച് അവരെ അവബോധം ഉള്ളവരാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ലീഗൽ അവയർനെസ് ക്ലാസുകൾ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി ആളുകളെ സംഘടിപ്പിച്ച് അവർക്ക് നല്ല ഒരു ഫാക്കൽറ്റിയെ വെച്ച് അവർക്ക് നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്താറുണ്ട്. അടുത്തതായിട്ടാണ് സംവാദ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയാണ്. ഇതും നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഒരു പദ്ധതിയാണ്. സംവാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കോടതി നടപടിക്രമങ്ങൾ പരിചയപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതായത് കുട്ടികൾക്ക് കോടതി നിയമ സംവിധാനങ്ങൾ പേടിക്കേണ്ടത് ഒന്നല്ല എന്ന് അവരെ അവബോധരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ മറ്റൊരു പദ്ധതിയാണ് റീകണക്റ്റിംഗ് യൂത്ത്. നമുക്കറിയാം നമ്മുടെ പുതിയ തലമുറ ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രീതിയിൽ അവരെ നല്ല ചെറുപ്പക്കാരാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് റീകണക്റ്റിംഗ് യൂത്ത്. അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാരായ ആളുകളെ അവർക്ക് നിയമം അറിയുന്നതിനുമായിട്ട് അവരെ സഹായിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ഗോത്രവർദ്ധൻ. അത് കൂടുതലായിട്ടും നടപ്പിലാക്കി വരുന്നത് വയനാട് ഇടുക്കി ജില്ലകളിലാണ്. കാരണം അവിടെയാണ് ഈ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിരവധി പ്രോഗ്രാമുകൾ നടത്തി വരുന്ന ഇത്രയും അധികം പദ്ധതികളാണ് നിലവിൽ ഇപ്പോൾ നാൾസ വഴി നടപ്പിലാക്കി വരുന്നത്.
0: സർ, കുട്ടികൾക്ക് അവയർനെസ് ക്ലാസ്സുകൾ നൽകുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പം നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും എല്ലാം ഇത് നിർബന്ധമാണോ? അത് ഏത് ഏജ് ഗ്രൂപ്പിൽ വരുന്നവർക്കാണ് ഈ ക്ലാസ്സുകൾ നൽകുന്നത്?
1: ക്ലാസ്സുകൾ നൽകുന്നതിന് ഏജ് ഗ്രൂപ്പ് പറയുന്നില്ല. പക്ഷേ ഈ സംവാദ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ കുട്ടികളെ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളിലോ സർക്കാർ സ്കൂളിലോ പ്രൈവറ്റ് സ്കൂളുകളിലോ ഉള്ള കുട്ടികൾക്ക് നമ്മൾ സംവാദയിൽ അവരെ ഉൾപ്പെടുത്താറുണ്ട്.
2: ലീഗൽ സർവീസസ് അതോറിറ്റിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ഈ ചർച്ചയുടെ അവസാന ഭാഗം അടുത്ത ചൊവ്വാഴ്ച നിയമവീഥിയിൽ.
3: നിയമവീഥി സമാപിക്കുന്നു.
4: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പുകളിൽ ആദ്യമെന്നത്തെ ചോദ്യവും ഉത്തരവുമാണ്. ചോദ്യമിതായിരുന്നു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ള രാജ്യമേത്? ഉത്തരം ഇന്തോനേഷ്യ. ഇന്ത്യക്ക് 2-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളത്തിനും കേരളത്തിൽ 1-ാം സ്ഥാനം കോഴിക്കോട് ജില്ലയ്ക്കുമാണ്. ഒരിക്കൽ കൂടി പറയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ള രാജ്യം ഇന്തോനേഷ്യ. ഇന്ത്യക്ക് 2-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളത്തിനും കേരളത്തിൽ 1-ാം സ്ഥാനം കോഴിക്കോട് ജില്ലയ്ക്കുമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം രാത്രി 7:59 ഒരിക്കൽ കൂടി കേൾക്കാം. ഇനി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 കവിയാഞ്ജലി. 6:50 കിസാൻ വാണിയിൽ നാണ്യവിള കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടിയിലെ കർഷകനായ ശ്രീ ചന്ദ്രൻ കുഴിമറ്റത്തിൽ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ അനിത MD അവതരിപ്പിച്ച ലളിത ഗാനങ്ങളും കവിതകളും കേൾക്കാം. 8 മണിക്ക് സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം പരിപാടിയിൽ കുട്ടികളുടെ നാടക പരിശീലനകനായ എം പാർത്ഥസാരഥിയുമായുള്ള അഭിമുഖം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 3-ാം ദിവസം.

കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ, ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ കോട്ടൂർ എന്നിവർ. നിർവഹണ സഹായം പി നിഷ. 10:30 ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4:30 തേനിസൈ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 5 ഹിന്ദി പാഠം, 5:15 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അമൂല്യ ഗീതികൾ ലളിതഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം, 10:30 ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി.

0: ഇന്ന് 6:50 കിസാൻവാണിയിൽ നാണ്യവിള കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടിയിലെ കർഷകനായ ശ്രീ ചന്ദ്രൻ കുഴിമറ്റത്തിൽ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ അനിത MD അവതരിപ്പിച്ച ലളിതഗാനങ്ങളും കവിതകളും. 9:15 വിദ്യാഭ്യാസ രംഗം പരിപാടിയിൽ കുട്ടികളുടെ നാടക പരിശീലകനായ എം പാർത്ഥസാരഥിയുമായി അഭിമുഖം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ, ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ കോട്ടൂർ എന്നിവർ. 10:30 ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് FM.
1: അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ഇത് മാമ്പഴക്കാലം. കമ്പോളങ്ങളിൽ പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള മാങ്ങകൾ അടുക്കി വച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും പെടാതെ നമ്മുടെ നാടൻ മാങ്ങ ആ പരിസരത്ത് കണ്ടാൽ നാം ഓടി അവിടെ എത്തും. അതിൻ്റെ രുചിയും മണവും ഗുണവുമൊക്കെ നമുക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. പ്രത്യേകിച്ച് കോട്ടൂർകോണം പോലുള്ള തെക്കൻ ജില്ലകളിൽ കൂടുതലായി കണ്ടുവരാറുള്ള ഇനങ്ങൾ. മാങ്ങകളുടെ ശ്രേണിയിലെ നിത്യഹരിതനായകൻ

0: ഈ നാടൻ മാങ്ങയുടെ കഥ പറയുന്നത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പരിചയപ്പെടുത്തുന്നതിനാണ്. തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂർ കൃഷിഭവൻ പരിധിയിലെ ശ്രീ ജോസ് 3 ഏക്കറോളം ഭൂമിയിൽ കോട്ടൂർക്കോണം മാവ് സമൃദ്ധമായി കൃഷി ചെയ്തിട്ടുണ്ട്. ഒപ്പം അവക്കാഡോ, പുലാസാൻ, അബിയു, റംബുട്ടാൻ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും. ഇതിലൂടെ പ്രതിവർഷം കൃത്യമായ വരുമാനം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. പച്ചക്കറികളെല്ലാം ഒപ്പമുണ്ടെങ്കിലും പ്രതിവർഷം ഫലവർഗ്ഗങ്ങളിൽ നിന്നും നിശ്ചിത വരുമാനം നേടുന്ന ഇദ്ദേഹത്തിന്റെ കൃഷിരീതികൾ നമുക്ക് മനസ്സിലാക്കാം.
1: ഇത് മാറനല്ലൂരിൻ്റെ നെല്ലിക്കാട് ഭാഗത്ത് വരുന്ന ഒരു കൃഷി ഭൂമിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൽ വാങ്ങിക്കുന്ന സമയത്ത് റബ്ബറായിരുന്നു. 2006 ഇത് മേടിച്ചത്. ഇതിൽ അപ്പോൾ 240 രൂപ കിലോയ്ക്ക് റബ്ബറിന് വിലയുണ്ടായിരുന്നു. അതിനുശേഷം വില കുറയുകയും ഞങ്ങൾക്ക് വരുമാനം കുറഞ്ഞത് കാരണം ആൾക്കാർക്ക് കഴിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചുള്ള കൃഷിയായിരുന്നു. അങ്ങനെയാണ് ഈ ഫ്രൂട്ട് പ്ലാന്റിങ്ങിൽ വന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ജെയിൻ ഇറിഗേഷൻ്റെ അവരുടെ കൃഷി രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ ആണ്. അവർ 1.5 മീറ്ററിലാണ് മാവ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ 5 മീറ്ററിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു വരുമാന സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. ഇതിൽ മാവ്, പ്ലാവ്, റംബുട്ടാൻ ഒട്ടുമിക്ക ഫലവൃക്ഷാദികളും ഇതിലുണ്ട്. വ്യാവസായികമായിട്ട് ചെയ്തിട്ടുള്ളത് മാവാണ്. കോട്ടൂർക്കോണം ഇനത്തിൽപ്പെട്ട മാവാണ് ചെയ്തിട്ടുള്ളത്. റംബുട്ടാൻ, ദുരിയാൻ, പുലാസാൻ, അവക്കോട ഇങ്ങനെയുള്ള ഒരു ഒത്തിരി ഫലവൃക്ഷാദികൾ ചെയ്തിട്ടുണ്ട്. നട്ട് 3 വർഷം തൊട്ട് എല്ലാം കായ്ഫലം ആയി തുടങ്ങിയിട്ടുണ്ട്. കോട്ടൂർക്കോണം ഹിമവസന്തുണ്ട്, പിന്നെ കലപ്പാടിയുണ്ട്, കപ്പ മാവുണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. 1 മീറ്റർ വീതി, 1 മീറ്റർ താഴ്ചയിലുള്ള കുഴി എടുത്തിട്ട് ഓരോ കുട്ട ചാണകവും ഇട്ട് നട്ടിട്ടുണ്ട്. 5 മീറ്റർ ഇടവിട്ടാണ് നട്ടിട്ടുള്ളത്. പ്രൂണിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര അടുപ്പിച്ച് നട്ടിട്ടുള്ളത്. പ്രൂൺ ചെയ്ത് പൊക്കം കുറച്ച് നിർത്തുന്നതിനാൽ നമുക്ക് അത് ആദായം എടുക്കാൻ എളുപ്പത്തിലായിരിക്കും. ഇത് നമ്മൾ വളം കൊടുക്കുന്നത് ജൂൺ മാസത്തിലോ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. മഴ സമയത്ത് ഒരു കൂട്ട ചാണകവും ഫാറ്റ്, പൊട്ടാഷ്, യൂറിയ അടങ്ങിയ വളങ്ങൾ 250 ഗ്രാം തൈലെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസങ്ങളിൽ പിന്നെ NPK വളങ്ങൾ കുറച്ച് കൊടുക്കണം. ഇങ്ങനെ 1 വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യേണ്ടി വരും. പ്രൂൺ ചെയ്യുന്നത് കാരണം ഈ വൃക്ഷങ്ങൾ വളരെ പൊക്കം വയ്ക്കാതെ 10 അടിക്കകത്ത് നമുക്കതിനെ പരിപാലിച്ച് നടത്തുവാനും ആദായം എടുക്കാനും എളുപ്പമാണ്. ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം കേടുപാടുകളില്ലാത്തതുകൊണ്ടും ജൈവവളമായതിനാലും ഇവിടെ നിന്ന് വന്ന് പച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് പതിവ്. സാധാരണ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരുന്നില്ല, പച്ചയ്ക്ക് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വിളഞ്ഞതിന് ശേഷമേ മാങ്ങ പറിക്കാറുള്ളൂ. ആ മാങ്ങ അവർ പറിച്ച് കൊണ്ടുപോയി 2-3 ദിവസം കഴിയുമ്പോൾ അവർക്ക് പഴുത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വാങ്ങിക്കുന്നവർ വീണ്ടും വീണ്ടും വരുന്നു. ഓരോ മാങ്ങയ്ക്ക് ഓരോ ടേസ്റ്റാണ്. അത് വിളഞ്ഞ് പഴുക്കുമ്പോഴത്തേക്ക് ഓരോ ടേസ്റ്റാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പല വിധത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മാവ് കൃഷി ചെയ്തുകൊണ്ട് പോരുന്നത്. ഞങ്ങൾ കൃഷി തുടങ്ങാൻ കാരണം തന്നെയും വിഷമില്ലാത്ത ഫ്രൂട്ട് ഐറ്റംസ്, പച്ചക്കറികൾ ഞങ്ങൾക്ക് കിട്ടുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് പോയിട്ട് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കൂടി കഴിയും എന്നുള്ളതാണ്. കൂടാതെ മത്സ്യകൃഷിയുണ്ട്, പശു പരിപാലനമുണ്ട്, കോഴി ആട് ഉണ്ട്. സമ്മിശ്ര കൃഷിയായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വളങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വേറെ വെളിയിൽ നിന്നായിട്ട് ഞങ്ങൾക്ക് വളങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്നില്ല. പാൽ വിൽപ്പന കുറവാണ്. നാടൻ പശുക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനും മാത്രമേ ഞങ്ങൾക്കത് പാൽ കിട്ടുന്നുള്ളൂ, വളവും അതിന് വേണ്ടിയിട്ട് മാത്രം തന്നെയാണ്. മത്സ്യം ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ആസാം വാളയാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. തിലോപ്പിയയും ഉണ്ട്. അപ്പോൾ നല്ല വളർച്ചയുണ്ട്. ഞങ്ങൾ അത് വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല. പച്ചക്കറി ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് വിപണനമുണ്ട്. പയർ, ചീര, വെണ്ട, വെള്ളരി തുടങ്ങിയ എല്ലാ പച്ചക്കറികളും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പിറകിലാണ്, 24 മണിക്കൂർ ഞങ്ങൾ കൃഷിയുടെ പിറകെയാണ്. ഒരു മറ്റുള്ള കാര്യങ്ങൾ കുറവായിരിക്കും നമ്മുടെ ശ്രദ്ധ. കുടുംബപരമായിട്ട് എല്ലാവർക്കും കൃഷിയോട് താല്പര്യമാണ്. എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സ്ഥലവും വേണമെന്നില്ല കൃഷി ചെയ്യാനായിട്ട്. 3 മൂട് പയറോ 3 മൂട് വെണ്ടയോ 1 മൂട് വെള്ളരിയോ നടുന്നതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. നമ്മൾ അല്പം ശ്രമിച്ചാൽ മതി. ഒരു അല്പസമയം, ഒരു 10 മിനിറ്റ് ഒരു ദിവസം നമ്മൾ മാറ്റി വയ്ക്കാമെങ്കിൽ ഞങ്ങളുടെ വീട്ടിനാവശ്യമായ മലക്കറികളെല്ലാം കിട്ടും. പച്ചക്കറികൾ, വിഷങ്ങളും എല്ലാം നിറച്ച് വരുന്ന ഇത് വാങ്ങിച്ച് കഴിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാതെ ഞങ്ങളുടെ സ്വന്തം വീടുകളിൽ ഒന്നോ രണ്ടോ

0: മൂട് മലക്കറികൾ നട്ട് പരിപാലിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇതൊരു വരുമാന മാർഗമാക്കി എടുക്കാമെന്നുള്ളതാണ്. ദിവസവും വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് കൃഷി മേഖല. ഇത് നല്ലൊരു ജോബാണ്, തീർത്തും സംതൃപ്തനാണ്. കാരണം നമ്മുടെ മാനസികമായ ഒരു സന്തോഷം ഈ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓരോ ഫലങ്ങൾ കായ്ക്കുമ്പോഴും ഓരോ ശിഖരങ്ങൾ വരുമ്പോഴും അതിനുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ആർക്കെങ്കിലും ഈ കൃഷി തുടരണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ തരാം, വിളിച്ചാലും മതി. ഞങ്ങളുടെ കൃഷിയിടം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ സന്ദർശിക്കാം. ഇത് വിപുലമാക്കാൻ താല്പര്യമുണ്ട്, ഒരു നഴ്സറിയായിട്ട് ഇത് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഫാം സന്ദർശിച്ച് ആവശ്യമായ തൈകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് താല്പര്യമുണ്ട്. അത് തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 79 43 75. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 46 79 43 75.
1: വീട്ടുമുറ്റത്തൊരു മാവ് മാമ്പഴക്കാലം സമൃദ്ധമാക്കാൻ ഇതാണ് നല്ല മാതൃക. ഈ കുടുംബത്തിന്റെ കൃഷി കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അച്ഛൻ ഫലവർഗ കൃഷിയിൽ വ്യാമൃതനാണെങ്കിൽ മകനിഷ്ടം ഔഷധസസ്യ കൃഷിയാണ്. ഔഷധസസ്യങ്ങളെ പരിചരിക്കുന്ന ശ്രീ ജോസിന്റെ മകനെ ഇനി നമുക്ക് പരിചയപ്പെടാം.
2: എൻ്റെ പേര് ആശിഷ് ജെയസ് ആണ്. കുട്ടിക്കാലം മുതൽ അച്ഛൻ ചെയ്യുന്ന കൃഷി കണ്ടാണ് വളർന്നത്. എനിക്ക് കൂടുതൽ ആയുർവേദ ചെടികൾ നടാനാണ് താല്പര്യം കൂടുതൽ. എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങൾ അച്ഛനെ ചെയ്യാറുണ്ട്. ആയുർവേദ ചെടികൾ, ശംഖുപുഷ്പം, ആലോവേറ തൊട്ട് തുടങ്ങിയ സസ്യങ്ങൾ നടാറുണ്ട്. ആൻറ്റിബയോട്ടിക്സ് ഏറ്റവും കൂടുതലുള്ളത് ശംഖുപുഷ്പത്തിനാണ്. അതുള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ നടുന്നത്. ഈ കാർഷിക മാസികകളൊക്കെ വായിച്ച ആണ് എനിക്ക് ഈ അറിവ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നടുന്നത്. ഇതേപോലെ ഔഷധ സസ്യങ്ങൾ ഇനിയും നടണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
1: സ്റ്റാഫ് നേഴ്സായിരുന്ന ശ്രീമതി സുജയും കൃഷികാര്യങ്ങളിൽ ഭർത്താവിനൊപ്പം സജീവമാണ്.
3: ഇപ്പോൾ പൂർണ്ണസമയം കൃഷിയും ഒക്കെ ആയിട്ടാണ് കഴിയുന്നത്. കോഴിയും ആടും എല്ലാം ഉണ്ട്. നാടൻ പശുക്കളെ വളർത്തുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നട്ടാണ് എടുക്കുന്നത്. പുറമേ നിന്നും അങ്ങനെയൊന്നും വാങ്ങാറില്ല. പശുവിൻ്റെയും ആടിൻ്റെയും ചാണകവും ഒക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വളങ്ങളും പുറമേ അധികം വാങ്ങാറില്ല. നമ്മൾ ജൈവ വളങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും വെണ്ട, പയർ, പാവൽ ഇതൊക്കെയാണുള്ളത്. ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം വിപണനം ചെയ്യുന്നുണ്ട്. അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾ കുടുംബത്തിന് മക്കൾക്കും എല്ലാം വിളമ്പുന്നതോടൊപ്പം തന്നെ നമുക്കത് മാനസികമായ സന്തോഷവും ലഭിക്കുന്നു. അതോടൊപ്പം ഒരു വ്യായാമവും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രണ്ടു നേരം വെള്ളം ഒഴിക്കാനും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും സന്തുഷ്ടരാണ്.

ഒരു കുടുംബ കൃഷി കൂട്ടായ്മയാണ് നാം ഇവിടെ കണ്ടത്. അഭിരുചിക്കനുസരിച്ച് കാർഷിക മേഖലയിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ വരുമാനമുണ്ടാക്കാം എന്ന് തെളിയിച്ച ശ്രീ ജോസും കുടുംബവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മാവ് പൂക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പൂവണിയും.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സമയം 5 മണി കഴിഞ്ഞ് 59:46. ഇനി 6 മണിക്ക് പദ്ധതികൾ. ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
4: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ

0: ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യ പദ്ധതിയിലെ രണ്ടാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഈ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഈ വിദ്യാ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM ഈ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani, the news read by Naresh Mago. India will host the BRICS foreign ministers meeting on the 14th and 15th of this month. The meeting will be chaired by External Affairs Minister Dr. S. Jaishankar. Briefing the media in New Delhi today, External Affairs Ministry spokesperson Randhir Jaiswal said that BRICS foreign ministers and heads of delegations from member and partner countries will participate in the meeting. He added that they will also call on Prime Minister Narendra Modi. Mr. Jaiswal said that during the meeting, the foreign ministers of BRICS member countries will exchange views on global and regional issues of mutual interest.
4: On the 14th and 15th of this month, the BRICS foreign ministers meeting is being held, which we are chairing. The Prime Minister's first stop will be the United Arab Emirates. Apart from that, the other 4 countries to be visited are Norway, Sweden, Italy and Netherlands.
3: Commerce and Industry Minister Piyush Goyal has said that India is capable of strengthening itself against all obstacles, be they economic, technological or geopolitical. Speaking at the CII Annual Business Summit 2026 in New Delhi, he said that the world is facing crises every day due to fragmented geopolitical and business conditions, but India has consistently converted adversity into opportunity. Referring to International Monetary Fund standards, he said that the country currently has foreign exchange reserves sufficient to cover nearly 11 months of imports, placing the country in a very

0: strong position globally, highlighting the Indian economic fundamentals as robust. Mr. Goyal stated that the country has never buckled under pressure and has always emerged stronger during challenging times. The National Testing Agency, NTA, has decided to cancel the NEET UG 2026 examination conducted on the 3rd of this month for admission to undergraduate medical education. In a social media post, the NTA informed that this decision has been made in the interest of students and in recognition of the trust on which the national examination system rests. The agency also stated that the government has decided to refer the matter to the Central Bureau of Investigation for a comprehensive inquiry into the allegations of paper leak. The agency said it will extend full cooperation to the Bureau and provide all materials, records and assistance required for the investigation. It said the decision was made following the inputs examined by the NTA in coordination with central agencies and investigative findings shared by law enforcement agencies. The NTA said the examination will be reconducted on dates to be notified separately. Registration details, candidature information and examination centres selected for the May 2026 cycle will remain unchanged and be carried forward to the reconducted examination. The agency informed that no fresh registration will be required and no additional examination fee will be levied. Senior BJP leader Hemanta Biswa Sarma has taken oath as the Chief Minister of Assam for a second consecutive term. Governor Lakshman Prasad Acharya administered him the oath of office in secrecy at a ceremony held at the Veterinary College ground in Khanapara, Guwahati. Along with Dr. Sarma, four MLAs were also sworn in as cabinet ministers. They include Rameshwar Teli and Ajanta Nyog from the BJP, Atul Bora from Ahom Gana Parishad and Charan Bora from Borderland People's Front. Prime Minister Narendra Modi, Union Home Minister Amit Shah, Defence Minister Rajnath Singh, several union ministers and chief ministers from the NDA-ruled states attended the ceremony. Chief Justice of India Surya Kant has announced to constitute a high-powered committee headed by Supreme Court Justice Arvind Kumar to prepare a blueprint for the modernization of courts across the country and secure a government allocation of 40 to 50,000 crore rupees for the purpose. The Judicial Infrastructure Advisory Committee will address infrastructural deficiencies in courts through substantial financial support from the government. The committee has been tasked with submitting its detailed findings and funding requirements to Sanjeev Sanyal, a member of the Prime Minister's Economic Advisory Council, by 31st August this year. In IPL cricket, Gujarat Titans will take on Sunrisers Hyderabad in Ahmedabad today. The match will begin at 7:30 p.m. Indian time. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിദുര. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ ആകെയുള്ള 14 സീറ്റുകളിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. റോജി എം ജോൺ അങ്കമാലിയിലും അൻവർ സാദത്ത് ആലുവയിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചപ്പോൾ ഉമാ തോമസ് തൃക്കാക്കരയിലും മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിലും അനൂപ് ജേക്കബ് പിറവത്തം ടി ജെ വിനോദ് എറണാകുളത്തുനിന്നും വിജയം നേടി. മനോജ് മുത്തേടൻ പെരുമ്പാവൂരിലും മുഹമ്മദ് ഷിയാസ് കൊച്ചിയിലും ടോണി ചമ്മണി വൈപ്പിനിലും ഷിബു തെക്കുംപുറം കോതമംഗലത്തും വിജയിച്ചപ്പോൾ വി പി സജീന്ദ്രൻ കുന്നത്തുനാട്ടിലും ദീപക് ജോയ് തൃപ്പൂണിത്തുറയിലും വി ഇ അബ്ദുൾ ഗഫൂർ കളമശ്ശേരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. പരാതികളും ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതെ ജില്ലയിൽ വോട്ടെണ്ണൽ സമാധാനപരമായി നടന്നു. 14 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായി കളമശ്ശേരി കുസാറ്റ്, ആലുവ യു സി കോളേജ്, കോതമംഗലം എം എ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെണ്ണൽ നടന്നത്. ഏപ്രിൽ 9 എട്ട് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലിന് 263 മേശകളും തപാൽ വോട്ടുകൾ എണ്ണുന്നതിന് 67 മേശകളും ഒരുക്കിയിരുന്നു. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലുമായി വോട്ടെണ്ണുന്നതിന് ആകെ 1113 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരുന്നത്.

0: ക്യാമ്പിംഗിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉപഹാരങ്ങൾ നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലയിൽ ഒരിടത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. കൊച്ചി കോർപ്പറേഷൻ അയ്യപ്പൻകാവ് ഡിവിഷനിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഇവിടുത്തെ കൌൺസിലറും കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുമായ ദീപക് ജോയ് തൃപ്പൂണിത്തുറയിൽ MLA തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. കൂടാതെ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും പുതിയ ആളെ കണ്ടെത്തേണ്ടിവരും. വരാനിരിക്കുന്ന കാലവർഷത്തെ നേരിടുന്നതിനായി ജില്ലയിലെ വിവിധ വകുപ്പുകൾ സ്വീകരിച്ച മുന്നൊരുക്ക നടപടികൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. May 23 മുതലാണ് സംസ്ഥാനത്ത് കാലവർഷം പ്രതീക്ഷിക്കുന്നത്. മഴക്കാലത്ത് ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന കെട്ടിടങ്ങൾ തഹസിൽദാർമാർ മുൻകൂട്ടി നിശ്ചയിക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിനും പൊതുസ്ഥലങ്ങളിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനുമുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും May 25 വിഭവങ്ങളുടെയും ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും വിവരങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യ നിയന്ത്രണ വിശകലന മേഖലയിലെ ആധുനിക പ്രവണതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ദ്വിദിന ദേശീയ സമ്മേളനം കൊച്ചിയിൽ നടന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ശ്രീദേവി സിംഗ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ എന്നിവർ ചേർന്നാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നാളികേര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും വിപണിയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും ആധുനിക വിശകലന സാങ്കേതികവിദ്യ ഏറെ പ്രധാനമാണെന്ന് സമ്മേളനം വിലയിരുത്തി. ചടങ്ങിൽ ഭക്ഷ്യ വിശകലന മേഖലയിലെ പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള കൈപ്പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM കാവ്യാഞ്ജലി. ജി ശങ്കരക്കുറുപ്പിന്റെ യശോധര എന്ന കവിത സുദീപ് കുമാർ ചൊല്ലുന്നു.

കാവ്യാഞ്ജലിയിൽ നിങ്ങൾ കേട്ടത് ജി ശങ്കരക്കുറുപ്പിൻ്റെ യശോധര എന്ന കവിത, സുദീപ് കുമാർ ചൊല്ലിയത്. സമയം 6 മണിക്കഴിഞ്ഞ് 19 മിനിറ്റും 40 സെക്കൻഡും. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലേ.

0: उल्लेखनीयं वर्तते यत् ह्यः जातायां प्रथम मन्त्रिमण्डल गोष्ठ्यां बांग्लादेश स्मीनः कंटक तार वेष्टनार्थं पञ्चचत्वारिंशत् दिनाभ्यन्तरे सीमा सुरक्षा बलाय भू हस्तांतरणस्य ऐतिहासिक निर्णयः अपि स्वीकृतः। प्रधानमंत्री नरेंद्र मोदी शुक्रवासरात् आरभ्य संयुक्त अरब अमीरात नीदरलैंड्स स्वीडन नॉर्वे इटली पञ्चदेशानां यात्रायां भविष्यति। प्रधानमंत्री श्री मोदी शुक्रवासरे संयुक्त अरब अमीरात देशस्य राष्ट्रपतिना शेख मोहम्मद बिन जायद अल नह्यान इत्यनेन सह मेलनं करिष्यति। उभौ नेतारौ द्विपाक्षिक विषयेषु विशेषतः ऊर्जा सहकारे परस्पर हितानां क्षेत्रीय अन्ताराष्ट्रिय विषयेषु च विचार विनिमयं करिष्यतः। गुजरात राज्ये जनगणनायाः प्रथमः चरणः जून मासस्य प्रथम दिनांकात् आरभ्यते। जून गुजरातस्य गांधीनगरे वार्ताहरान् संबोधयन् जनगणना परिचालन निर्देशकः सुजल जे मायात्रा इत्येषः अवदत् यत् राज्ये जनगणना परिचालन निदेशालय जनगणना 27,000,000 कृते सज्जतां करोति। प्रथमवारं भारत सर्वकारेण आरब्धस्य सर्व स्वयं गणना पोर्टल इत्यस्य माध्यमेन जनगणनायां भागं ग्रहीतुं नागरिकेभ्यः अवसराः प्रदीयन्ते। मई मासस्य 17 दिनांकात् 31 दिनांक पर्यन्तं जनाः अस्मिन् पोर्टले स्वीयां स्वयं गणनां पूरयितुं शक्नुवन्ति। अस्य उपक्रमस्य अन्तर्गतं नागरिकाः स्वेच्छया स्वगृहाणां उपलब्ध सैविध्यानां सम्पत्तीनाम् अन्य विवरणानां च सूचनाः सरलतया सुरक्षितरूपेण सरलरीत्या च आन्लैन् इति आभासीय माध्यमेन पूरयितुं शक्नुवन्ति। क्रिकेट प्रीमियर लीग क्रिकेट स्पर्धा मालिकायां अद्य सायंकाले अहमदाबाद नगरे गुजरात टाइटन्स अथ च सनराइजर्स हैदराबाद इत्यनयोः दलयोः मध्ये स्पर्धा भविष्यति। एषा क्रीडा सायं 7:30 आरप्स्यते इति वार्ताः।
1: आकाशवाणी इपोल प्रादेशिक वार्तകൾ। आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ KC വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
1: തമിഴക വെട്രി കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കും.

0: ഉപയോഗിക്കുന്നതിൽ നിന്ന് ടി വി കെ അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ നാലു മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻ ഡി എ സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, LNG എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും LPGയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണി പങ്കുവച്ചു.
1: ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 വർഷത്തെ എന്റെ നഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ നഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എന്റെ തൊഴിലിനോടുള്ള അർപ്പണബോധത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എന്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മണി മുതൽ 16 രാവിലെ 8 മണി വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4-ഉം 7-ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദിയിടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

0: ആത്മ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്ണിയാർ കളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്ണിയാർ കളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്ണിയാർ കളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്ണിയാർ കളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM 101.4. സമയം 6 മണി കഴിഞ്ഞ് 40:20. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. നാണ്യവിള കൃഷികളിൽ സജീവമായി ശ്രദ്ധിക്കുന്ന കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി പ്രദേശത്തെ കർഷകനായ ശ്രീ ചന്ദ്രൻ കുഴിമറ്റത്തിൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ.
1: കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി പ്രദേശത്ത് സജീവമായി കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ചന്ദ്രൻ കുഴിമറ്റത്തിൽ എന്ന മാതൃകാ കർഷകന്റെ സമീപത്താണ്. അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
2: ഞാനിപ്പോൾ ഒരു 10-30 വർഷമായിട്ട് കാർഷിക മേഖല ജോലി ചെയ്യുന്ന ആളാണ്.
1: വളരെ ചെറുപ്പത്തിൽ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
2: അതെ, ചെറുപ്പത്തിൽ തൊട്ട് കാർഷിക മേഖലയിലാണ്.
1: ഏറ്റവും കൂടുതൽ ഏതൊക്കെ കൃഷി ചെയ്യുന്നത്?
2: ഇപ്പം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏലം, റബ്ബറ്, കുരുമുളക്, ഈ മൂന്നേറ്റങ്ങളാണ്
1: മെയിനായിട്ട് ചെയ്യുന്നത്.
2: മെയിനായിട്ട് ചെയ്യുന്നത്.
1: ഈ ആദ്യ കാലഘട്ടത്തിൽ കൃഷി തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്?
2: കപ്പ, ചേനകാച്ചിൽ, കുരുമുളക് ഇങ്ങനെയൊക്കെയുള്ള കൃഷികളായിരുന്നു അന്ന്. അതുകൊണ്ട് കഴിഞ്ഞ് പോകാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ തന്നെ

0: ഭക്ഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ കൂടുതൽ ചെയ്യുന്നത്
1: ഉൽപാദിപ്പിക്കുക. ആ പിന്നെ അത് കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേന് അതിനകത്ത് എലിയായിട്ടും അതിന് വന്യമൃഗങ്ങൾ ശല്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടാതെ വരുന്നു. അതുകൊണ്ടാണ് ഏലം കൃഷിയിലേക്കും റബ്ബർ കൃഷിയിലേക്കും ഒക്കെ തിരിഞ്ഞത്.
0: ഏലം റബ്ബറിലേക്കൊക്കെ മാറിയിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും?
1: ഏലം ഒരു 25 വർഷമല്ലായിട്ടുണ്ടോ
0: തുടങ്ങിയിട്ടല്ലേ?
1: തുടങ്ങിയിട്ട്
0: ആ കാലത്ത് ഏലമൊക്കെ ഏത് ഇനത്തിലാണ് ചെയ്തോണ്ടിരുന്നത്?
1: അന്ന് ഉള്ളത് നാടൻ ഏലം, വൾഗ, ഇത് രണ്ടായിട്ടുമായിരുന്നു എന്നുള്ളത്. പിന്നെ ഏല കാലങ്ങളിലാണ് ഈ ഞള്ളാനി ഇറങ്ങിയത്. ഇപ്പൊ ഒരുപാട് പുതിയ ഇനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ഞള്ളാനി തന്നെയാണ്. പിന്നെ ബൊമ്മിയുണ്ട്, പിന്നെ കോട്ടിമല ഏലമുണ്ട്, കൊടക സുഹാസിനിയുണ്ട്, ഗ്രീൻ ഗോൾഡ് എന്നും പറഞ്ഞ ശാന്തംപാറ എന്ന് കൊണ്ടുന്ന ഒരു ഐറ്റം ഉണ്ട്. പക്ഷെ ഇതിലെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഞള്ളാനി തന്നെയാണ്
0: ഏറ്റവും.
1: അതെ അതെ അതെ. പിന്നെ ബൊമ്മിക്ക് നല്ല കളറ്, കായ്ക്ക് നല്ല നീളം, ഓയിൽ കണ്ടന്റ് കൂടുതൽ, എല്ലാം കൊണ്ടും നോക്കുമ്പോൾ ബൊമ്മി നല്ലതാ, പക്ഷെ കാപിടുത്തം
0: കുറവാണ്. ഓരോ സവിശേഷതകളുണ്ടല്ലേ?
1: ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് തന്നെ. അത്
0: ഏറ്റവും മെച്ചമായിട്ട് തോന്നുന്നത് ഈ ഒറ്റച്ചിമ്പൻ.
1: ആ ഏറ്റവും ഒറ്റച്ചിമ്പൻ ഞള്ളാനി തന്നെയാണ് ഏറ്റവും നല്ലത്. ഞള്ളാനി എന്ന് പറഞ്ഞാലും അതിനകത്ത് പല ഐറ്റം ഉണ്ട്. അത് നല്ല വെറൈറ്റി നോക്കിയെടുത്ത് നട്ടാൽ നമുക്ക് ആദായം കൂടുതൽ കിട്ടുള്ളൂ.
0: ഏലം കൃഷി ചെയ്യുന്ന സമയത്ത് അത് നടന്ന രീതി മുതൽ എങ്ങനെയാണെന്നൊന്ന് വിശദമായിട്ട് പറയാമോ?
1: ഏലം നമ്മൾ കുഴിയെടുക്കുക, ഒരു 1.5 അടി വട്ടവും 1.5 അടി താഴ്ചയിലുള്ള കുഴിയെടുക്കുക. എന്നിട്ട് നല്ലപോലെ കിളച്ച് ഒരു 2.5 അടി വട്ടത്തിൽ നമ്മൾ കിളച്ച് കുഴി മൂടുക. എന്നിട്ട് ഒരു ചിമ്പ് വെക്കുകയാണെങ്കിൽ, നമുക്ക് ചിമ്പ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഒരു 3 ചിമ്പ് 4 ചിമ്പ് വെക്കുകയാണെങ്കിൽ 60 ചിമ്പ് നമുക്ക് ഒരാണ്ടിലാക്കിയെടുക്കാം. പിന്നെ വളം ചെയ്യുന്നത് പോലെ ഇരിക്കും. പിന്നെ ചാണകപ്പൊടി വേണം, എല്ലുപൊടി വേണം, വേപ്പമണ്ണൊക്കെ ഇടും, പിന്നെ ബാം ഇട്ട് വെക്കുന്നുണ്ട്.
0: ഇതെല്ലാം നമ്മൾ നടന്ന സമയത്ത് തന്നെ അടിവെള്ളം പോലെ
1: അടിസ്ഥാന എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു 60 ചിമ്പ്
0: ഒരു വർഷം
1: ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1.5 വർഷം ആയപ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഉൽപാദനം കിട്ടാൻ തുടങ്ങും. ഇങ്ങനെ 4 ചിമ്പൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ,
0: ഒരു ചിമ്പ വെക്കുന്നെങ്കിൽ ഒത്തിരി കുറവ് വരുമോ?
1: ആ 1 ചിമ്പ് വെക്കുവാണെങ്കിൽ നമുക്കൊരു പരമാവധി ഒരു 30-25 ചിമ്പ് വരെ ആക്കി എടുക്കാനേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആദായം കിട്ടും, കുറയും. ലാഭകരം എപ്പോഴും ചിമ്പ് കൂട്ടി വെക്കുകയാണ്. പിന്നെ അകലം നല്ലപോലെ കൊടുക്കുക. ഒരു 10 അടി അകലമാണ് സാറിന് എല്ലാവരും പറയുന്നെങ്കിൽ തന്നെ ഒരു 12 അടി അകലം ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആദായം കൂടുതൽ കിട്ടും. ചെടി എണ്ണം കുറച്ച് മതി. കുഴികുത്ത് ചെടി മേടിക്കുന്നത് എല്ലാം കൊണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു 12 അടി അകലത്തിൽ വെക്കുന്നതാണ് ആദായം.
0: പണി കുറവെല്ലാം.
1: ആ
0: നടന്ന സമയത്ത് ഒരു അടിസ്ഥാന വളം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഒരു വളപ്രയോഗമൊക്കെ ഏത് സമയത്താണ്, എത്ര നാൾ കൂടുമ്പോഴാണ് ചെയ്യുന്നതെന്ന് പറയാം?
1: നല്ലപോലെ നമ്മൾ ആദായം എടുക്കണം. നല്ല രീതിയിൽ പണിയാണെങ്കിൽ നമുക്ക് മാസം മാസം പുറന്ന പോലെ അതിന് വളം കൊടുക്കണം. ഒത്തിരി കൊടുക്കണ്ട. ഒരു തീപ്പെട്ടിക്കകത്ത് കൊള്ളുന്ന ഒരു യൂറിയായോ പാറ്റമോസോ ഇങ്ങനെ ഏതെങ്കിലും രാസവളങ്ങൾ കൊടുക്കുക. പിന്നെയുള്ളത് ജൈവവളമോ എല്ലുപൊടിയോ വേപ്പമണ്ണാക്ക് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൂട്ടിലുകൊണ്ട് കൊടുക്കുക. അത് പരമാവധി നമ്മൾ കൂടുതൽ കൊടുക്കുക, ആ തവണ കൂട്ടി കൊടുക്കുക, അളവ് കുറച്ചുകൊണ്ട് കൂട്ടി കൊടുക്കുക. എന്നാലും നമുക്ക് കൂടുതൽ ആദായം കിട്ടും, അല്ല ചെടി കൂടുതലായിട്ട് കയറി വരും.
0: നമ്മൾ ആദായം എടുക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേനും പിന്നെ ഇതിൻ്റെ അളവ് കൂട്ടണോ?
1: ആ ആദായം എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ചെടിക്ക് വളങ്ങൾ കൂട്ടി കൊടുക്കണം. പിന്നെ മരുന്നടി കൃത്യം 20 പക്കം 20 പക്കം മരുന്നടിക്കണം. അത് നല്ല മരുന്നുകൾ മേടിച്ചടിക്കണം. ആയിരോഗ്യകാരന് നമുക്കും ദോഷമില്ലാത്ത രീതിയിലുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഇച്ചിരി വില കൂടുതലാകും. അതിനെന്ന് വെച്ചാൽ നീല ലെവലുള്ള മരുന്നാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്ക് കുഴപ്പമില്ല, തേനീച്ചയ്ക്കും കുഴപ്പമില്ല. തേനീച്ച കൂടുതൽ വന്നാലേ ഇത് പരാഗണം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തേനീച്ചയ്ക്ക് ദോഷമില്ലാത്ത രീതിയിലുള്ള മരുന്നുകൾ മേടിച്ചടിക്കുക. അന്നേരം നമ്മൾ ഒരു കായെടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ വളം രാസവളവും കൊടുക്കണം, ജൈവവളവും കൊടുക്കണം. രാസവളം പരമാവധി കുറയ്ക്കുക, അല്ലെ മണ്ണിൻ്റെ ഇത് നഷ്ടപ്പെടുന്നതുകൊണ്ട് ജൈവവളം കൂടുതൽ കൊടുക്കുക. പിന്നെ പോളിയാറ് പോലെയുള്ള വളങ്ങൾ കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴത്തേനും മണ്ണിന് കുഴപ്പമില്ല, നമുക്ക് ഉൽപ്പാദനം കൂടുതൽ കിട്ടുകയും ചെയ്യും.
0: ജൈവവളം ഒരു വർഷത്തിൽ എത്ര തവണ ചെയ്യേണ്ടി വരും?
1: ഞാൻ ചെയ്യുന്ന കണക്കിനാണെങ്കിൽ ഒരു 4 പ്രാവശ്യം കുറയാതെ ചെയ്യും. രാസവളമാണെങ്കിൽ ഒരു 6 പ്രാവശ്യം വരും. അന്നേരം രാസവളം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു ചെടിക്ക് ഒരു 200 ഗ്രാം മുളകേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അത് 5 പ്രാവശ്യം 6 പ്രാവശ്യം ആയിട്ടാണ്. അപ്പോൾ 50 ഗ്രാത്തി താഴെ ഒരു പ്രാവശ്യം അത്രയേ വരുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്.
0: ഏലത്തിൻ്റെ വിളവെടുപ്പിന് ആവശ്യമുള്ള തൊഴിലാളികൾക്ക് നമുക്ക് കിട്ടാനുണ്ടോ?
1: തൊഴിലാളികൾക്ക് ഭയങ്കര ക്ഷാമമാണ്. പിന്നെ ഇപ്പോൾ ഹിന്ദിക്കാർ വന്നിരിക്കുന്നതുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങനെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, വണ്ടിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തിക പൈസ കൂടുതലാവുന്നേ ഉള്ളൂ. അവരാളിനെ ആളിനെ കിട്ടാനുണ്ട്, ഇറക്കി തരും.
0: ഏലത്തിൻ്റെ സാധാരണ വിളവെടുപ്പ് എത്ര ദിവസത്തെ ഇടവേളയ്ക്ക്?
1: ഒരു 45 ദിവസമാണ്. പിന്നെ മഴ കൂടുതലുണ്ടെങ്കിൽ അത് 50-55 ദിവസം വരെയാവും. മഴ കുറവുള്ള സമയമാണെങ്കിൽ 45 എന്നുള്ളത് 40 ദിവസം ആകുമ്പോഴത്തേ നമുക്ക് വിളവെടുക്കാറാകും.
0: സാധാരണ എന്തൊക്കെ അസുഖങ്ങൾ ഏലത്തിന് ഉണ്ടാകുന്നത്?
1: ഏലത്തിന് ഇപ്പം മെയിനായിട്ട് പറയുന്നത്

0: മിക്സറിയുമാണ്. പിന്നെ വേരുപുഴുവിൻ്റെ ശല്യമുണ്ട്, പിന്നെ നിമാവരയുടെ ശല്യമുണ്ട്. അപ്പം വേര് ദ്രവിച്ച് പോവുക, അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേ പോള പൊളിഞ്ഞിട്ട് ഏലം ഒടിഞ്ഞു പോവുക. അപ്പൊ അതിനുള്ള മരുന്നുകൾ മേടിച്ചു വരുമ്പോഴത്തേ നമുക്ക് ഒരുപാട് പൈസയാവും.
1: വില കൂടുതലാവുന്ന വെച്ചാലും നമുക്ക് കറക്റ്റ് സമയത്തുള്ള മരുന്നിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും പറ്റും. ഇന്നത്തെ ഈ 2500 രൂപ വില ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ കൂലി ചെലവും നമ്മുടെ കയ്യിലിച്ചിട്ട് പൈസ വരികയും ചെയ്യും.
1: ഇപ്പൊ കൃത്യസമയത്ത് നമ്മൾ ഇന്ന പ്രശ്നം ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ അറിഞ്ഞ് മുൻകൂട്ടി ഈ പറയുന്ന മരുന്ന് പ്രയോഗിക്കേണ്ടി വരും.
0: പ്രയോഗിക്കേണ്ടി വരും. ഒരു നമ്മൾ നമ്മുടെ ചെടിയടിക്കകത്ത് നമ്മൾ തന്നെയാണ് ഡോക്ടർ. നമ്മളിറങ്ങി ചെടിയെ പരിപാലിക്കുകയും നോക്കുകയും ഇതിനെന്താണ് കുഴപ്പം എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിവുള്ള സാറന്മാരോട് നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുക്കുക. എൻ്റെ ആണെങ്കിൽ അവരതിൻ്റെ ഇത് ഇന്ന കേടാ, ഇത് മൊസൈക്ക് രോഗമാണ്, അതല്ലേ ഇത് ചീക്ക് രോഗമാണ്, ഇതിപ്പോൾ ചെടിക്ക് ഒരു മഞ്ഞപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതിന് മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്, ഇങ്ങനെയുള്ളതെല്ലാം അവർ നമ്മളോട് പറഞ്ഞു തരും. അതൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത്.
1: നിമാവരയൊക്കെ പോലുള്ളത് നിമാവര ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അതിന് മുമ്പായിട്ട് നമ്മൾ
0: മുമ്പായിട്ടും നമ്മൾ ചെയ്യും, എന്നാ പോലും ഉണ്ട്.
1: നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും?
0: അത് ഇലയ്ക്കൊരു കുറുക്കൽ വരും, പിന്നെ തണ്ടിനൊരു മഞ്ഞപ്പ് വരും, തണ്ടിന്റെ പോള പൊട്ടി കീറും, എന്നിട്ട് ആ ഇങ്ങോട്ട് ഒടിയും. അങ്ങനെയാണ് തിരിച്ചറിയുന്നത്.
1: നിമാവരയൊക്കെ കൂടുതൽ വേരിലല്ലേ
0: ബാധിക്കില്ല?
1: വേരെ നോക്കി നമുക്ക് അറിയാൻ എന്തെങ്കിലും മാർഗങ്ങളൊക്കെ?
0: വേര് മാത്രം നോക്കി അറിയാം.
1: അറിയാം.
0: പക്ഷേ അത് അത്രയും നമ്മൾ നോക്കിയല്ല, നമ്മൾ നോക്കുന്നത് ഇതിന്റെ പോള പൊളിഞ്ഞു കഴിയുമ്പോഴത്തേനും അത് ഒടിഞ്ഞു വീഴും. അപ്പം നമുക്ക് മനസ്സിലാകും ഇതിന് വേര് പുഴുവോ അല്ല നിമാവരയോ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വേര് മാറ്റി നോക്കും. അന്നേരം വേരിന്റെ അറ്റം മുഴുവൻ തിന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ
1: ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ മരുന്ന് പ്രയോഗിച്ചാൽ
0: താമസം വരും.
1: താമസം
0: ഇപ്പൊ നമ്മള് ഒത്തിരി നമ്മൾ പഠിച്ചു, അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ഇപ്പൊ
1: നേരത്തെ തന്നെ അറിഞ്ഞ് നമുക്ക് മരുന്ന് ചെയ്യാൻ
0: പറ്റുന്നുണ്ട്.
1: തണ്ടുതുറപ്പിനൊക്കെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ?
0: തണ്ടുതുറപ്പിനുണ്ട്. തണ്ടുതുറപ്പ് നമ്മളൊരു 20 പക്കം 20 പക്കം മരുന്നടിക്കണം,
1: എങ്കിൽ മാത്രമാണ് അതിന് പറ്റുന്നത്.
0: അതെ അതെ അതെ അതെ. തണ്ടുതുറപ്പൻ നമ്മളിപ്പോ ഈ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ശരത്തിനാണ് കാണുന്നത്. ശരത്തെ എന്ന് പറഞ്ഞാൽ ചര പിഞ്ചാണല്ലോ, അങ്ങനെ വരുമ്പോഴത്തേനാണ് ചരം കുത്തി പോകുന്നത്, ചരം ആദ്യം തിന്നും. അതുപോലെ ചെറിയ പിഞ്ച് ചിമ്പാണ് തണ്ടുതുറപ്പിന് കൂടുതലും കരന്ന് കയറാൻ എളുപ്പം, അങ്ങനെയും നമുക്ക് ക്ഷീണം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഇപ്പൊ 20 പക്കം എന്നുള്ളത് നമ്മളൊരു 17-18 ദിവസം ആകുമ്പോ തന്നെ നമ്മൾ മരുന്ന് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക്
1: കൃത്യമായ ഇടവേളകളിൽ തണ്ടുതുറപ്പിനുള്ള മരുന്ന് നമ്മൾ
0: പ്രയോഗിക്കണം. ആ തണ്ടുതുറപ്പിനുള്ളത് പ്രയോഗിക്കണം, പിന്നെ ഏലത്തിന് കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പോളിയാറ് കൊടുക്കണം. ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൊടുക്കാനും പറ്റിയല്ല, അപ്പൊ നമുക്ക് കൂലി ചെലവ് കൂടും. പിന്നെ
1: സമയം പരിചരണത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരുന്നുണ്ടല്ലോ.
0: അതെ അതെ. പിന്നെ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ നിമാവരിക്കുള്ള മരുന്ന് കൊടുക്കണേ അത് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയല്ല, അത് വേറെ സെപ്പറേറ്റ് കൊടുക്കണം. പിന്നെ ചെടിക്ക് കാൽസ്യം വേണം, അതിന് കുമ്മായം കൊടുക്കുന്നത് അത് സെപ്പറേറ്റ് കൊടുക്കണം. ഇങ്ങനെ ഓരോന്നിനും ഓരോ. പിന്നെ നമുക്ക് മിത്ര കുമ്പളുകൾ ഞാൻ നല്ലപോലെ കൊടുക്കുന്നുണ്ട്. ബാം, സൂഡോമോണസ്, ടൈക്കോടെർമ ഇങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ല കരുത. സിസേറിയ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ.
1: ഇങ്ങനെയുള്ള വളപ്രയോഗം മരുന്നടി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ ചെയ്യുന്നത്?
0: അമിക്കാറും എല്ലാം തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ വളം ഒഴിക്കേണ്ട വളങ്ങൾ വന്നാൽ ആരെയും ഒരാളെ കൂടെ കൂട്ടി ഇത് ഇളക്കി തരണം, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്.
1: രാസവളങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോൾ അത് കലക്കിയൂറ്റുന്ന രീതിയാണോ അതോ ചുവട്ടിൽ?
0: രണ്ട് തരമുണ്ട്. മഴ കുറവുള്ളപ്പോഴത്തേനും നമ്മൾ കലക്കി ഒഴിക്കുകയാണ്, അന്നേരം നമുക്ക് ഒരാളും കൂടെ വേണം. അല്ലാതെ നമ്മൾ വളം ഇടുകയാണെങ്കിൽ നമ്മൾ പരമാവധി തന്നെ തന്നെ ചെയ്യാനായിട്ട് നോക്കുള്ളൂ. തന്നെ ചെയ്യുമ്പം ശരത്തെ വീഴാൻ പറ്റിയല്ല, ഇതിനകത്ത് വീഴാൻ പറ്റിയല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ ചരത്തെ വീണ് കഴിഞ്ഞാൽ കായ്ക്ക് പൊള്ളലേക്കും, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ചെയ്യും.
1: ഇപ്പം മഴക്കാലം ഇപ്പോൾ വരുന്ന ഒരു സമയമാണ്. ഇപ്പം മഴയായി കഴിഞ്ഞാൽ പിന്നെ അഴുകൽ പോലുള്ള പ്രശ്നങ്ങൾ ചെടിക്ക് ഉണ്ടാകുന്നുണ്ട്. അതിന് പ്രതിരോധം നമ്മൾ മഴയ്ക്ക് മുൻപായിട്ട് ചെയ്യണ്ടേ?
0: ചെയ്യണം.
1: അത് ഏതൊരു സമയത്താണ് നമ്മളത്?
0: അത് നമ്മൾ ഇപ്പം തൊട്ട് തുടങ്ങണം. അഴുകലിന് നമ്മൾ കുമ്മായം കൊടുക്കുന്നു, കുമ്മായം സൽപ്പുഴ മഗ്നീഷ്യം കൂടെ ഇപ്പം കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മളൊരു ഒരു 15 ദിവസം 1 മാസം പരമാവധി അതിന് നേരത്തേന് ഗോൾഡോ മിശ്രിതം കൊടുക്കുന്നു.
1: സാധാരണ ജൂണിലാണ് മഴക്കാലം തുടങ്ങുന്നത്. അതിനൊരു 1 മാസം മുമ്പായിട്ട് ചെയ്യണോ അതോ ഒരു പുതുമഴ വരാൻ അങ്ങനെയാണോ?
0: മെയ്യിൽ നമ്മൾ കക്കായം മഗ്നീഷ്യം സൽപ്പുഴം കൂടെ കൊടുത്തു. ഇനി നമ്മളൊരു ജൂണിലാകുമ്പോഴത്തേനും ഗോൾഡോ മിശ്രിതം കൊടുക്കണം. ഒത്തിരി കൺട്രോൾ ചെയ്യാൻ പറ്റും,
1: നിയന്ത്രിക്കാൻ
0: പറ്റും, നിയന്ത്രിക്കാൻ പറ്റും.
1: ശരി. അപ്പൊ നമുക്ക് ഈ അഴുകൽ ഉണ്ടാവും നമ്മൾ മുൻകൂട്ടി കണ്ടതും നേരത്തെ തന്നെ ചെയ്തു വെക്കണം.
0: നേരത്തെ തന്നെ
1: അഴുകലുണ്ടായിട്ട് നോക്കാം, അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല.
0: പറ്റില്ല, പറ്റില്ല. അത് തന്നെയല്ല, പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പറമ്പില് വെള്ളം കെട്ടി നിൽപ്പുണ്ടോ എന്ന് നോക്കണം. ചെടിയുടെ ചുവട്ടിലും ചെടിക്കകത്ത് വെള്ളം കെട്ടി നിൽക്കുവോ, ചെടിയുടെ പുറമെ വേരിയെല്ലാം വെള്ളം കെട്ടി നിൽക്കുവോ, അത് പരമാവധി നമ്മൾ മാറ്റി മാറ്റി വിടുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് തിട്ടുതിട്ടായ സ്ഥലങ്ങളാണെങ്കിൽ ഒത്തിരി അഴുകൽ കുറവുണ്ട്.
1: നമ്മുടെ വേനൽക്കാലം ആകുന്ന ഒരു സമയത്ത്, ഇപ്പൊ നമുക്ക് വേനൽക്കാലം കഴിഞ്ഞു വരുന്ന ഒരു സമയമാണ്, വേനൽക്കാലത്തിന്റെ സമയത്ത് നമുക്ക് ഇതിന് ജലസേചനം ചെയ്യണം, പൊതയിട്ട് കൊടുക്കണം, അങ്ങനെയുള്ള എന്തൊക്കെ

0: കാര്യങ്ങളാണ് വേനൽ സമയത്ത് ചെയ്യുന്നത്.
1: വേനലിൻ്റെ തുടക്കം തൊട്ട് നമ്മൾ ചെടിക്ക് നല്ലപോലെ പൊതയിട്ട് കൊടുത്തു. പൊതയിട്ടിട്ട് മണ്ണിട്ടു, മണ്ണിട്ട് കഴിഞ്ഞിട്ട് പൊതയിട്ടു, പൊതയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളം അടിക്കും. മെത്തലോ ബാക്ടീരിയ, പൊട്ടാഷ്യം സിലിക്കേറ്റ് ഇങ്ങനെയുള്ള ചെടിക്ക് അടിച്ചും കൊടുത്ത്
0: അത്
1: തണുപ്പിനെ പിടിച്ച് നിർത്തും.
0: തണുപ്പിനെ പിടിച്ച് നിർത്താൻ
1: ആ പിടിച്ച ആ പൊട്ടാഷ്യം സിലിക്കേറ്റ് അടിച്ച് വരുമ്പം അടിക്കുന്നതുകൊണ്ട് നമുക്കൊരു പരിധി വരെ സിസേറിയം മാറി കിട്ടും. വേരുപുഴു, നിമാവര ഇങ്ങനെയുള്ളതിനെല്ലാം ഒത്തിരി മാറ്റങ്ങൾ.
0: ജലസേചനം നമ്മൾ എത്ര ദിവസം കൂടുമ്പോൾ ചെയ്യണം?
1: ജലസേചനം നമ്മൾ ആദ്യമൊക്കെ തുടക്കത്തോടെ നമുക്ക് ഒരാഴ്ച മതിയായിരുന്നു, ഇപ്പോൾ ഒരു 4 ദിവസം കൂടുമ്പോൾ അടിക്കണം.
0: 4 ദിവസം കൂടുമ്പോൾ നല്ല വെയിലായി കഴിയുമ്പോൾ
1: ആ നല്ലത്. പിന്നെ പരമാവധി നമ്മൾ ചെടിക്ക് അകത്ത് വെള്ളം ഒഴിക്കാതിരിക്കുക. കിഴങ്ങിന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കിഴങ്ങിന് എന്താ ഫംഗസ് കയറി കൂടും. പിന്നെ ചുറ്റും ചെടിയുടെ വേര് വരുന്നിടത്ത് മാത്രം നമ്മൾ നനയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല എന്നാൽ തന്നെ പ്രാബല്യത്തിൽ വരികയല്ല എന്ന അകത്ത് വീഴും. പരമാവധി ശ്രദ്ധിച്ചാണ് ഞാൻ ചെയ്യുന്നത്.
0: പിന്നെ പൊതയിടാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ
1: ആ പറമ്പിൽ തന്നെ ഈ കരിയില റബ്ബറുണ്ട്, റബ്ബറിൻ്റെ കരിയിലുണ്ട്. പിന്നെ ഈ കച്ചി തന്നെ വെട്ടിച്ചുവട്ടിലോട്ട് അടുപ്പിക്കുകയാണ്. അങ്ങനെ
0: ഏലത്തിൻ്റെ കച്ചി തന്നെ
1: കച്ചി അതെ അതെ ആ പിന്നെ മരത്തിൻ്റെ ചവറും ചപ്പും എല്ലാം കൂടെ അട്ടി അടിപ്പിക്കുക. അങ്ങനെയാണ്.
0: അതപ്പോൾ എത്ര കനത്തിൽ വെക്കാൻ പറ്റുന്നോ അത്രയും കനത്തിൽ വെക്കുന്ന രീതിയാണ്.
1: ആ അതെ, എന്തോരം കനത്തി വെക്കാം അത്രയും. ആ അത് ചെടിയുടെ ഒരു അരയടിയാലും അകത്തിയേ നമ്മൾ വെക്കാവുള്ളൂ. അപ്പോൾ കൂടുതൽ നമുക്ക് ഫംഗസ് കയറി പിടിക്കുക, അതുകൊണ്ട് പരമാവധി അകത്തി വെക്കുക.
0: വേനൽക്കാലത്ത് നമ്മൾ വെച്ചിട്ടുള്ള പൊത വെക്കുന്നതൊക്കെ നമ്മൾ മഴക്കാലത്ത് അത് മാറ്റി കൊടുക്കണമല്ലോ.
1: ആ മാറ്റി കൊടുക്കണം, മാറ്റി കൊടുക്കണം.
0: പിന്നെ നമ്മുടെ ഏലച്ചെടിക്ക് ഷെയ്ഡിന്റെ നിയന്ത്രണം വേണമെന്ന് പറയാറുണ്ട്. അതായത് ഒത്തിരി ഷെയ്ഡ് കൂടാൻ പാടില്ല, എന്നാൽ ഷെയ്ഡ് ഒത്തിരി കുറഞ്ഞു പോകാനും പാടില്ല. അതിൻ്റെ ഒരു നിയന്ത്രണം നമ്മൾ ഏത് സമയത്ത് നടത്തുന്നത്?
1: ജൂൺ ആകുന്നതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ കൊപ്പ് വെട്ടണം. താമസിച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തേന് വേനലാകുമ്പോഴത്തേന് നമുക്ക് ഇത് കൊപ്പില്ലാതെ വരും. അതുകൊണ്ട് പരമാവധി നേരത്തെ വെട്ടുക നല്ലത്. അന്നേരം നമുക്ക് ചിമ്പുണ്ടാകും. ഈ വർഷം കഴിഞ്ഞ കൊല്ലത്തേക്ക് ഉണക്ക് വെച്ച് നോക്കിയിട്ട് ഈ വർഷം ചപ്പ് കൊപ്പ് അധികം വെട്ടിയില്ല. അന്നേരം ഈ പ്രാവശ്യം ചിമ്പില്ല. അതുകൊണ്ട് ഈ വർഷം
0: വെയിലടിക്കാത്തതുകൊണ്ടാണ്.
1: ആ വെയിലടിക്കാത്തതുകൊണ്ട് ചിമ്പില്ല. പേടിയാണ് എങ്ങനെ കാലാവസ്ഥ വരും, എല്ലിനൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അധികം കൊപ്പ് വെട്ടാഞ്ഞുകൊണ്ട് ഈ അണ്ടി ചെടിക്ക് ചെമ്പില്ല. അപ്പം ഈ വർഷം നേരത്തെ കൊപ്പ് വെട്ടണമെന്നുള്ളൊരു കണക്ക് കൊണ്ടിരിക്കും.
0: മഴയ്ക്ക് മുമ്പ് വെട്ടിവിട്ടാൽ അഴുകൽ ഉണ്ടാകാണ്ടിരിക്കാൻ അത് ഗുണം ചെയ്യല്ലേ?
1: അഴുകലിൻ്റെ തന്നെയല്ല, ചെടിക്ക് ചിമ്പ് ഉണ്ടാകണമെന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അഴുകലിന് നമ്മളിങ്ങനെ മരുന്നുകളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ചിമ്പ് കുറവ് വരുന്നു. അതുകൊണ്ട് നേരത്തെ വെട്ടിവെക്കുകയാണെങ്കിൽ നമുക്ക് വേനലാകുമ്പോഴത്തേനും ചവറാകുകയും ചെയ്യും.
0: നിലവിൽ ഇപ്പോൾ തണൽ മരങ്ങളായിട്ട് എന്തൊക്കെ മരങ്ങളാണ്?
1: മിക്കവാറും പ്ലാവാണ് കൂടുതലുള്ളത്. പ്ലാവ് ഉണ്ട്, പിന്നെ കാറ്റാടി ഉണ്ട്, ചോരക്കാരി ഉണ്ട്, പിന്നെ റബ്ബറിൻ്റെ ഒരു ഷെയ്ഡ് നല്ലതല്ലേ ഉണ്ട്. അത് ഈ വർഷം റബ്ബറിൽ ഇല കുറവായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം ഏലത്തിന് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇല കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഏലത്തിന് നല്ലതാണ്, ചിമ്പ് കൂടുതലടിക്കുന്നുണ്ട്.
0: പ്ലാവ് നമ്മൾ ഷെയ്ഡിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ചക്ക ഉണ്ടാകുന്നത് ഏലത്തിനെ സാരമായി ബാധിക്കുന്നുണ്ടോ?
1: നല്ലപോലെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ചക്ക ഏലത്തിലോട്ട് ഒരു ചക്ക ഒരു ഏലത്തിനകത്തോട്ട് വീണ ആ ഒരു 50 ചിമ്പുള്ള ഒരു ചിം ഏലമാണെങ്കിൽ തകർന്നു പോവുക, പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ആളിനെ നിർത്തി ചക്ക മുഴുവൻ പറിപ്പിക്കും. ഒരു 1500 രൂപ മുടക്കിയാൽ ഒരു 10-15 പ്ലാവേൽ അവർ കയറി പറിച്ച് എല്ലാം താഴെ കളയും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പറിക്കയും കൂടെ പറിച്ചു കഴിഞ്ഞാൽ ചക്ക തീരുള്ളൂ.
0: പല സമയത്തായിട്ട് ചക്ക ഉണ്ടാകുന്നുണ്ടായിരിക്കും, സമയത്തായിട്ട് ഇത്
1: ചെയ്യേണ്ടത്.
0: ഏലത്തോട്ടങ്ങളിലൊക്കെ ചെടിയുടെ ചുവട്ടിലേക്ക് മണ്ണ് കൂട്ടി കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അത് എന്താവശ്യത്തിന് വേണ്ടിയാണ് മണ്ണ് കൂട്ടി കൊടുക്കുന്നത്? അത് ചെയ്യേണ്ട സമയം ഏതാണ്, അതൊന്ന് വിശദമാക്കാമോ?
1: ഏലത്തിന് മണ്ണ് ഇടുന്നത് നല്ലതാണ്. ജനുവരി മാസം ആകുമ്പോഴത്തേനും നമ്മൾ ഏലത്തിന് മണ്ണിടും. മണ്ണിടുന്ന് പറഞ്ഞാൽ ഈ ചപ്പിയവറെല്ലാം മാറ്റും, മാറ്റി മാറ്റി വെച്ചിട്ട് ഏലത്തിൻ്റെ അകത്തും പുറത്തും എല്ലായിട്ട് നല്ലപോലെ മണ്ണിടും. അപ്പോൾ വേരിന് സംരക്ഷണം കൊടുക്കുക, പുതിയ തട്ട ഉണ്ടാകുന്നതിന് നല്ലതാണ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ ചപ്പ് ഏലത്തിൻ്റെ ചുവട്ടിലോട്ട് അടുപ്പിക്കുകയും ചെയ്യണം. ഏലത്തിന് എപ്പോഴും ഒരു ഇരുട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഏലത്തിന് നല്ലത്. അതുകൊണ്ട് ചപ്പ് പരമാവധി കളയാതെ തന്നെ ഇരിക്കുക, എന്നാൽ ചെടിക്ക് മണ്ണിടുകയും ചെയ്യണം. പിന്നെ ചില ആൾക്കാർ മുള്ള് കുത്തുന്നുണ്ട്. എനിക്ക് മുള്ള് കുത്തുന്നതിനോട് വലിയ യോജിപ്പില്ല. എന്ന് വെച്ചെന്നാൽ വേര് മുഴുവൻ ഇത് നമ്മൾ പറിക്കും. പിന്നെ തറപ്പ് കണ്ടവാനുള്ള സ്ഥലത്താണ് മുള്ള് കുത്തി കൊടുക്കുന്നത് നല്ലതാണ്.
0: കൂടുതൽ വേരോടാൻ അത്
1: ആ നല്ലതാണ്, നല്ലതാണ്. അതെ അതെ.
0: പിഎച്ച് നിയന്ത്രിക്കാൻ വേണ്ടി
1: കുമ്മായം, സൽപ്പുറം, മഗ്നീഷ്യം, പിന്നെ അതിൻ്റെ കൂടുതൽ ഇച്ചിരി മഞ്ഞപ്പൊടി, ഇത് മൂന്നും കൂടി ഇട്ട് നാലും കൂടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ
0: അതിപ്പോ ഇടുന്ന സമയമാണോ?
1: ഇട്ട് കഴിഞ്ഞു,
0: ഇട്ട് കഴിഞ്ഞു.
1: ആ അത് നമ്മൾ മെയ് തന്നെ ഇടും.

0: कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
1: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
0: प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
2: നമുക്ക് ഏലും കുരുമുളകും റബ്ബറാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് മൂന്ന് ഇടവേളയായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
3: മൂന്ന് ഇടവേളയായിട്ടാണ്. റബ്ബറുണ്ട്, റബ്ബറേല് കൊടിയുണ്ട്, പിന്നെ അല്ലാതെ മുരിക്കേല് കൊടിയുണ്ട്. മുരിക്കിനെല്ലാം കേടാ, അതുകൊണ്ട് മറ്റു മരങ്ങളാണ്, കൊന്ന, വേറെ കാറ്റാടി ഇങ്ങനെയുള്ള മരങ്ങളിലും ഏലത്തിനിടയ്ക്കൂടെ കൊടിയുണ്ട്.
2: ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളപ്രയോഗം പോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ചെലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ?
3: ആ, ചെലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏലത്തിനകത്ത് ആകുമ്പം ഈ ഏലത്തിനിടുന്ന വളം ഒരു ശാലം കൂട്ടി കൊടുത്താൽ മതി. അപ്പം നമുക്ക് പ്രത്യേകിച്ച് കൊടിക്ക് ചെയ്യണ്ട. മരുന്നടിക്കുമ്പോഴാണെങ്കിലും തുരിച്ചടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഈ ഇത് കൊടിക്കും കൂടി ഒന്ന് കാണിച്ചാൽ അങ്ങനെ നമുക്ക് പണി ലാഭമുണ്ട്. കൊടി ഇട്ട് പിടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നു വെച്ചാൽ അടിയിലെ എരമ്പായി പോയതുകൊണ്ട് ഏലത്തിൻ്റെ എരമ്പും റബ്ബറിൻ്റെ എരമ്പും കൂടി ആയപ്പോഴത്തേനും കൊടി കയറി വരാൻ വലിയ പാടാണ്. എന്ത് ചെയ്താലും
2: കുരുമുളകിന് കുറച്ചും കൂടെ വെയിൽ വേണ്ട ഒരു വിളയാണ്.
3: ആ, കുരുമുളകിന് വെയിൽ വേണ്ടി ഒരു വിളയാണ്. പിന്നെ ഏലത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലേ നമുക്ക് ആദായം കിട്ടുള്ളൂ. അപ്പോൾ ഒരു 10 അടി 15 അടി താഴെ നിന്നുള്ള ആദായമേ നമുക്ക് കുരുമുളക് എന്ന് കിട്ടത്തുള്ളൂ.
2: കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അത് നടന്ന രീതി എങ്ങനെയാണ് അതൊന്ന് വിശദമായിട്ട് പറയാം.
3: അതൊരു നമുക്കൊരു 1.5 അടി 1.5 അടി കുഴി എടുക്കുക, അതിനകത്ത് ചാണകപ്പൊടി ഇടുക. ചാണകപ്പൊടി പിന്നെ ജൈവവളങ്ങൾ എന്തെങ്കിലും എല്ലുപൊടിയോ വേപ്പുമണ്ണാക്കോ ഇതൊക്കെ ഇടുക. എന്നിട്ട് നമ്മൾ ഞാൻ നോക്കാറ് ഒരു 3 തണ്ട് വെച്ചാണ് ഒരു കുഴിയിലിടുന്നത്. അങ്ങനെ നട്ടാൽ പോലും നമുക്ക് ഈ ഏലത്തിനകത്തുള്ള കൃഷി ആയതുകൊണ്ട് ചിലപ്പോൾ 1 തണ്ടൊക്കെ നമുക്ക് പിടിച്ച് കിട്ടുള്ളൂ. അന്ന് അത്രയും ചെയ്താൽ മതി. പിന്നെ നമ്മളൊരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇത് കയറി വരുമ്പോഴത്തേനും നമ്മൾ വെച്ച് കെട്ടി കെട്ടി കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് വളം ഇതിന് ചെയ്യണമെന്നില്ല. നമ്മൾ ഏലത്തിന് ചെയ്യുമ്പോൾ ആ കൊടുത്ത് പോകണം. പിന്നെ ഏലം ഇല്ലാത്തടത്താണെങ്കിൽ നമ്മൾ അതിന് സെപ്പറേറ്റ് വളങ്ങൾ വേറെ കൊടുക്കണം. കൊടിക്ക് വേര് പുഴുവാണ്, നിമാവര ഏലത്തിൻ്റെ വേര് കരിഞ്ഞ് കരിഞ്ഞ് പോവുക. അപ്പോൾ അതിന് നമ്മൾ ഏലത്തിനൊഴിക്കുന്ന മരുന്ന് തന്നെയാണ് ഒഴിക്കുന്നത്. എന്നാലും ഇത് വാടി ആദായമായി കഴിയുമ്പോൾ താഴും. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ച വിളവ് കൊടിയെന്ന് നമുക്കിപ്പോൾ കിട്ടുന്നില്ല. ഇല്ല,
2: കൊടി ഏതൊക്കെ ഇനം ചെയ്തുകൊണ്ടിരിക്കുന്നത്?
3: കൊടി നമുക്ക് 1,500 നീലമുണ്ടിയാണ് കൂടുതലായിട്ട് വരുന്നത്. കരിമുണ്ട, പിന്നെ കുതിരവാലി എന്നും പറഞ്ഞപ്പോൾ ഒരുണ്ട്. ആ സാധനത്തിന് കേട് കുറവുണ്ട്, ഒരുമാതിരി കയറി പിടിക്കുന്നുണ്ട്. പക്ഷെ ചില കൊല്ലങ്ങളിൽ നമുക്ക് ആദായം കുറവാണ്.
2: ആദ്യ കാലഘട്ടങ്ങളിൽ നാടൻ ഇനമായിരുന്നു ചെയ്തത്.
3: നാടൻ എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടി, കരിമുണ്ട, ഇത് രണ്ടുമായിരുന്നു ആദ്യകാലങ്ങളിൽ. ഇപ്പം വെള്ളമുണ്ടിക്കൊന്നും നമുക്ക് തിരിയ മണി ഇല്ലാത്തതുകൊണ്ട് അധികം കൃഷി ചെയ്യുന്നില്ല. ഇപ്പം നീലമുണ്ടിയും കുറവാണ്. ഇപ്പം ഈ 1,500 പല ഐറ്റം ഉള്ളതുകൊണ്ട് അത് നല്ല കാപ്പിടത്തോളം നോക്കിയാത്താണ് കൂടുതൽ ഉപയോഗിക്കുന്നത്.
2: കുരുമുളകിന്റെ വിളവെടുപ്പിന്റെ സമയത്ത് നമ്മൾ തന്നെയാണോ വിളവെടുപ്പ്?
3: അത് ആരെയും കൂടെ കൂട്ടും, തന്നെ പറ്റിയല്ല, ആരെയും കൂടെ കൂട്ടിയാണ്. അതിന് ആണുങ്ങളെ കിട്ടാൻ പാടാണ്.
2: അതെ അതെ. നമുക്കിപ്പോ കുരുമുളകിന്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ വിളവെടുപ്പിന് ശേഷം അത് മെതിക്കലും ഉണങ്ങലുമായിട്ട് കുറെ അധികം
3: പണിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് വലിയ കുഴപ്പമില്ല. അതന്നേരം സ്റ്റോറിലോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ മെതിച്ച് ഉണങ്ങി നമുക്ക് തരും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഞാൻ കുരുമുളക് പറിച്ചെടുക്കുന്ന പാടേ ഉള്ളൂ. മെതിക്കുന്നതും ഉണങ്ങുന്നതും ഒന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. അതിന് നിസ്സാര പൈസയേ ഉള്ളൂ.
2: കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കുരുമുളകിനെ ബാധിക്കുന്നുണ്ടോ?
3: കാലാവസ്ഥയുടെ വലിയ കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. മഴയാണെങ്കിൽ, കൂടുതൽ മഴയാണെങ്കിൽ തിടവാട്ടം പോലെയുള്ള അസുഖങ്ങളുണ്ടാകുന്നു. പിന്നെ നമുക്ക് വെയിലും കൂടെ തെളിയാൻ പോകും. അല്ലാതെ വലിയ കുഴപ്പം കൊടിക്ക് പറയാനില്ല.
2: കുരുമുളക് നമ്മൾ നട്ടതിന് ശേഷം അതൊരു ആദായത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര വർഷം എടുക്കും?
3: ഒരു 3 വർഷമല്ലോ ആവും.
2: 3 വർഷം
3: ഒരു നല്ലപോലെ പരിപാലിക്കുകയാണേ ഒരു 3 വർഷമല്ലോ.
2: കുരുമുളകിന് വേനൽക്കാലത്ത് വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊക്കെ വരാറുണ്ടോ?
3: അപൂർവമായിട്ട്.
2: കുരുമുളകിന് ഒരു ആയുസ് എത്ര വർഷം വരെ വെക്കാം സാധാരണ?
3: ഒരു 15 വർഷം അതിന് ആയുസ് പറയുന്നത്. എന്നാൽ പോലും അതിൽ കൂടുതൽ 10-50 വർഷം നിൽക്കുന്ന കൊടികളും
2: ഉണ്ടല്ലേ?
3: ഉണ്ട്, കുഴപ്പമില്ല. ഇത് നിൽക്കാൻ പാടാ, കേട് കാരണമാണ് ഇങ്ങനെ പോകുന്നത്. ഈ വേരുപുഴോ നിമാവരോ എതിർവാട്ടോ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ അതിൻ്റെ പരിപാലനം പോലെ ഇരിക്കും. തുരിശൊക്കെ അടിച്ച് നേരത്തെ അഡ്വാൻസ് ആയിട്ട് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി കൂടെയൊക്കെ പിടിച്ച് നിൽക്കും. പിന്നെ പല കൃഷി ആയതുകൊണ്ട് ഏലത്തിന് കളയ്ക്കുമ്പോൾ കൊടി ക്ഷീണമാണ്. കൊടിയുടെ തൊട്ടി തൂമ്പാ തൊടാൻ പാടില്ല.
2: വേരൊക്കെ പൊട്ടി പോകുന്ന
3: പോലെ പൊട്ടിപ്പോ. അപ്പൊ അതുവഴി അണുക്കൾ കയറിയാണ് ഇതിന് കേടാകുന്നത്. അങ്ങനെ നമ്മൾ ഏലത്തിന് പണിയുമ്പോൾ പണി അത് കൊടിക്കൂരിന്റെ ലോഡ് കളയ്ക്കാതെ ഇരിക്കത്തുമില്ല. അങ്ങനെയുള്ള ഒരു ക്ഷീണമുണ്ട്. കൊടി തന്നെയാണെങ്കിൽ നമുക്ക് കുറെ കൂടി ആദായം കിട്ടും, പണിയും കുറവ് വരും.
2: ആ സ്ഥലം നമുക്ക് കുറച്ചുകൂടെ ഉപയോഗപ്രദമാക്കാൻ വേണ്ടി അല്ലേ
3: മറ്റു കൃഷികളും ചെയ്യും.
2: ഏലത്തിന് വേണ്ടിയിട്ടുള്ള മരങ്ങളൊക്കെ ഉള്ളപ്പോ ആ മരം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ലാഭം കൂടി കിട്ടുന്ന രീതിയിൽ ഇത് അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലേ?
3: അതെ അതെ അതെ, അങ്ങനെയാണ് നമ്മൾ ഈ മരത്തെ കൊടി ഇടുന്നത്. ആ പിന്നെ കിട്ടുന്നത് ലാഭം എന്നുള്ള രീതിയിൽ മരത്തെ കൂടി കൊടി ഇടുന്നത്.
2: റബ്ബർ വെച്ചിട്ട് എത്ര നാളായി?
3: റബ്ബർ വളർത്തിട്ട് ഇപ്പോൾ ഒരു 15 വർഷം.
2: അതേ ദിനമാണ്.
3: 105.

0: ഇച്ചിരി വിലയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഏലത്തിനൊരു ഷെയ്ഡാവും, അങ്ങനെ രണ്ടാദായമായിട്ട് വരുമല്ലോ എന്നുള്ളത്.
1: റബ്ബറിനുള്ള വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്?
0: റബ്ബറിന് ഞാൻ ആണ്ടിലൊരു രണ്ട് പ്രാവശ്യം കൊടുക്കും. ജൂണിൽ ഒരു യൂറിയയും പൊട്ടാഷ്യം കൂടി ഇടും, മഗ്നീഷ്യം കൂടി ഇടണം. മഗ്നീഷ്യം പൊട്ടാഷ്യം കൂടെ ചേരിയല്ല, അതുകൊണ്ട് ആദ്യം നമ്മൾ യൂറിയയും പൊട്ടാഷ്യം കൂടി ഇട്ട് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പോൾ മഗ്നീഷ്യം രണ്ടാമതായിട്ട് കൊടുക്കും. അങ്ങനെ നമ്മളൊരു ചിങ്ങം കന്നിമാസം ആകുമ്പോഴത്തേനും ഒന്നുകൂടെ ഏല പൊഴിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി യൂറിയയും പൊട്ടാഷ്യം മഗ്നീഷ്യം കൂടെ എല്ലാം ഞാൻ പറഞ്ഞെങ്കിലും ഇത് ഒന്നിച്ച് പറഞ്ഞാലും യൂറിയയും പൊട്ടാഷ്യം ഒന്നിച്ച് കൊടുക്കുക, മഗ്നീഷ്യം ഒരിക്കലും ഇതിനോട് ചേരിയല്ല, അത് രണ്ടായിരം.
1: ടാപ്പിംഗ് സാധാരണ ആരംഭിക്കുന്ന ഒരു സമയം എപ്പോഴാണ്?
0: പുതുമഴ കഴിയുമ്പോൾ, ഈ പകുതി ആകുമ്പോൾ.
1: നമ്മളിപ്പോൾ സാധാരണ എത്ര ദിവസം കൂടുമ്പോഴാണ് ടാപ്പ് ചെയ്യുന്നത്?
0: ഞാൻ ഇപ്പോ ഒക്കെ നമ്മൾ ഒരു ഒന്നൊരാടം ടാപ്പ് ചെയ്യാം, പിന്നെ നമുക്ക് 2 ദിവസം കൂടുമ്പോഴേ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞത്, നമുക്ക് ഹൈ റേഞ്ച് റബ്ബർ വെട്ട് അധികം കിട്ടുന്നില്ല. 12 മാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പരമാവധി വെട്ടിയാൽ 2 മാസത്തെ വെട്ടേ നമുക്ക് നടക്കുന്നുള്ളൂ.
1: റബ്ബർ ഷീറ്റ് ആക്കുവാണോ അതോ?
0: റബ്ബർ ഷീറ്റ് ആക്കും.
1: റബ്ബർ നട്ടതിന് ശേഷം നമുക്കൊരു ടാപ്പിംഗ് ആരംഭിക്കണമെങ്കിൽ എത്ര വർഷത്തെ?
0: നല്ലോല പണിയുമാണ്, ഒരു 7 വർഷം കൊണ്ട് നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കാം. 8 വർഷമാണ് റബ്ബറിന് പറയുന്നത്, എങ്കിൽ പോലും നമുക്കൊരു നല്ലോല നോക്കുവാണെങ്കിൽ 7-8 വർഷം നമുക്ക് ടാപ്പ് ചെയ്യാറാവും.
1: പിന്നെ ഒരു റബ്ബറിന്റെ ഒരു ആയുസ് പിന്നെ എത്ര നാളത്തേനാണ്?
0: ആയുസ് നമുക്ക് ഒരു 30 വർഷമാണ് പറയുന്നത്. 30 വർഷം നമുക്ക് വെട്ടാം. ഈ 8 വർഷം കൂട്ടി വരുമ്പോൾ 40 വർഷത്തോളം വരും.
1: കിട്ടുന്നുണ്ടല്ലോ?
0: ആ കിട്ടും.
1: റബ്ബറിലും കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് ടാപ്പിങ്ങിനെ അത് ബാധിക്കാത്ത രീതിയിൽ റബ്ബറിൽ കുരുമുളക് കൃഷി ചെയ്ത രീതി എങ്ങനെയാണെന്ന് വിശദമാക്കാം.
0: നമ്മൾ റബ്ബർ എന്നൊരു 1 അടി അകലത്തില് അല്ലെങ്കിൽ 1.5 അടി അകലത്തില് നമ്മളൊരു കുഴി എടുത്തിട്ട് ഒരു കമ്പ് നാട്ടി റബ്ബറിലോട്ട്, അപ്പോൾ ഒരു ഒരാൾ പൊക്കത്തിൽ ഈ കൊടിയുടെ ഇല തണ്ട് കയറി പോകുന്ന രീതിയിലാണ് റബ്ബറിൽ കുരുമുളക് കയറ്റി വിട്ടിരിക്കുന്നത്.
1: അപ്പോൾ ടാപ്പ് ചെയ്യേണ്ട ഭാഗത്ത് റബ്ബറിൽ കുരുമുളകിൻ്റെ തണ്ട് വള്ളി ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്?
0: ആ ചെയ്യുന്നുണ്ട്. അതെ.
1: അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് റബ്ബറിനോടൊപ്പം തന്നെ കുരുമുളകിന്റെ ഒരു ആദായം കൂടെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ?
0: കിട്ടുന്നുണ്ട്.
1: അപ്പൊ ഏലത്തിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ റബ്ബർ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഏലത്തിന് അതിന്റെ ഇലയിലൊക്കെ ഒരു കുമിള് പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, അത് ഏലത്തെ ബാധിക്കാറുണ്ടോ?
0: നല്ലപോലെ ബാധിക്കാറുണ്ട്. അതെന്ന് വെച്ചാല് ഈ തളുത്തു വരുമ്പോഴത്തേനും റബ്ബറിന്റെ ഇലയിൽ ഒരു പൂപ്പൽ പോലെയുണ്ട്, അതൊരു കുമിളാ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ക്ഷീണം ഏലത്തിനുണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് ഒത്തിരി അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ചാരത്തിന് അങ്ങോട്ട് ചൊറി പോലെ അങ്ങോട്ട് ഉണ്ടാകും, അതൊരു കീടമാണ്. ചാരത്തിന് ചൊറി ഉണ്ടാകുന്നു, കായ്ക്ക് ചൊറി ഉണ്ടാകുന്നു, തണ്ടിന് മഞ്ഞപ്പ് കയറുന്നു, ഒരു പൂപ്പൽ പോലെ ഒരു രോഗം തണ്ട ഈ ഇലയിലും ഒരു പൂപ്പലാണ്. ആ പൂപ്പൽ നമ്മുടെ തണ്ടയിലോട്ട് വരുന്നു, ഏലത്തിന്റെ തണ്ടയിലോട്ട് വരുന്നു. എന്തൊക്കെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു പരിധി വരെ
1: റബ്ബറിലെ കുമിളിനെ
0: ഒഴിവാക്കാൻ പറ്റും. അത് ഏലത്തിന് നല്ലതുമായിരിക്കും എന്താ സൾഫർ അടിച്ചു കൊടുക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പറമ്പിൽ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാണ് മാത്രം,
1: സൾഫർ അടിച്ചു
0: കഴിയുമ്പോൾ അത് തന്നെ.
1: റബ്ബറിന് പുതിയതായിട്ട് തളിരില വരുന്ന സമയത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും നമുക്ക് അനുയോജ്യമായിട്ടിരിക്കുന്നത്?
0: കാലാവസ്ഥ നമുക്ക് നല്ല വെയിലായിരിക്കണം.
1: വെയിലായിരിക്കണം.
0: ആ മഞ്ഞ് കൂടിയാല് ഇതിന്റെ ഇല ചുരുളും. ഈ വർഷത്തെ കാലാവസ്ഥയിൽ നമുക്ക്
1: ക്ഷീണമാണ്.
0: ഇല തളുത്ത് തളുത്ത് വരുമ്പോൾ, തളുപ്പ് വരുമ്പോഴത്തേനും ഒരു മഴ പെയ്യും, അല്ലെ മഞ്ഞ് കയറും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന്റെ ഇല, ഇപ്പൊ ഈ ആണ്ട് ഒത്തിരി കമ്പ് ഉണങ്ങുന്നുണ്ട്, അങ്ങനെ ഒരു രോഗം കൂടെ വന്നിട്ടുണ്ട്.
1: അത് ഇല ഉണ്ടാകാണ്ട് വന്നോണ്ടാണോ കമ്പ്?
0: അതെ അതെ. ഇനിയിപ്പം നമ്മളൊരു ജൂൺ കഴിയുമ്പോഴത്തേനും നമ്മൾ തുരിശടിച്ചു കൊടുക്കണം. അന്നേരം ഉള്ള ഇല പോകാതെ
1: കർഷകനെ സംബന്ധിച്ച് കാലാവസ്ഥ വലിയ അഭിവാജ്യമായ ഒരു ഘടകമാണല്ലേ. അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ കൃഷിയെ അത് സാരമായിട്ട് ബാധിക്കുന്നു.
0: അതെ അതെ അതെ അതെ. പിന്നെ ഞാൻ കണ്ടതില് ഏലത്തിന് മാത്രം വലിയ കുഴപ്പമില്ല, വെയിൽ കണ്ടുവാനം വന്നില്ലെങ്കിൽ ഏലത്തിന് നമുക്ക് ആദായം കിട്ടുന്നുണ്ട്. ആ വെച്ചാൽ നനയ്ക്കാൻ വെള്ളവും കൂടി ഉണ്ടെങ്കിൽ
1: കുഴപ്പമില്ല.
0: കാ പിടിച്ചില്ലെങ്കിലും ചെടി നിൽക്കും, കാലാവസ്ഥ അനുകൂലമാകുമ്പോഴത്തേനും കാ പിടിച്ചോളൂല്ലോ. ഈ വർഷത്തെ കാലാവസ്ഥ എനിക്ക് വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത
1: രീതിയിൽ
0: വേനൽമഴ, പിന്നെ പണികളും കറക്റ്റ് ആയിട്ട് ചെയ്തും പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല.
1: ദീർഘനാളായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചുള്ള പരിചയ സമ്പത്ത് വെച്ച് കാർഷിക മേഖല സന്തോഷകരമായിട്ടുള്ള ജീവിതം നമുക്ക് സാധ്യമാണോ?
0: കുഴപ്പമില്ല, തീർച്ചയായിട്ടും നല്ല സന്തോഷകരമായ ജീവിതമാവുന്നു.
1: ഇത്രയും നേരം കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിലയേറിയ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
2: നാണ്യവിള കൃഷികളിൽ സജീവമായി ശ്രദ്ധിക്കുന്ന കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി പ്രദേശത്തെ കർഷകനായ ശ്രീ ചന്ദ്രൻ കുഴിമറ്റത്തിലുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്.
3: പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

ഇളംദേശം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആൻഡ് പ്രധാനമന്ത്രി ആവാസ് യോജന ഓംബുഡ്സ്മാൻ സിറ്റിംഗ് നടത്തുന്നു. മെയ് 19 ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലും മെയ് 21 തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലും രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് സിറ്റിംഗ്. തൊഴിലാളികൾക്കും മേറ്റുമാർക്കും പൊതുജനങ്ങൾക്കും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ നേരിട്ട് നൽകാം. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന 1 ദൈർഘ്യമുള്ള പി ജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത ഡിഗ്രി, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത +2, 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത SSLC എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളുണ്ട്. വിശദവിവരങ്ങൾക്ക് 7994449314 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മൃഗസംരക്ഷണ വകുപ്പിന്റെ ദേവികുളം ബ്ലോക്കുകളിലേക്ക് പാരാവെറ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. VHSC, ലൈവ് സ്റ്റോക്ക് ഡയറി, പൌൾട്രി മാനേജ്മെന്റ് കോഴ്സ് പാസ്സായിരിക്കുന്നതോടൊപ്പം കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച 6 വെറ്ററിനറി ലബോറട്ടറി ടെക്നിക്സ് ഫാർമസി നഴ്സിംഗ് സ്റ്റൈപ്പൻഡറി ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയവരും ആയിരിക്കണം അപേക്ഷകർ. ഈ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ VHSC, ലൈവ് സ്റ്റോക്ക് ഡയറി, പൌൾട്രി മാനേജ്മെന്റ് കോഴ്സ് പാസ്സായവരോ അല്ലെങ്കിൽ VHSC നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്ക് അടിസ്ഥാനമായി ഡയറി ഫാർമർ എന്റർപ്രണർ, സ്മോൾ പൌൾട്രി ഫാർമർ എന്റർപ്രണർ എന്നിവയിൽ ഏതെങ്കിലും കോഴ്സ് പാസ്സായിട്ടുള്ളവരെയും പരിഗണിക്കും. പാരാവെറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് LMB ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. മെയ് 15 രാവിലെ 11 ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി തൊടുപുഴ മങ്ങാട്ടുകവലയിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. ഗർഭാശയകള ക്യാൻസറിനെതിരെ മെയ് 30 വരെ ജൂലൈയിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 14 വയസ്സ് പൂർത്തിയായതും 15 വയസ്സും 3 പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കാനുള്ള HPV വാക്സിനേഷൻ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായി നൽകുകയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. സ്വകാര്യ ആശുപത്രികളിൽ 4,000 വില വരുന്ന വാക്സിനാണ് ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെയുള്ള സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ സൗജന്യമായി നൽകുന്നത്. വാക്സിൻ സ്വീകരിക്കേണ്ടവർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായി എത്തി വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ ആരോഗ്യ പ്രവർത്തകരെയോ സമീപിക്കുക. പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 6, 7, 8 ക്ലാസുകളിലേക്ക് ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് CBSE സിലബസ് പ്രവേശനത്തിനായി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള പട്ടികവർഗക്കാരായ വിദ്യാർത്ഥികൾ മെയ് 15 രാവിലെ 10:30 ജനന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുകളും 3 സൈസ് ഫോട്ടോ സഹിതം രക്ഷിതാവുമായി സ്കൂളിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9539971784 അല്ലെങ്കിൽ 9545725720 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: പടാവ് പ്രധാനമന്ത്രി കാ സംയുക്ത അറബ് അമീരാത് കാ സംയുക്ത അറബ് അമീരാത് സാത്ത് ഹമാരെ ബഹുയാമേ റിഷ്തേ ഹൈ ലേക്കിൻ ഉസ്മേ ഊർജ സുരക്ഷ ബഹുത് അഹം ഏക ഉസ്കാ ഭാഗ്യ ഹൈ. ഊർജ സുരക്ഷ പർ ബാത്ചീത് ഹോഗി, കൈസെ ഇസ്കോ ഓർ വ്യാപക് കിയാ ജായേ. ഊർജ സുരക്ഷ ഹമാരി ഹൈ, ഉസ്കോ ഹം മജ്ബൂത് കർ സകേ. ഉസ്കേ അലാവേ ജോ 4 അന്യ ദേശ് ഹൈ, നോർഡിക് സമിറ്റ് ഹോനേ വാലാ ഹൈ, നോർവേ കി യാത്ര ഹൈ, സ്വീഡൻ കി യാത്ര ഹൈ, ഇറ്റലി കി യാത്ര, നെതർലാൻഡ്സ് കി യാത്ര ഹൈ. ഇന്നോവേഷൻ ഇക്കോ സിസ്റ്റം മേ ഭാരത് മേ ബഹുത് കാം ഹോ രഹാ ഹൈ, ഓർ ക്ലീൻ എനർജി ടെക്നോളജീസ് മേ യേ ലോഗ് ഓർ ഗ്രീൻ ട്രാൻസിഷൻ മേ കാഫി ആഗേ ഹൈ. തോ ഇൻ സഭി മുദ്ദേ പർ ഹമാരി ബാത്ചീത് ഹോഗി, വികസിത് ഭാരത് കി തരഫ് ഹംകോ ലേ ആതാ ഹൈ, ഉസ്കോ കൈസെ മജ്ബൂത് കിയാ ജായേഗാ. യേ പ്രധാനമന്ത്രി കേ ദൗറേ കാ ഏക് മുഖ്യ ആധാർ ഹൈ.
0: സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്ര നഗർ ഹവേലി നമോ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു, ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ഐഷ ബീബി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 36,000 നിന്ന് 54,000 വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: Our LPG, which you use in kitchens, about 60% used to come from the Strait of Hormuz. Now, we had to make arrangements. Our domestic production of LPG prior to the crisis was 35,000 or 36,000 metric tons per day. We ramped up our domestic production to 54,000 metric tons. This by itself is a mind-boggling thing.
0: 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR 58 സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കെ പി സി സി മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻ ഡി എ സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴക വെറ്ററി കഴകം നേതാവ് ജെ ഡി സി പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ ടിവികെ നിയമസഭാംഗം ആർ ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കാനാണ് സുപ്രീംകോടതി ബെഞ്ച് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം, സർഗാത്മകത, യുവാക്കളുടെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരതുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന 3 സംരംഭങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
4: കോമൺവെൽത്ത് ഗെയിംസ് 2030 ടോർച്ച് ഡിസൈൻ മത്സരം, CWG റീൽ ചലഞ്ച്, കോമൺവെൽത്ത് ഗെയിംസ് ക്വിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൈ ഭാരത് ഉപയോക്താക്കൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം സെപ്റ്റംബർ 26 വരെ ക്വിസിൽ പങ്കെടുക്കാം. എല്ലാ ആഴ്ചയും മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ കായിക പ്രസ്ഥാനത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2030 ഒക്ടോബറിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559-ലും നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത സിബിഐ 7-അംഗ സംഘം രൂപീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് സിബിഐ അന്വേഷണം ഏറ്റെടുത്തത്. മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UGC പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. ഇന്ന് അങ്കണത്തിൽ അനിത MD അവതരിപ്പിച്ച ലളിതഗാനങ്ങളും കവിതകളും കേൾക്കാം. ആദ്യം ലളിതഗാനം.
2: രചന ഫാദർ തോമസ് ഇടയാൽ, സംഗീതം മാത്തിക്കുട്ടി തോമസ്.

0: അനിത MD ആലപിച്ച ഒരു കവിത കേൾക്കാം.
1: ഒരു സാന്ധ്യ താരകത്തിനോട്, രചന സിന്ധു CK.

നിനച്ചു തനിച്ചിരുന്നു ഞാൻ ആകാശവീഥിയിൽ കണ്ണയച്ചങ്ങനെ. അസ്തമനത്തിൻ്റെ കാന്തിയും നോവുമേ തൻ ഹൃത്തി

സൂര്യ, നീ കാമിച്ച സൂര്യകാന്തിക്കുമേ സാന്ദ്രസ്മിതം നൽകി മോഹം പകർന്നില്ലേ? നീലാംബുജങ്ങളെ ആർദ്രസ്മിതം നൽകി ഏറെ പുലർച്ചയ്ക്കുണർത്തി.

0: ചന്ദന ശീതള മാരുത സ്പർശവും വെണ്ണിലാവാൽ പട്ടുപുടവയും നക്ഷത്ര വൈഡൂര്യ മാംഗല്യ സൂത്രവും ീയേകുകല്ലേ ദുഃഖതാരത്തിനും അക്കാഴ്ച കണ്ടു ചാരിതാർത്ഥയായി ഞാൻ ദുഃഖങ്ങളൊക്കെ മറക്കാൻ ശ്രമിച്ചിടും.
1: ഇനിയൊരു ലളിതഗാനമാണ്.
2: രചന സിന്ധു സി കെ, സംഗീതം അനിത എം ഡി.

0: അനിത എം ഡി അവതരിപ്പിച്ച കവിതകളും ലളിതഗാനങ്ങളുമാണ് അങ്കണത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം ഇതായിരുന്നു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങു കൃഷിയുള്ള രാജ്യമേത്? ഉത്തരം ഇന്തോനേഷ്യ. ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളത്തിനും.

0: ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ കഥകളും കവിതകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മടവൂർ സുരേന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത വിസ്മയ വിഭാഗം.
1: ഇന്ന് മലയാള കവിതയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആധുനികതയും അത്യന്താധുനികതയും കവിതയിൽ വന്നു കഴിഞ്ഞു. മലയാള കവിതയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് വിസ്മയ വിഭാഗം എന്ന കവിത. ഇങ്ങനെയാണോ കവിത? കാരണവർ ചോദിച്ചു. കവിതയ്ക്കൊരു ചട്ടക്കൂടില്ലേ? ചിന്തേറിട്ട് മിനുക്കിയെടുത്ത ചട്ടക്കൂട്. ഇങ്ങനെയാണോ കവിത? കാരണവർ ചോദിച്ചു. കവിതയ്ക്കൊരു ചട്ടക്കൂടില്ലേ? ചിന്തേറിട്ട് മിനുക്കിയെടുത്ത ചട്ടക്കൂട്. വൃത്ത നിബദ്ധ ശില്പം കടഞ്ഞെടുത്ത് അതിൽ അലങ്കാരപ്പറവകളുടെ രൂപം കൊത്തിവച്ച് കവിതയുടെ ആത്മാവിനെ ഉള്ളിലൊളിപ്പിച്ച് കടമിഴിക്കോണുകളിൽ ആനന്ദപ്പുഞ്ചിരി പൂത്തതുപോലെ അരങ്ങത്ത് പദമാടാൻ ചിലങ്കകൾ കെട്ടി തിമിർത്താടുന്ന നർത്തകിയെപ്പോലാകണം കവിത. കവിതയുടെ ആത്മാവിനെ ഉള്ളിലൊളിപ്പിച്ച് കടമിഴിക്കോണുകളിൽ ആനന്ദപ്പുഞ്ചിരി പൂത്തതുപോലെ അരങ്ങത്ത് പദമാടാൻ ചിലങ്കകൾ കെട്ടി തിമിർത്താടുന്ന നർത്തകിയെപ്പോലാകണം കവിത. കാരണവർ ഓർമ്മിപ്പിച്ചു. അത്യന്താധുനിക കവിയുണ്ടോ? വിട്ടുകൊടുക്കുന്നു. ആരു പറഞ്ഞു കവിത അങ്ങനെയാണെന്ന്? കവിത ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അത്യന്താധുനിക കവിയുണ്ടോ? വിട്ടുകൊടുക്കുന്നു. ആരു പറഞ്ഞു കവിത അങ്ങനെയാണെന്ന്? കവിത ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഏതു തരത്തിലും രീതിയിലും കവിത എഴുതാം. ഏതു തരത്തിലും രീതിയിലും കവിത എഴുതാം. കോലം വരയ്ക്കാം, തെയ്യക്കോലം, ഇഷ്ടക്കോലം, വർണ്ണക്കോലം, അരിക്കോലം, കൊക്കോലം, ഇഷ്ടം പോലെ എങ്ങനെയും എഴുതാം. പഴയ ചട്ടക്കൂടിൽ നിന്ന് കവിത വളരണ്ടേ? കവിതയ്ക്കും വേണ്ടേ ഒരു മോക്ഷം?

0: മാമൂലച്ചന്മാർ കവിതപ്പണി മതിയാക്കൂ, പുതിയ പെരുന്തച്ഛന്മാർ ഉദയം കൊള്ളട്ടെ. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണ്ടേ ഒരു മോക്ഷം? മാമൂലച്ചന്മാർ കവിതപ്പണി മതിയാക്കൂ, പുതിയ പെരുന്തച്ഛന്മാർ ഉദയം കൊള്ളട്ടെ. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണം ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണം ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം. ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം.
1: വിസ്മയ വിഭാതം എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത പണിപ്പുരയിൽ.
0: കവിതയുടെ പണിപ്പുരയിൽ കവി മുഴുകിയിരിക്കുകയാണ്. മനസ്സ് കവിതയുടെ വിവിധ പടവുകളിലൂടെ കയറി ഇറങ്ങി ഒടുവിൽ കവിത സമർത്ഥമായി പൂർത്തിയാക്കുന്നതിൻ്റെ സംതൃപ്തിയിലാണ് കവി. കവി കവിതയുടെ പണിപ്പുരയിലാണ്. കവി കവിതയുടെ പണിപ്പുരയിലാണ്. മറ്റൊന്നിലും ശ്രദ്ധ വയ്ക്കുന്നില്ല. മനസ്സിൽ ഭാവനകൾ തിളച്ചു മറിയുകയാണ്. കവി കവിതയുടെ പണിപ്പുരയിലാണ്. മറ്റൊന്നിലും ശ്രദ്ധ വയ്ക്കുന്നില്ല. മനസ്സിൽ ഭാവനകൾ തിളച്ചു മറിയുകയാണ്. കവിതയ്ക്ക് തൊങ്ങലുകളായി അലങ്കാരങ്ങൾ ചിറക് നൽകുകയാണ്. കവിതയ്ക്ക് തൊങ്ങലുകളായി അലങ്കാരങ്ങൾ ചിറക് നൽകുകയാണ്. രൂപകങ്ങളുടെ കൊടുമുടി തൊട്ടുകയറി ബിംബകൽപ്പനകളിലൂടെ കടന്ന് ചിന്തകളുടെ അനന്ത ലോകത്തിലേക്ക് കവി കാടുകയറുകയാണ്. മുനിമാരുടെ ധ്യാനമാർഗത്തിലൂടെ, മനീഷികളുടെ ഉൾക്കണ്ണുകളിലൂടെ, പകിടകളിക്കാരൻ്റെ തന്ത്രസൂത്രക്കെട്ടുകളിലൂടെ താളത്തിൻ്റെ ഗതി ഗരിമകളിലൂടെ, വരാനിരിക്കുന്ന പ്രശംസാ മഹിമകളിലൂടെ, ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ ഏകാന്തതയിൽ ലയിച്ച് കവിത വിരിയിക്കുകയാണ് കവി. നാളെയുടെ മേൽക്കോയ്മകളിൽ കവി കണ്ണു നട്ടിട്ടില്ല. ഇനി എന്താകുമെന്ന സങ്കല്പമേയില്ല. കാലത്തിൻ്റെ ആരക്കാൽ കറക്കത്തിനൊപ്പം അടിവച്ച് സ്വയം അഭിനയിക്കുകയാണ് കവി. പലവട്ടം ചുറ്റിത്തിരിഞ്ഞ് തുടക്കത്തിൽ നിന്ന് തിടുക്കത്തിൽ എത്തേണ്ടിടത്ത് തിരിച്ചെത്തുകയാണ്. ഇപ്പോൾ കവിക്ക് കവിത പൂർത്തിയായി. ഇപ്പോൾ കവിക്ക് നന്നായി സമൂഹത്തെ കാണാം.
1: മടവൂർ സുരേന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി സജീവ് മണക്കാട്ടുപുഴ എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് ഓർമ്മകളുടെ തിരതള്ളലും ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും.
2: വീടിൻ്റെ പറമ്പിൻ്റെ അങ്ങേ അതിരിൽ കിളികളുടെയും അണ്ണാറക്കണ്ണന്മാരുടെയും വല്ലാത്ത കലവിലയാണ് പ്രഭാതങ്ങളിൽ. അവിടെ നിൽക്കുന്ന ആഞ്ഞിലി, പ്ലാവ് തുടങ്ങിയ മരങ്ങളിലെ അന്തേവാസികളാണവർ. ചക്കയുടെ കാലമായാൽ ആകെ ബഹളമാണ്. വീണുകിടക്കുന്ന ചക്കച്ചുളകൾ അകത്താക്കാനുള്ള വെപ്രാളം. പണ്ടുള്ളവയുടെ അത്രയും പറവക്കൂട്ടങ്ങളെ ഇപ്പോൾ കാണാനില്ല. അവയുടെ ഭിന്നശബ്ദങ്ങൾ സൃഷ്ടിക്കുന്ന നാദപ്രപഞ്ചം എത്ര ആകർഷകമായിരുന്നു. അയൽവാസിയുടെ പറമ്പുമായി അതിർത്തി പങ്കിടുന്ന ഇടത്ത് പ്രായമുള്ള ഒരു പറങ്കിമാവുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. പറമ്പിനോട് ചേർന്നൊഴുകിയ കൈത്തോട് ഇപ്പോഴുമുണ്ട്, പക്ഷേ നന്നേ ശുഷ്കിച്ചുപോയി. തോടിൻ്റെയും പറമ്പിൻ്റെയും അതിരിൽ വർഷങ്ങളോളം ഒരു ഊഞ്ഞാൽ വള്ളി പടർന്നു പിടിച്ചു കിടന്നു. വർഷം തോറും ഓണനാളുകളിൽ ഞങ്ങൾ കുട്ടികൾക്ക് ഊഞ്ഞാൽ കെട്ടാൻ വള്ളി തരുന്ന ചെടി ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു. പള്ളിക്കൂടമില്ലാത്ത ദിനങ്ങൾ

0: ും അവധിക്കാലത്തും ഈ പറമ്പിലായിരുന്നു അധിക സമയവും ഞങ്ങളുടെ കേളികൾ. ഓണമാവുമ്പോൾ പറങ്കിമാവിന്റെ ചില്ലയിൽ ഊഞ്ഞാൽ വള്ളിയുടെ രണ്ടറ്റവും ചതച്ച് അച്ഛൻ ഊഞ്ഞാൽ കെട്ടിത്തരും. പിന്നെ അതിൽ കയറിയുള്ള ചില്ലാട്ടമായിരിക്കും ഞങ്ങൾ. ഒറ്റയ്ക്കും രണ്ടുപേർ അഭിമുഖമായി നിന്നും ചില്ലാട്ടം പറക്കുമ്പോൾ ആകാശത്തേക്ക് കയറിപ്പോവുകയാണെന്ന് തോന്നും. തോടിനപ്പുറം റബ്ബർ തോട്ടമാണ്. അവയുടെ പരമാവധി മുകളിലെ ചില്ലകളിലെ ഇലകൾ കൈകൊണ്ടും കാൽകൊണ്ടും പറിച്ചു വരും. അതൊരു മത്സര ഇനം തന്നെയായിരുന്നു. ഏറ്റവുമധികം ഇലകൾ പറിച്ചെടുക്കുന്ന ആൾ വിജയിയായി പ്രഖ്യാപിക്കപ്പെടും. ആകാശം തൊടാൻ ആഞ്ഞാഞ്ഞുള്ള ആ പറക്കൽ ഇപ്പോൾ ഓർക്കുമ്പോൾ തലകറങ്ങും. കലർപ്പില്ലാത്ത കുട്ടിക്കാല സൗഹൃദങ്ങൾ, പൂത്തുലഞ്ഞ ബാല്യകൗമാരങ്ങൾ, ആണും പെണ്ണും ഊഞ്ഞാലാട്ടം ഉൾപ്പെടെയുള്ള വിവിധ കേളികളിൽ ഏർപ്പെട്ട സുന്ദരകാലം. കള്ളമോ കാപട്യമോ ചൂഷണ ഉദ്ദേശ്യമോ ഇല്ലാത്ത കുട്ടിക്കാലം. തെറ്റായ ചിന്തകളൊന്നും മനസ്സുകളെ മതിക്കാത്ത നിർമ്മലമായ കുട്ടിക്കാല നാളുകൾ ഓർമ്മയിലേക്ക് കുത്തിയൊഴുകിയെത്തി. ആവി പറക്കുന്ന കട്ടൻ കാപ്പിയുടെ മണം പേറിയ പുകച്ചുരുളുകൾ മൂക്കിലേക്ക് തള്ളിക്കയറിയപ്പോഴാണ് കണ്ണുകൾ പറമ്പിൽ നിന്നും പിൻവലിച്ചതും മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ എത്തിച്ചതും. നിങ്ങളിന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? പ്രിയതമയുടെ ചോദ്യം കാപ്പിക്ക് പിന്നാലെ വന്നു. രാവിലെ എണീറ്റ് സ്വപ്നലോകത്തിരിക്കുകയാണല്ലോ, സമയത്ത് ഓഫീസിൽ പോകാൻ നോക്ക്. ഭാര്യയുടെ വാക്കുകൾ അടിവച്ചടിവച്ചെത്തി. കട്ടൻ കാപ്പിയുടെ ഊർജം തലയ്ക്ക് പിടിച്ചു തുടങ്ങി. ഇതല്ല പതിവ്, ചായയാണ് സാധാരണ ഈ സമയം കുടിക്കാറ്. കുറച്ചു ദിവസമായി പശുവിന്റെ കറവ നിലച്ചതിനാൽ അയൽക്കാരൻ പാല് തരുന്നത് നിർത്തിയതാണ് കാരണം. അതുകൊണ്ട് തൽക്കാലം ശീലം മാറ്റേണ്ടി വന്നു. പക്ഷെ ഇതങ്ങ് ഉറപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം കവർപാൽ എന്തായാലും വേണ്ട. പാൽ മൊത്തത്തിൽ ഒഴിവാക്കിയാൽ അത്രയും നല്ലത് എന്ന് തോന്നുകയാണ്. കഫക്കെട്ട് ശല്യം കുറയ്ക്കാനും പറ്റും. കാപ്പി ആസ്വദിച്ച് മോന്തിയിട്ട് പ്രിയതമയ്ക്ക് നന്ദിയും പാസാക്കി എഴുന്നേറ്റു. അവളാവട്ടെ എന്റെ കൃതജ്ഞതയ്ക്ക് കേട്ട ഭാവം കാട്ടിയതുമില്ല. നിങ്ങൾക്കിന്ന് പുറത്തുനിന്ന് കഴിച്ചുകൂടായിരുന്നോ? തീരെ വയ്യാന്ന് ഞാൻ പറഞ്ഞതല്ലേ? അവൾ പരാതി പറഞ്ഞു. എനിക്കെന്നും ഒരേ പണി തന്നെ. കീ കൊടുത്ത പാവ പോലെ ആടുന്ന എത്രയോ പെണ്ണുങ്ങൾ എന്നെപ്പോലെ ഇങ്ങനെ വീടുകളിൽ എരിഞ്ഞടങ്ങുന്നു. വെറുതെ ജീവിതം കളഞ്ഞു കുളിച്ചു. എന്തെങ്കിലും പണിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങേരെ പോലെ എന്നും ഉടുത്തൊരുങ്ങി പോകാമായിരുന്നു. പതിവ് പോലെ പറഞ്ഞു നിർത്തി നെടുവേർപ്പെടുമ്പോൾ സങ്കടത്തിന് അല്പം ആശ്വാസം കിട്ടുന്ന പോലെ തോന്നും. അല്ലറ ചില്ലറ അസുഖങ്ങളുടെ ശല്യം അവളെ അലട്ടുന്നുണ്ട്. ബുദ്ധിമുട്ടേറുമ്പോഴൊക്കെ ഉച്ചയ്ക്കുള്ള ഭക്ഷണപ്പൊതി വേണ്ടെന്ന് താൻ പറയാറുള്ളതാണ്. പക്ഷേ ഇന്ന് അവൾ മടി പറഞ്ഞിട്ടും ചെവി കൊടുക്കാൻ സാധിച്ചില്ല. സോറി ഡിയർ, ഇന്ന് എന്തായാലും ഇത്രയുമായില്ലേ, ചോറുപൊതി നാളെ വേണ്ടെന്ന് വയ്ക്കാം. അതും പറഞ്ഞ് തോളിൽ കൈവച്ച് ലോഹ്യത്തിന് ചെന്നു. ഒന്ന് പോകുന്നുണ്ടോ? മുൻകൂർ ജാമ്യമായി വന്നിരിക്കുന്നു. സാമ്പാറിനുള്ള കഷണങ്ങൾ അരിയുകയായിരുന്ന അവളുടെ കയ്യിലെ മൂർച്ചയേറിയ കത്തിയുടെ മുനയുടെ തിളക്കം കണ്ട് കിന്നരിക്കാൻ പോയ ഞാൻ കൈ പിൻവലിച്ച ശേഷം പിന്നിലേക്ക് ചൂടുവച്ചു. പോയി കുളിച്ച് റെഡിയാകുക, സമയം തെറ്റാതെ ഓഫീസിൽ പോകാൻ നോക്ക്, കാര്യഗൗരവത്തോടെ അവൾ ഓർമ്മിപ്പിച്ചു. പാവം, അല്പനേരം അവൾ കാണാതെ നോക്കി നിന്ന് ആത്മഗതം ചെയ്തിട്ട് ഞാൻ പ്രാഥമിക കൃത്യങ്ങളിലേക്ക് കടന്നു. ജോലിക്ക് പോകാൻ തയ്യാറായി എത്തുമ്പോഴേക്കും അവൾ ഭക്ഷണം മേശപ്പുറത്തെത്തിച്ചിരുന്നു. താങ്കൂടിയിരിക്കെ, ഞാൻ ക്ഷണിച്ചുവെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി. ഇപ്പോൾ വേണ്ട, ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുക, പിന്നെ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചിട്ട് പോകാൻ നോക്ക്. അവൾ വീണ്ടും അടുക്കളയിലേക്ക് നീങ്ങി. എനിക്ക് വല്ലാതെ തോന്നി. എണീറ്റ് പിന്നാലെ എത്തി തോളിൽ പിടിച്ച് അഭിമുഖമാക്കി. ആകെ ക്ഷീണിച്ച പോലെ, വെള്ളം പോലും കുടിച്ചില്ലല്ലോ താൻ. എന്റെ വാക്കുകൾ അവളിൽ പ്രത്യേക ഭാവഭേദമൊന്നും ഉണർത്തിയില്ല. നിങ്ങൾ സമയം കളയാതെ പോകാൻ നോക്ക്, എനിക്കൊന്ന് കിടക്കണം, ഉറക്കം ശരിയായില്ല. എണീറ്റിട്ട് കഴിച്ചോളാം, ഭാര്യ പ്രതികരിച്ചു. ഞാൻ കാപ്പി കുടിക്കവേ അവൾ തുടർന്നു, എനിക്കിന്ന് അത്ര സുഖമില്ലെന്ന് ഞാൻ പറഞ്ഞതാ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അവളുടെ ശബ്ദത്തിലും ക്ഷീണവും നീരസവും പ്രകടമായി. എന്നിൽ കുറ്റബോധം ഉടലെടുത്തു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ശരിക്കും വിഷമം തോന്നി. പതിവ് പോലെ ഒരാശ്ലേഷത്തിനായി അടുത്തപ്പോൾ അവൾ നിർവികാരതയോടെ പറഞ്ഞു, മേലാകെ നനഞ്ഞു മുഷിഞ്ഞിരിക്കുക, നിങ്ങൾ പോയിട്ടു വാ. തുടർന്ന് പൂമുഖത്ത് നിന്നും കൈകാട്ടി. കുറച്ചു നേരത്തേക്ക് ഫോൺ ചെയ്യേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ. പിന്നെ അവൾ കൂട്ടിച്ചേർത്തു. ഓഫീസിലെത്തി കുറെ കഴിഞ്ഞ് ഫോൺ വിളിച്ചു. ഒരുപാട് ബല്ലടിച്ചു കഴിഞ്ഞാണ് ഭാര്യ ഫോൺ എടുത്തത്. എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ സ്വസ്ഥമായി ജോലി ചെയ്യൂ. മറുപടിയിൽ ആശ്വാസത്തോടെ ഞാൻ ജോലികളിലേക്ക് കടന്നു.
1: ഓർമ്മകളുടെ തിരതള്ളലും ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും സജീവ് മണക്കാട്ടുപുഴ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ ഇനി അരുൺകുമാർ അന്നൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ്. ആദ്യ കവിത അത്രയും പ്രിയപ്പെട്ട ഈ വാടക വീട്ടിൽ.
2: അത്രയും പ്രിയപ്പെട്ട

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. കുട്ടികളുടെ നാടക പരിശീലന കളരിയിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം.
2: ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ കുട്ടികളെ കുറിച്ച് കൂടുതൽ ആവലാതിപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യം ലഹരിയുടെ ഉപയോഗമാണ്. ഈ ലഹരിയുടെ ഉപയോഗത്തെ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമവാസന, കൊലപാതകമായിക്കോട്ടെ മറ്റ് അക്രമങ്ങളായിക്കോട്ടെ, ആ ഒരു രീതിയിലേക്ക് പുതുതലമുറ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു വർധനവ് നമ്മൾ പത്രങ്ങളിലായാലും മറ്റും വായിച്ച് നമ്മൾ അറിയുകയാണ്, ആ ഒരു ദുരവസ്ഥ. അപ്പൊ അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് എല്ലാ കലകളും ഇത്തരം സമൂഹത്തിലെ അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരായിട്ട് ഉയർത്തുന്ന ഒരു പടവാളായി തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പൊ നാടകം എന്ന് പറയുന്ന ഒരു കലയ്ക്ക് ഈ കുട്ടികളിലെ ഇത്തരത്തിലൊരു മാറ്റം വരാനായിട്ട്, ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് എത്രത്തോളം സഹായകമാകുന്നുണ്ട് നാടകം എന്ന് പറയുന്ന ഒരു കല?
3: നാടകം ഒരു ശക്തമായ മാധ്യമമാണ് ഒരു ആശയ പ്രചരണത്തിന്. പക്ഷെ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖല, ലഹരിയുടെ ഉപയോഗം. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ വളരെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടുകൾക്കും ഒരു പ്രാധാന്യമുണ്ട്. ഇന്ന് കാലത്ത് ഞാൻ വേറെ പ്രിൻസിപ്പാളിനായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പം ഒരുപാട് പേര് 10-ാം ക്ലാസ് A+ഓടുകൂടി പാസ്സാവുന്നു, ജയിക്കുന്നു, അവർക്കൊക്കെ അഡ്മിഷൻ കിട്ടണം. ഇന്ന് സംഭവിക്കുക എന്താ വെച്ചാൽ, സർക്കാർ സ്കൂളുകളിൽ അഡീഷണൽ ആയിട്ട് ബാച്ച് കൊടുക്കും, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. പലപ്പോഴും ഒരു ഡേ കെയർ പോലെയാണ്. +1 കുട്ടികളെ പറഞ്ഞുവിടുന്നത് എത്രമാത്രം രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് അവെയറാണെന്ന് പറഞ്ഞുവിടാം. ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു, ഇവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. സൊസൈറ്റി ആ ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം സർക്കാരും സമൂഹവും വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും കുട്ടികളും ഒക്കെ ചേർന്ന ഒരു ശൃംഖലയ്ക്ക്, ഒരു സൊസൈറ്റിക്ക് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഇത് രൂപപ്പെട്ടാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാം. അതിനകത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളും കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം കുറച്ചുകൂടി ദൃഢമാകാനുള്ളതാണ്. ഏറ്റവും നല്ല ആദ്യത്തെ, ഞങ്ങളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ആദ്യത്തെ ചങ്ങാതി സൗഹൃദം എന്നുള്ളത് അച്ഛനും അമ്മയാവണം എന്നാണ്. അവിടുന്ന് തുടങ്ങണം. എത്ര എങ്ങനെ എന്തുണ്ടെങ്കിലും അമ്മയോടും അച്ഛനോടും, അല്ലെങ്കിൽ അമ്മയോടെങ്കിലും പറയാൻ പറ്റണം. അമ്മയ്ക്ക് മകനെ മകളെ മനസ്സിലാക്കാൻ പറ്റുക, വായിക്കാൻ പറ്റുക, അത്രയും ട്രാൻസ്പെറൻ്റ് ആവുക, എളുപ്പമല്ല അത്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് എന്താണ്, ഒരു അവയർനെസ് പ്രോഗ്രാം. ഇപ്പം അയൽക്കൂട്ടങ്ങളൊക്കെ വളരെ സജീവമാണ്. അപ്പം ഒരു 10 വീടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ 10 വീടുകളുടെ ഇടയിൽ അത്തരത്തിലുള്ള പരിപാടികൾ, ഒരു ഡ്രാമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുകയും അത് ഫീൽ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒന്നും രക്ഷിതാക്കൾക്കായാലും കുട്ടികൾക്കായാലും ഇത് ഫീൽ ചെയ്യുന്നില്ല. വളരേതായിട്ടൊരു പോസ്റ്റർ പോലെ, ഒരു നോട്ടീസ് പോലെ ബോധവൽക്കരണം, ലഹരി എന്നൊക്കെ പറഞ്ഞുള്ള സംഗതി പറഞ്ഞു പോവുകയും വായിച്ചു പോവുകയും മാത്രം ചെയ്യുന്നുള്ളൂ. അത് ആഴത്തിലേക്ക് ഉള്ളിലേക്ക് ഫീൽ ചെയ്യിക്കാനുള്ളതാണ്. ആ ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യാനുള്ളത് ഒരു തുടർച്ച ഉണ്ടാവണം. നമ്മൾ അത് കുട്ടികൾക്കായാലും രക്ഷിതാക്കൾക്കായാലും അധ്യാപകർക്കായാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള തുടർച്ചകളുള്ള സമയത്ത് അതിനൊരു പരിധി വരെ നമുക്ക് ഇത് തടയാൻ പറ്റും. അതാണ് നമുക്ക് ചെയ്യാവുന്നത്. അല്ലാണ്ട് നമുക്ക് വെറുതെ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ബാനറും പിടിക്കും, അങ്ങാടിയിൽ നിൽക്കും, ഒരു മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ ഒരു പരിപാടിയായിട്ട് മാറും. അതുകൊണ്ടൊന്നും ആവുന്നില്ല. നേരിട്ട് വീടുകളുടെ ഉള്ളിലേക്ക് എത്തണം, ആളുകളുടെ ഉള്ളിലേക്ക് എത്തണം, അച്ഛന്റെ അമ്മയുടെ ഉള്ളിൽ എത്തണം, കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തണം, അധ്യാപകന്റെ ഉള്ളിലേക്ക് എത്തണം.
2: പാർത്ഥസാരഥി കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുള്ള

0: പെർഫോമൻസും കൂടെ നമുക്ക് ശ്രോതാക്കൾക്കായിട്ട്
1: ഞാൻ
0: അവതരിപ്പിക്കാമോ?
1: കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കഥയുണ്ട്, അരക്കേറ്റാരും രസികേച്ചാരും എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലെ ഒരു കഥയാണ്, ഒരു പിശുക്കന്റെ കഥയാണ്. ആ നാട്ടില് പ്രസിദ്ധനായിട്ടുള്ള ഒരു പിശുക്കനുണ്ട്. അപ്പൊ ഞാനതിന് പേരിട്ട് കേശവനമ്മാവൻ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ദൂരെ നിന്നൊക്കെ ആളുകൾ പിശുക്ക് പഠിക്കാനായിട്ട് വരും. അവിടുത്തെ അമ്മായിയുണ്ട്, മരുമകനുണ്ട്, മരുമകളുണ്ട്. അപ്പൊ ഇവരങ്ങനെ പിശുക്ക് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു വഴിപോക്കൻ വരുന്നത്, പിക്കുചന്തു. പിക്കുചന്തു ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വിറ്റും പെറുക്കിയും ഒക്കെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ബലൂണ് ഊതാൻ തോന്നണവരുണ്ടോ, കൊടനായരാക്കാണ്ടോ, തലയിൽ പേനുള്ളവരുണ്ടോ, കഥാപ്രസംഗം കേൾക്കേണ്ടവരുണ്ടോ, വളരെ വിചിത്രമായിട്ടുള്ള ചില ചോദ്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടാണ്. അങ്ങനെ നടന്നിങ്ങനെ എത്തിയപ്പോഴാണ് ഈ പിശുക്കനമ്മാവിന്റെ വീട്ടിൽ എന്നെ മുമ്പിലെത്തുന്നത്. അപ്പൊ എനിക്ക് ഉച്ചയായി, അതേ വല്ലതും തരണേ, വിശന്നിട്ട് വയ്യ, കുറെ ദൂരെ നിന്ന് വരിക. അപ്പൊ അമ്മാവനെയുള്ള ദൂരെ തന്നെ കാണുന്നുണ്ട്. അമ്മാവൻ കണ്ട ഉടനെ അയാൾ കസേരയിൽ ഇരിക്കുന്നുണ്ട് ഉമ്മറത്ത്. ചാടി എണീറ്റ് വേഗം പരിസരം ഒന്ന് തെരഞ്ഞ് ചുറ്റുറിയെ, എവിടെ ഇപ്പം അത് വെച്ചത്? ഹേയ്, ഒരു സാധനം വെച്ച വെച്ച സ്ഥലത്ത് ഇരിക്കില്ല, ആരപ്പം അത് എടുത്തത്? ഡാ ഇവിടെ വാ എന്നോട്ട് മരുമകനെ വിളിച്ചു. എന്തിനാടാ അയ്യ അത് എടുത്തത് എന്നോട്ട് ഒരൊറ്റ അടിയാണ്. അവിചാരിതായിട്ട് വിളിക്കുകയും, അപ്പം അവനവിടെ വെള്ളച്ചോറം തോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ വിളിച്ചിട്ട് ഒരു കാരണമില്ല ചെപ്പഴക്കെ ഒന്ന് കൊടുക്കണം, മുഖത്തേക്ക് ഒന്ന് കൊടുക്കണത്. ആകെ ഭ്രാന്തായി. മരുമകനൊന്നും ആലോചിച്ചില്ല. മരുമകൻ തിരിച്ച് അമ്മാവനെയും രണ്ട് ചകിട്ടത്ത് മാറി മാറി അടിച്ചു. ആകെ പ്രശ്നമായി. അപ്പം ഇത് കണ്ടുകൊണ്ട് മറ്റേ നമ്മളെ പി കെ ചന്ദ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മാവന് പ്രശ്നമായി, ഒരു മരുമകന്റെ തല്ലും കൊണ്ടിട്ട് ഇനി ഞാൻ ഈ വീട്ടിലിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയി. മരുമകന് മാനസാന്തരം വന്നു. ഹെയ് വേണ്ടായിരുന്നില്ല, ഇതിപ്പോ അമ്മാവനെ മരുമകനെ തല്ലാലോ, ഞാൻ തിരിച്ചു വച്ചത് മോശമായി. ഇനിയിപ്പോൾ അമ്മാവൻ്റെ പിന്നാലെ പോയി വെക്കാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരാം. കാരണം മരുമകൻ ഇയാൾ വിശന്ന് അവിടെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായി വന്നു. ഏയ് വല്ലതും തരണേ, വിശന്നിട്ട് വയ്യ, പോയിക്കഴിഞ്ഞ അവിടുന്ന് ആൾക്കാർ തല്ലുകൊടുന്ന് കണ്ടിട്ട് ഇങ്ങനെ നോക്കി കണ്ട് വായും പൊളിച്ച് നിൽക്കുകയായിരുന്നു ഇവിടെ, കടന്ന് പോയിക്കയ്യേ. അമ്മാവനും മരുവനോടെയും തല്ലുകൂടി അവരെങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഇനി നാളെ പിറ്റേന്ന് ആളുകൾ ചോദിക്കില്ലേ എന്തിനാ അവർ തല്ലുകൂടിയത്? അതിന് സമാധാനം ഞാൻ പറയണ്ടേ, ഞാനും എങ്ങോട്ടെങ്കിലും പോവാ എന്ന് പറഞ്ഞ അമ്മായി പോയി. കുറച്ച് കഴിഞ്ഞ മരുമകൾ വന്നു. മരുവൾ പറഞ്ഞാൽ അങ്ങനെ അമ്മാവനും പിന്നെ മരുമകനോടെയും തല്ലുകൂടി അവർ പോയി, അമ്മായിയും പോയി. ഇനിയിപ്പോൾ എന്തിനാ ഞാനായിട്ട് ഇവിടെ, ഞാൻ വീട് കൂട്ടി പോവുകയാണ് എങ്ങോട്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ആളുകളോട് സമാധാനം പറയണ്ടേ? ആരുമില്ല. പീക്കുചന്ത് എന്ന് വെച്ചാൽ ഏതായാലും ആരുമില്ല, നല്ല വിശപ്പുണ്ട്. മൂപ്പര് വടുക്കോർത്ത് കൂടെ പോയി ചെറിയൊരു ഏണിയൊക്കെ വെച്ച് ഓടൊക്കെ പൊളിച്ച് നേരെ അടുക്കളയുടെ അവിടെ ഇറങ്ങി അട്ടത്ത് കയറി താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിറച്ച് വിഭവങ്ങളാണ്, ചോറും കൂട്ടാനും പപ്പടവും എല്ലാ സാധനങ്ങളും നിറഞ്ഞങ്ങനെ ഇരിക്കുക. ഐ തരക്കടില്ലല്ലോ. ഇങ്ങനെ ചാടാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ശബ്ദം പുറത്തുനിന്ന്, ആരോ വരുന്നുണ്ട്, നവിനെ അവിടെ തന്നെ ഇരിക്കുക. നോക്കുമ്പോൾ ഈ പോയ ആളുകൾ മുഴുവൻ തിരിച്ചു വരികയാണ്. അയാൾ പോയി തോന്നുന്നുണ്ട്, വേഗം നോക്കുക നമുക്ക്, വേഗം ഭക്ഷണം കഴിക്കുക. അങ്ങനെ എല്ലാവരും നേരെന്ന് ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അയാൾ വന്നു പറഞ്ഞു, ഞാൻ എനിക്ക് അങ്ങനെ എന്തോ തരയാൻ തോന്നി, അപ്പം എന്നെ വിളിച്ചു, എന്നെ ഒന്ന് തന്നു, അതാണ് ബുദ്ധി. അപ്പം മരുമകൻ പറഞ്ഞു, അതല്ല ബുദ്ധി, അതുകൊണ്ടല്ലല്ലോ അങ്ങക്ക് കടന്നു പോകാൻ തോന്നിയത്, ഞാൻ രണ്ട് തന്നോണ്ടല്ലേ ചെപ്പയ്ക്ക് മാറി മാറി രണ്ട് തരാൻ തോന്നി എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട്. അപ്പോൾ അമ്മായി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ചെയ്തു, അതത്ര വലിയ ബുദ്ധിയായിട്ട് നിങ്ങൾ തർക്കിക്കണ്ട, എൻ്റെ ബുദ്ധിയാണ് കേമം, ഞാൻ പോയില്ലേ, അല്ലെങ്കിൽ ഞാൻ ചോറ് കൊടുക്കണ്ടേ? അപ്പോൾ മരുമകൾ പറഞ്ഞു, ഏയ് നിങ്ങൾ ആര് പറഞ്ഞതുമല്ല ശരി, ഇവിടെ ബാക്കി നിങ്ങളൊക്കെ പോയാലും ഞാൻ ഉണ്ട്, വീട് ഓടാമ്പലിട്ട് പൂട്ടി പോകാൻ തോന്നിയ ബുദ്ധിയാണ് ബുദ്ധി. ഇങ്ങനെ ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, ഉരുള് ഉരുട്ടി ഉരുട്ടി ഉരുട്ടി കഴിക്കുന്നു. അമ്മാവനൊരു ഉരുള ഉരുട്ടി വയലിക്കിണ്ട് കൊണ്ടുപോലും ഇയാൾ ചാടി വീണു, എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് കേട്ട് കഴുത്തിനകട്ട് പിടിച്ചു. ആകെ പ്രശ്നമായി ഈ ചോറുരുളണ്ട് ഇടലും ഇയാൾ പിടിക്കലും. അങ്ങനെ ചോറുരുള തൊണ്ട കുടുങ്ങി അമ്മാൻ മരിച്ചു. അവസാനം ഇയാളെ ചെതയിലേക്ക് എടുത്തു. ചെതയിലേക്ക് എടുത്തപ്പം നമ്മളെ പി ക്യു ചന്ദ് പറഞ്ഞു, ഞാൻ കാരനാണ് അയാൾ മരിച്ചത്, ഞാനും അയാളുടെ കൂടെ മരിക്കാൻ പോവാണ് എന്നിട്ട് ഓടി. ഏയ് പോലെ എന്നൊക്കെ പറയേണ്ട ആളുകൾ ചാടി ചെതയുടെ മുകളിൽ കയറി അമ്മാവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ചൂടും പുകയും ഇങ്ങനെ പതുക്കെ വരാൻ തുടങ്ങി. അമ്മാവനെ ചെറിയൊരു ഇളക്കം, ഞാൻ മുറുക്കി പിടിച്ചു. വീണ്ടും ചൂടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, അമ്മാവനെ അളകുന്നു, മരിച്ച ആളിങ്ങനെ അളക പിടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാവൻ പറഞ്ഞു, വിടേ. വീണ്ടും പറഞ്ഞു, വിടടാ, വിടില്ല എന്നും പറഞ്ഞ് ചേതയുടെ മുകളിൽ നിന്ന് ഭയങ്കര തർക്കം. ഒടുവിൽ പറഞ്ഞു, പി ക്യു ചന്ദ് പറഞ്ഞു, ചോറ് തരുമോ, ചോറ് തരാം എന്ന് പറഞ്ഞ് അവിടുന്ന് സമ്മതിച്ച് ചേതയുടെ മുകളിൽ നിന്ന് രണ്ടുപേരും ചാടി ഇറങ്ങി. തന്നെയല്ല വയറ് നിറച്ചയാള് പി ക്യു ചന്ദ് ഭക്ഷണം കഴിച്ചു. ആ നാട്ടിലുള്ള ഏറ്റവും വലിയ പിശുക്കനായിട്ടുള്ള അമ്മാവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള വാങ്ങി കഴിക്കുന്നു പറഞ്ഞിട്ട് വെറ്റ് വെച്ചിട്ട് ആള് വരുന്നത്. അങ്ങനെ വെറ്റ് വെച്ച കാശും വാങ്ങിയിട്ട് അയാള് തിരിച്ചുപോയി.
0: ഇത് കുട്ടികൾക്ക് അവതരിപ്പിക്കുമ്പോഴുണ്ടായ അനുഭവം എങ്ങനെയാണ്?
1: ഇതും ഈ പറഞ്ഞ പോലെയാണ്, ഇതിലൊക്കെ സാധ്യതകളാണ്. അതിനകത്ത് ഇനിയും കഥാപാത്രങ്ങൾ വരാം, അതിനകത്ത് മ്യൂസിക് ചേരുന്നു, അവർക്ക് അപ്പം തന്നെ പാടാവുന്ന

0: വേണമെങ്കിലും
1: വായ്ത്താരികളൊക്കെ.
0: വായ്ത്താരികൾ ഇപ്പം അമ്മാവന്റെ സവിശേഷത പറയാണ് വിചാരിച്ചോളൂ. ആൾക്ക് മസാല ദോശ തിന്നാൻ ഇഷ്ടമാണ്. ഈസി ചെയറിൽ കസറിയിരിക്കും കേശവനമ്മാവൻ, മസാല ദോശകൾ ദിവസവും തിന്നും.

0: അനനേ ഇങ്ങനെ തുടങ്ങിയ ചില വായ്ത്താരികൾ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് എലമെന്റുകളാണ് ഇതിനകത്ത് കിടക്കുന്നത്.
1: കുഞ്ഞുണ്ണി മാഷിന്റെ വേറെ ഏതെങ്കിലും
0: കുഞ്ഞുണ്ണി മാഷ് പിന്നെ
1: കുട്ടികൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടോ?
0: കുഞ്ഞുണ്ണി മാഷ് പിന്നെ കളരെ വേണ്ട, പക്ഷെ എനിക്ക് ആ കഥ ഓർമ്മയില്ല. പിന്നീടുള്ളത് ഉറൂബിന്റെ കഥയാണ്. ഉറൂബിന്റെ കഥ, കുഞ്ഞുണ്ണി മാഷ കഥ, ഒ വിജയന്റെ കഥ.
1: ആ അത്
0: വിജയന്റെ
1: ഏതൊക്കെയാണ്? ഉറൂബിന്റെ ഏതാണെന്ന്
0: ഉറൂബിന്റെ
1: ഓർക്കുന്നുണ്ടോ?
0: ഈ പറഞ്ഞ പോലെ ഒരു കഴുതയുടെ ഒരു കഥയുണ്ട്, പല്ലില്ലാത്ത ഒരു കഴുതയുടെ ഒരു കഥ. ഒരു ശാസ്ത്രീയമായിട്ടുള്ള സാധനം കൂടെ
1: ആ
0: ഉണ്ടായിനകത്ത്,
1: പിന്നെ ഒ വി വിജയന്റെയോ?
0: ഒ വിജയന്റെ കടൽ തീരത്ത്.
1: കടൽ തീരത്ത്.
0: പിന്നെ ചെറുകാടിന്റെ ഒരു കഥ, ഊണിന് നാലെണ്ണ മാത്രം എന്നിട്ടുള്ള ഒരു കഥ സോളായിട്ട് ചെയ്യാറ്.
1: കടൽ തീരത്തിലെ എന്തെങ്കിലും ഓർത്ത് പറയാൻ
0: കടൽ
1: പറ്റും?
0: തീരത്തിലെ അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് നമുക്ക്
1: ആ
0: ഓരോ
1: ആ
0: ഏരിയ ഓർമ്മ വരുന്നത്.
1: ആ
0: കണ്ടുണ്ണിയേ, ചെന്ത ചെയ്ത് കൊലപാതകം നടത്തിയോ? എനിക്കൊന്നും അറിയില്ലപ്പാ. ആ ഇനിയൊന്നും അറിയണ്ടല്ലോ. പിന്നെ മറിക്കാരെ, ഞങ്ങൾക്ക് 15 ഉറുപ്പ്യ തരാണ്ട്, 15 ഉറുപ്പ്യയും 4 അണ എന്നെ കൊണ്ടത് വീട്ടാനാവില്ല മറിക്കാരെ. അതേ മറിക്കാരെ, വീടാതെ കടങ്ങൾ പടച്ചോന്റെ സൂക്ഷിപ്പുകളാണ്. അതങ്ങനെ നിൽക്കട്ടെ അല്ലേ?
1: ഇത് എന്തായാലും എന്താ പറയുക, വളരെ ഹൃദയഹാരിയായിട്ടുള്ള ഒരു
0: അല്ല,
1: കഥ
0: അതിൽ
1: കൂടിയാണ്.
0: മുഴുവൻ വളരെ വൈകാരികമായിട്ടുള്ള
1: അതെ അതെ അതെ
0: മുഹൂർത്തങ്ങളാണ്
1: അതെ അതെ അതെ
0: ഈ കടൽ തീരത്തിലുള്ള. അങ്ങനെയുള്ളൊരു കരിമ്പനപ്പട്ടകൾ എന്നോടെന്തോ പറയുന്ന പോലെ, എൻ്റെ ഊട്ടുദൈവങ്ങളെ, ഗുരുകാരണന്മാരെ, മൗനം നിറച്ച കഥയാണ് കടൽ തീരത്ത്. ആരും ആരും സത്യം പറഞ്ഞാൽ ആരും ഒരു വിളികളൊക്കെയാണ്, മരക്കാരുള്ള ഒരു വിളി മാത്രമുള്ള ഇതിൽ പറയുന്നത്.
1: ഒരു 20 വർഷത്തോളമായി കുട്ടികൾക്ക് ഈ നാടക പരിശീലന കളരികളിലൊക്കെ
0: അതെ,
1: പങ്കെടുക്കുന്നു, അവർക്ക് പരിശീലനം കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഈ ചെറിയ കുട്ടികൾക്ക് ഈ പരിശീലനം കൊടുത്തിട്ട് ഈ നാടകം എന്ന് പറയുന്ന മേഖലയിലേക്ക് ഉയർന്നു വന്ന, അതിൽ വളരെ വിജയം നേടിയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ പ്രതിഭകളെ ഓർക്കുന്നുണ്ടോ?
0: ഞാൻ ആദ്യമായിട്ട് നാടകം ചെയ്യുന്നത് കുറേ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു നാടകം സീരിയസ് ആയിട്ട് കാണുന്നത് ഏതാണ്ട് 2001 കാലത്തൊക്കെയാണ്. ഒരു അധ്യാപകൻ, എൻ്റെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരു അധ്യാപകൻ്റെ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് അന്ന് 60 കുട്ടികളെ വെച്ച് നാടകം ചെയ്തു. അതിനുശേഷം പിന്നീട് ആ കുട്ടികളൊരു നാടക കളരിയൊക്കെ ആയിട്ട് രൂപപ്പെടുത്തി 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലൊക്കെ പോയി നമുക്കറിയുന്ന രീതിയിൽ അവരങ്ങനെ നിലനിർത്താൻ ശ്രമിച്ചു. അന്നൊക്കെ അവർ 5-ലും 6-ലും പഠിക്കുന്ന കുട്ടികളാണ്. പിന്നീട് അവർ ഹൈസ്കൂളിലെത്തി. ഹൈസ്കൂളിലെത്തിയപ്പോൾ അവർക്ക് വേണ്ടി നാടകം ചെയ്തു. ആദ്യം ചെയ്യുന്ന മാറി മരുന്നു എന്നുള്ള നാടകമാണ് അത്. തുപ്പേട്ടൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാടക ഗുരുണ്ട്, ഒരു പാഞ്ഞാളിലെ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. തുപ്പേട്ടൻ്റെ നാടകമാണ് ആദ്യം കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അത് PKMM എടരിക്കോട് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ തന്നെ സ്കൂൾ. അവിടുന്ന് മികച്ച നാടൻ കിട്ടുന്നു, നാടകത്തിന് സമ്മാനം കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുന്താപ്പി ഗുലുഗുലു എന്ന് പറഞ്ഞിട്ടൊരു നാടകം ചെയ്തു. ഞങ്ങളിങ്ങനെ അതൊക്കെ അപ്പോൾ ഞങ്ങൾ, ഞാനും എൻ്റെ സുഹൃത്ത് അരുണ്ടാൽ എന്ന് പറഞ്ഞിട്ട് നാടകങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്ത വർഷം എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ തുപ്പേടിൻ്റെ അടുത്ത് പോയപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ചോർച്ച വിളയാട്ടം അഥവാ കുന്താപ്പി ഗുലുഗുലു 2-ാം ഭാഗം. അങ്ങനെ തന്നെ ഞങ്ങൾ ഇതിനെ അനൗൺസ് ചെയ്തു. ഇതിൻ്റെ ഒരു ആരാധക വൃന്ദം വല്ലാണ്ട് ഉണ്ടായി യുവനോത്സവത്തിൽ. ഈ കുട്ടികളൊക്കെ തന്നെ അന്നങ്ങനെ നാടകം ചെയ്ത് തീർച്ചയായിട്ട് സംസ്ഥാന യുവനോത്സവങ്ങളിൽ പങ്കെടുക്കുന്നു. കുന്താപ്പിയിൽ മികച്ച 2 നടന്മാർ പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു യുവനോത്സവത്തിൽ അങ്ങനെ ഇല്ല കിട്ടിയിട്ടില്ല. അതിലെ കുട്ടികൾ പിന്നീട് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന നാടക സംഘമായി മാറുകയും നാടകക്കാരായി മാറുകയും ഈ ലിറ്റിൽ എർത്ത് തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പല ആളുകളും ഇപ്പോഴും വളരെ സജീവമായിട്ട് നാടകത്തിൽ ഉണ്ട്.
1: അപ്പൊ എന്തായാലും അതിനും അഭിമാനിക്കാം.
0: അതെ അതെ, അതിപ്പം വേറെ ഒരു സംഘമായിട്ട് അവരങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് വേറെ ബ്ലാക്ക് കട്ട് എന്നുണ്ട്, നമ്മുടെ ഒരു നാടക സംഘം വേറെ ഉണ്ട്. അതിലുണ്ട് കുട്ടികൾ, മുതിർന്നവരുണ്ട്, ടീനേജുകാരുണ്ട്. എൻ്റെ വീടനെയാണ് നാടക, എന്താ പറയാ, ഞാൻ പറഞ്ഞ വീടകം, ഭാര്യയും മക്കളൊക്കെ അടങ്ങുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളുടെ.
1: പാർത്ഥസാരഥിയുടെ കുടുംബത്തെ കൂടെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം.
0: ഭാര്യ അമ്പിളി, അവള് സാധാരണ ഒരു കുടുംബശ്രീ പ്രവർത്തകയാണ്. മകൻ അഗ്നിവേശ്, മൂത്താള്, അവൻ ഡിഗ്രി കഴിഞ്ഞു. 2-ാമത്താൾ അംബരീഷ്, +2 കഴിഞ്ഞു. അവൻ ചെണ്ടയുടെ മേഖലയിലാണ് കുറച്ചും കൂടെ, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കൂടെ നാടകവും എല്ലാവരും ഒന്നിച്ച്.
1: ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഇത്. അപ്പൊ അതിലെ പാർത്ഥസാരഥി അതിഥിയായി വന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം. ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഈ നാടകത്തിന്റെ ഊർജം പ്രസരിപ്പിക്കാൻ ഇനിയും ആകട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.
0: ഒരുപാട് സന്തോഷം.
2: കുട്ടികളുടെ നാടക പരിശീലന കളരിയിൽ സജീവ സാന്നിധ്യമായ ശ്രീ M പാർത്ഥസാരഥിയുമായി അഞ്ജു P അർജുനൻ നടത്തിയ അഭിമുഖ

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം
1: ആരാ വന്നോളൂ.
2: മേഡത്തിന് എന്നെ മനസ്സിലായോ?
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
2: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിനെ സഹായിക്കുന്ന.
1: ഓ, അരുൺ.
2: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
1: ഒരാഴ്ചയേ ആയിട്ടുള്ളൂ.
2: അഡ്മിറ്റായിട്ട് മൂന്നാഴ്ചയായില്ലേ?
1: മൂന്നാഴ്ച.
2: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ്സിന് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: ദാ കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
2: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി ദാ മിണ്ടാനാവാതെ കിടക്കല്ലേ.
2: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
1: ആ ഒരു വിശ്വാസത്തിലാ ഞാനും.
2: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അതും സാറിനെ പോലെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
1: അതേക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ, അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
2: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
1: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
2: മേഡത്തിൻ്റെത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേത് ഒരു പ്രൊഫഷണൽ ലോസാണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിൻ്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.
1: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.
2: സാറിൻ്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രൊജക്ട്.
1: ഊണമുറക്കവുമില്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്നറിയുമ്പോഴാ.
2: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രൊജക്ട് തുടർന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
1: പക്ഷേ അദ്ദേഹം
2: ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ തന്ന് മാഡത്തിന് ഞങ്ങളെ സഹായിക്കാനാവും. അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പേടിയില്ലായിരുന്നു.
2: സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാഡത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്.
1: ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിത ലക്ഷ്യം തന്നെ തന്റെ പരീക്ഷണം വിജയിക്കണം എന്നതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല.
2: അതും ശരിയായിരിക്കാം.
1: ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
2: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
1: മറ്റു ജോലി പോലെ അല്ലല്ലോ നിങ്ങളുടേത്.
2: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മാഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
1: അറിയില്ല.
2: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
2: അത് പോട്ടെ, മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. മടക്കം

അന്നൊക്കെ മാധവ് ഒരുപാട് സംസാരിക്കുമായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവിനൊരു പ്രത്യേക കഴിവ്.

0: എന്താ ക്ഷീണിച്ചോ?
1: പിന്നെ ക്ഷീണിക്കാതെ, രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ, ഇപ്പോ 3 മണി.
0: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. 1-2 വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു, എവിടെ? നല്ല ഉറക്കം, പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
1: അതൊക്കെ ഇനിയും കാണാലോ. ഇതിലൂടെ എത്ര തവണ നമ്മളിനി പോവാനിരിക്കുന്നു.
0: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറിയുണ്ട്.
1: തിയറിയോ? അതെന്താ?
0: ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
1: വിചാരിച്ചു.
0: നമ്മൾ പിറ്റേന്നും അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്ക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
1: ആയിരിക്കുമല്ലോ. എന്താ സംശയം?
0: അല്ല,
1: അത് കൊള്ളാം. അത് പിന്നെ ഏത് പുഴയാ?
0: നമ്മൾ ഇപ്പൊ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
1: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
0: ഇപ്പോ ദേ ആ സൂര്യനൊന്ന് നോക്കിക്കേ.
1: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
0: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
1: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
0: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.
1: ഓ, അങ്ങനെ
0: അങ്ങനെ. പിന്നെ ഒരേ പുഴയില് 2 തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയണതും അതുകൊണ്ടാ.
1: എനിക്കിതൊന്നും തലയിൽ കയറില്ല കേട്ടോ, പറഞ്ഞേക്ക.
0: സയൻസേ, അത് ഒരു അത്ഭുതമാണ്.
1: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
0: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി നമ്മൾ ഒരു ചെടി നടുകയാണെന്ന് വിചാരിക്കും.
1: വിചാരിച്ചു.
0: ഒരു മാസം കഴിഞ്ഞ് നോക്കിയ എന്താ കാണുക?
1: ഒരു മാസം പ്രായമായ ചെടി
0: സമ്മതിച്ചിരിക്കുന്നു.
1: എന്താ കളിയാക്കുക?
0: കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
1: ഓ, ഇതിൽ എന്താപ്പ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
0: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്. അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
1: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
0: എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ.
1: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ. ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
0: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ടും അത് നമ്മൾ നട്ടുനനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
1: എനിക്കറിയില്ല.
0: കളയുടെ ഉള്ളില് വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാല് എന്ത് സംഭവിക്കും?
1: ഇതെന്താ, ബയോളജി ക്ലാസ്സോ? അത് കണ്ടുപിടിച്ചാൽ എന്താ?
0: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല, അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
1: ആണോ? ശരിക്കും
0: ശരിക്കും കളകളുടെ വളർച്ച

0: വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
1: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കൂന്നേ.
0: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ, ഇനി കണ്ടുപിടിക്കാട്ടോ.
1: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ.
0: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
1: ആണോ?
0: സംശയം എന്താ? മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
1: അതെ.
0: എന്നിട്ടോ? പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
1: ഇല്ലേ.
0: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കുക മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
1: ആ, ചോദിക്കൂ.
0: പക്ഷികൾ എങ്ങനെയാ 1000 കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
1: അത് ശരിയാണല്ലോ.
0: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ, ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കുവോ?
1: ഇല്ല.
0: ഇല്ല, അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന്.
1: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്.
0: ശാസ്ത്രബോധം തൊട്ടു വേണ്ടിയിട്ടില്ലാത്ത ഒരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
1: എന്താ എന്താ എന്താ എന്തോ പറഞ്ഞോ?
0: ഒന്നും പറഞ്ഞില്ലേ. ദൂരെ ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
1: ചായത്തോട്ടോ? എവിടെ?
0: ദേ അവിടെ കാണുന്നില്ലേ?
1: ആ, കാണുന്നുണ്ട് കാണുന്നുണ്ട്. അല്ല, ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
0: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
1: അപ്പോ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.
0: മോളെ, തല വെയില് കൊള്ളാതെ നോക്കണേ.
1: എന്താ?
0: ചായയില തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
1: പിന്നെ
0: സംശയമുണ്ടെങ്കില് തിളപ്പിച്ച് കുടിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
1: അപ്പൊ പിന്നെ ചായക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
0: നമ്മള് ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്, എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞ പിന്നെ നാളെയും മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
1: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താ?
0: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: வணக்கம் மேடம்.
1: வணக்கம். ஆரா?
0: நான் தங்கம்மா.
1: ஓ, இது குறே பேருண்டல்லோ.
0: கிச்சன் சார்ஜ் எனக்கு.
1: ஓ,
0: அது அச்சுவேட்டன். அச்சுவேட்டா இங்க வா.
2: வணக்கம் மேடம்.
0: ஓ வணக்கம். ஈ கார்டன் மொத்தம் நோக்கிறது அச்சுவேட்டரா. இது கிளீன் செய்ய குமுதம். குமுதம் இங்க வா. மேடம் இருக்க இங்க வா கண்ணா.
3: வணக்கம் மேடம்.
1: வணக்கம்.
0: இஸ்திரி எல்லாம் அவள் நோக்கும். மருதகம் இங்க வா. மருதகம் மேடம் இருக்கு.
3: வணக்கம் மேடம்.
1: வணக்கம். அப்போ எந்த பணியோ?
0: ஈ பங்களாவில் கொச்சம்மா ஒரு ஜோலியும் செய்ய பாடில்ல மேடம். ஒரு ஸ்பூன் கீழே வீணால் போலும் எடுக்கிறது. சூப்பர்வைசர் அறிஞ்சால் நம்மள பாக்கி வைக்கல.
1: தங்கமே.
0: ஓ மேடம்.
1: அதுனே ഞാൻ സൂപ്പർവൈസറോടൊന്നും പറയാൻ പോണില്ല.
4: നളിനി, ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചിട്ടകളാ. എന്തിനു ഏതിനും ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലി ചെയ്ത് അവർ പോയിക്കൊള്ളും.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
4: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാ?
4: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മൾ വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും. അറിയോ
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
4: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല. പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
4: അതെ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
1: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ? ഈശ്വരാ.

0: മാധവ് എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളൂന്നേ.
1: നളിനി, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ് ഇപ്പോ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാല്
1: ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
0: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
1: ആ തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
0: അറിയാ.
1: അവിടെ കൊതുകുകളില്ലാത്തതിന്റെ കാരണം ഈ കീടനാശിനികളാണ്.
0: ഓ, അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
1: നളിനി, രോഗങ്ങൾ വരാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
0: അതെങ്ങനെയാ?
1: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണോ? ഏക്കർ കണക്കിന് തോട്ടങ്ങളിൽ ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
0: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഉണ്ടല്ലോ, ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങളിൽ വാങ്ങാറില്ല.
0: ആണോ?
1: ആ, കഴിഞ്ഞ തവണയെ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി.
0: ഓ,
1: അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
0: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?
1: അറിയില്ലല്ലേ. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്റ്റ്.
0: അതിന് എത്ര കാലം വേണ്ടിവരും?
1: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ, ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
0: അപ്പോ
1: ഇതൊരു തപസ്സാണ്. ഊണും ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
0: മാധവ്,
1: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
0: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
1: ഞാൻ മാത്രമല്ല, ലോകത്തിലെ 100 ശാസ്ത്രജ്ഞന്മാരാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
0: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
1: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
0: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
1: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല ഒരു ഗവേഷണത്തിൽ വിജയിക്കുക. ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
0: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
1: എന്താടോ, ലാബും ബംഗ്ലാവൊക്കെ തൊട്ടടുത്തല്ലേ, സമയമുള്ളപ്പോ ഞാനിങ്ങ് വരില്ലേ തന്റെ ഏകാന്തത മാറ്റാൻ?

0: മാധവ്, അച്ഛനും അമ്മയും ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും ഒരാഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. ഒരാഴ്ച ലീവ് എടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ കഴിയില്ല.
0: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ, നീ ഓർക്കുന്നോ, മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
0: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ.
1: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
0: എന്താ?
1: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
0: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
1: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
0: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടാതായി.
1: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
0: മാധവ്, രാത്രി എപ്പോഴാ വരിക?
1: ഞാൻ ഇത്തിരി വൈകും, എന്നെ കാക്കണ്ട.
0: മാധവ്,
1: നളിനി കഴിച്ച് കിടന്നോളൂ.

0: പിന്നെ കുറച്ചു കാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്.
0: ഓ,
1: അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: ആഹാ, അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
1: എങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും.
2: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയമായിരുന്നു, പക്ഷേ വേണ്ട പോലെ ആയില്ല.
1: സാരില്ലേ,
2: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്ടിന്റെ ഫണ്ടിങ് 1 വർഷം കൂടി ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിന്റെ സമ്മർദ്ദം നല്ലോണം ഉണ്ട്.
1: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
2: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, ലോകത്തിൽ ഒരു സ്ഥാപനവും അംഗീകരിക്കില്ല. തീർന്നു അയാളുടെ കരിയർ.
1: അപ്പോ ഇനി ഒരു കൊല്ലേ ഉള്ളൂ.
2: അതെ.
1: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
2: എന്താ?
1: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
2: അതെ നളിനി, എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വിളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു. നിങ്ങൾ കൂടി പോയാ?
1: സാരമില്ല. എത്ര വർഷമായി ഊണ് ഉറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾ ഒരിക്കലും മാധവിന് ഒരു ഭാരമാവില്ല.
2: നീ എന്തൊക്കെയായി പറയുന്നത്?
1: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ, അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
2: നളിനി, നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട.
1: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയ ഒരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവിനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
2: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോവാന്ന് പറയുമ്പോ മനസ്സിൽ ഒരു ശൂന്യത.
1: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ട് കൂടി മാധവ് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ണടം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
2: അതൊന്നും ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
1: ശരി.

0: മാധവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.
0: എന്തു ആരുടെയും മുഖത്ത് നോക്കി തുറന്നു

0: എന്ന് പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തൻ്റെ ജൂനിയറായ ഒരാൾ തന്നേക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തൻ്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായികയില്ലല്ലോ.
1: എന്താ ഇപ്പോ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ?
0: ഈ പ്രോജക്റ്റിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു വെച്ചുത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കു നടക്കണ്ടായിത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ, എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.
0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താ ഒരു വല്ലായിക?
2: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ട് മുതലേ ഉണ്ടല്ലോ, പറഞ്ഞോളൂ. ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞാൽ മനസ്സിന്റെ ഭാരം കുറയും. എന്താന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
2: സയൻസ് എന്ന് പറഞ്ഞാലേ സത്യം മാത്രമാണ്, അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ ആവട്ടെ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
1: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയത്. ആ ട്രിപ്പ് ശരിക്കും മാധവ് എൻജോയ് ചെയ്തിരുന്നു.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായ ഈ പാർക്കിലൂടെയുള്ള നടത്തം, എന്തൊരാശ്വാസം!
1: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാരനെ പോലെയാ എന്റെ മനസ്സ്. 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
0: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
1: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാം? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തിളച്ചു മറിയുന്ന ലാവ. ഏതു നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമേ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല. തൻ്റെ പ്രൊജക്റ്റ് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
0: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതമോ? മാധവ് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ് വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിങ്ങാണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ജോലിയുടെ ഇടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. എന്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
1: നളിനി, നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല. അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
0: തത്വചിന്ത ഒന്ന് നിർത്ത്. എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനൊരു യാത്ര വന്നത്. നോക്ക് മാധവ്, കണ്ടോ ആ പാർക്കിലെ രണ്ടുപേര്? നോക്ക്, ഏയ്, ആളുകൾ കാണുന്ന ചിന്ത പോലുമില്ല.
1: വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇവിടെ പതിവാ. പിന്നെ നമുക്കും ഇങ്ങനെ

0: അവരോ നിന്ന് ഞാനിപ്പോ
1: ആരെങ്കിലും കാണുന്നേ. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായും പ്രശസ്തനാവും. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് പാറ്റന്റും കിട്ടും.
1: അപ്പോൾ ബാക്കിയുള്ളവരോ?
2: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
1: ഓ, അത് ശരി.
2: മാഡം, പല പ്രൊജക്റ്റുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിരിക്കും. ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിൻ്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ സ്വന്തമാക്കും.
1: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിന്റെ ഗുണം കിട്ടുക?
2: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
1: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
2: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
1: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
2: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
1: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
2: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു പ്രൊജക്റ്റ് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിംഗ് നിലച്ചാൽ പ്രൊജക്റ്റ് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
1: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
2: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
2: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
1: പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
2: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
1: എന്നുവെച്ചാ?
2: സാറിൻ്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിൻ്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
1: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
2: സ്വാഭാവികമായും. പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
1: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്റ്റുകൾക്ക് രണ്ട് കോർപ്പറേറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?
2: മാഡം എന്തൊക്കെയാണ് പറയുന്നത്?
1: ചില സാധ്യതകൾ. കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
2: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
1: എന്ത് രസമായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
2: എന്നിട്ട്?
1: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
2: തീർച്ചയായും. ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.
1: ഒരു ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
0: ഇതൊരു കുഗ്രഹമായത് കഷ്ടമായി പോയിട്ടോ?
1: എന്താ മാധവ്?
0: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
1: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
0: നമ്മള് തന്നെ. അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
1: എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ?
0: ആ, അതൊക്കെ ഉണ്ട്.
1: പരീക്ഷണം വിജയിച്ചോ
0: എന്ന് പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തിയുള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
1: ആണോ? ആണോ മാധവ്?
0: അതെ.

0: എനിക്ക് ഇപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
1: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല.
0: മാധവ്,
1: ഇതേ സുബ്രഹ്മണ്യൻ സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
0: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണമെന്ന് വെച്ചാ ഒരു അമ്പലം പോലും ഇല്ല ഈ സ്ഥലത്ത്.
1: എന്തിനെ, നമ്മുടെ സന്തോഷം നമുക്ക് ഇവിടെ പങ്കുവെക്കാം.
2: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിന് ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
0: പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കല്ലേ അരുൺ, എനിക്കത് ഓർക്കുന്നത് പേടിയാണ്.
2: മാഡം, എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
0: കണ്ടുപിടിച്ചിട്ടെന്താ, നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ ഈ കിടക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
2: ഏയ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
0: ആവോ, ആർക്കറിയാം.
2: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ.
0: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
2: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?
1: കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും നടത്താം, പക്ഷെ അത് കഴിഞ്ഞുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ, അത് ആലോചിക്കുമ്പോഴാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഉണ്ടായിരുന്ന ആരോഗ്യവും സമയവും പോയി എന്ന് മാത്രമല്ല, ഒരുപാട് ശത്രുക്കളും ഉണ്ടായി.
0: അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാധവ്, ഈ കണ്ടുപിടുത്തം വിജയിച്ചാൽ ലോകത്ത് എത്രയോ പേർക്ക് ഗുണാവില്ലേ?
1: പറയാൻ എളുപ്പമാണ്. ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ച് 16-18 മണിക്കൂർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ അവന്റെ ആരോഗ്യത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല.
0: സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി പഴയതെല്ലാം മറന്നേക്കോ.
1: ഫോർമാലിറ്റീസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡയറക്ടർ ആകെ അസ്വസ്ഥനാണ്. അദ്ദേഹം റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ റോയൽറ്റിയുടെ നടപടി തുടങ്ങാൻ കഴിയൂ.
0: മാധവൻ, ഇപ്പോൾ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. നമുക്കൊരാഴ്ച മാറി നിന്നാലോ?
1: ഈ സമയത്തോ പറ്റില്ല.
0: എന്നെ സംബന്ധിച്ചിടത്തോളം വിജയവും പബ്ലിസിറ്റിയും ഒന്നുമല്ല പ്രശ്നം, മാധവന്റെ ഹെൽത്ത് ആണ്. ഇനി അല്പം വിശ്രമം വേണം.
1: എന്നാലും ഈ സമയത്തൊരു ടൂർ എന്നൊക്കെ പറഞ്ഞാ.
0: മാധവ് പ്ലീസ്, ലെറ്റ്സ് മൂവ്. മാധവ്, മൂവ് ഫോർ എ ചേഞ്ച്.

0: മാധവ് ഒരുപാട് എതിർത്തു. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ
1: പിന്നെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുടെ ഷോക്കിലായിരിക്കാം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടത്.
0: എത്രയോ വർഷത്തെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത തേയിലച്ചെടി, സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്തത്?
0: ആ സംഭവത്തിന് ശേഷം എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നിൽ.
1: മാഡം, പ്ലീസ് കരയരുത്.
0: എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: ചാച്ചാ,
1: 15 മിനിറ്റ്. ആ, സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ,
0: ഓ
1: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
0: അച്ഛണ്ട, ഇങ്ങ വാ, എന്താ സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക് സൂക്ഷിച്ച്. മേതവാ മേതവാ.
1: തങ്കമ്മേ,
0: ഓ
1: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
0: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്. മേതവാപ്പോ.
1: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
0: എന്നാ മാഡം?
1: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും.
0: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ, വേഗം പോയരാം. ഒരു മണിക്കൂർ പ്ലാന്റേഷൻ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല.
1: ഈ മാധവിന്റെ ഒരു കാര്യം ഇത് തന്നെയാണല്ലോ 24 മണിക്കൂറും ചിന്ത.
2: ആ, അതങ്ങനെ തന്നെ ആവണല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോ സമയം 6:30 ആയി. 7:30 ഞാൻ തിരിച്ചു വരാം.
3: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
1: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
3: എന്നിട്ട്
1: കുറേ നേരമായിട്ടും മാധവിനെ കാണാതായപ്പോ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറക്കാതെ വന്നപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അകത്ത് കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവിൻ്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എൻ്റെ കണ്ണിലിരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു, കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എൻ്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാമെന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. തേയിലച്ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. മാധവിന്റെ സർവസ്വമായിരുന്ന തേയിലച്ചെടികൾ കരിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ തേയിലച്ചെടികളുടെ ശവപ്പറമ്പായിരുന്നു എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കമറ്റ് കിടക്കുന്ന മാധവ്, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ബോധം വീണപ്പോ മാധ ICU-ലാണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണു തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
3: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
1: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കായിരിക്കും. അതാണെങ്കിൽ മാധവിന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല അരുൺ.
3: ഓ മൈ ഗോഡ്.
1: മാധവിന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരാഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യൂ അത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.
3: ചോദിക്കാൻ മറന്നു.

0: എല്ലാം പഴയപോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് നടന്നു. അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. എന്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണിലിരുട്ട് കയറിയത് പോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
1: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
0: അതെയോ? എങ്ങനെ?
1: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
0: ഓ,
1: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാനെത്തിയത്.
0: അതെയോ? ഡയറക്ടറോ? എന്നിട്ട്?
1: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
0: എന്നിട്ട്?
1: പിന്നെ മാധവ് വയലന്റായി. അതോടെ അയാൾ സ്ഥലം വിട്ടു.
0: ഓ ശരി.
1: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്.
0: അതെയോ?
1: പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
0: അയാൾക്ക് എന്നോട് പകയുണ്ടായിരുന്നു, അതൊരു സത്യമാണ്. കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷേ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാവും.
1: അതൊക്കെ പോട്ടെ, പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
0: ശരിയാണത്.
1: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റും വാങ്ങിയെടുത്തില്ലേ?
0: ഓ കറക്റ്റ്.
1: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
0: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
1: അതൊക്കെ പോട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
0: ഉണ്ടല്ലോ.
1: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
0: എവിടേക്കും പോകുന്നില്ല, എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാ ഇഷ്ടം.
1: സത്യം പറയൂ മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യമില്ലേ?
0: ദേഷ്യോ? ദേഷ്യമില്ലാന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്.
1: നന്ദിയും കടപ്പാടോ?
0: അതെ, അയാൾ അന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പോഴും സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
1: ഓ അങ്ങനെ, എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മർത്ത്.
0: എന്ത് ബോർഡ്?
1: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം.

മടക്കം. ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ നാലാം ദിവസമായ നാളെ രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു.

ഇനിയൊരു നാടകഗാനം കേൾക്കാം. നാടകം ആലില പോലൊരു വീട്, പാടിയത് തെന്നൽ. ഗാനരചന പള്ളിപ്പുറം മോഹനൻ, സംഗീതം നൽകിയിരിക്കുന്നത് കുമരകം രാജപ്പൻ.

ഇഷ്ടഗാനങ്ങൾ മനസ്സിൻ്റെ അഗാധതയിൽ മൃദുവായി വീണു ചേരുന്ന മഴത്തുള്ളികളാണ്. ഓരോ പാട്ടും ഒരു ഓർമ്മയുടെ വാതിൽ തുറക്കുന്നു. ചിലത് നഷ്ടപ്പെട്ട കാലങ്ങളുടെ നിഴൽപാതകളിലൂടെ നമ്മെ നടത്തും. ചിലത് പ്രണയത്തിൻ്റെ മൗനമൊഴികൾ പോലെ ഹൃദയത്തിൽ തങ്ങി നിൽക്കും. രാവിൻ്റെ ഏകാന്തതയിൽ കാതിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു പഴയ ഗാനം മറന്നുപോയ മുഖങ്ങളെയും മാഞ്ഞുപോയ നിമിഷങ്ങളെയും വീണ്ടും ജീവനോട് കൊണ്ടുവരും. സന്തോഷത്തിൻ്റെ ചിറകുകളായും നൊമ്പരത്തിൻ്റെ നിശ്വാസങ്ങളായും ഗാനങ്ങൾ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ കേൾക്കുമ്പോൾ വാക്കുകൾക്ക് അതീതമായൊരു അനുഭൂതി ആത്മാവിൽ വിരിയുന്നു. അതൊരു മൃദുസ്പർശം പോലെ, മഴ നനഞ്ഞ വാഗമരച്ചൂട്ടിലെ കാറ്റുപോലെ ഹൃദയത്തിൻ്റെ താളങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അനന്തസ്മൃതികളുടെ സംഗീതമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്ന ഹൃദയരാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹൃദയരാഗത്തിൽ ആദ്യം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് അനിലിനു വേണ്ടി ഷീബ കുമരകം ആവശ്യപ്പെടുന്ന ഗാനമാണ്. ചിത്രം മിന്നാരം, പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും സംഘവും. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്. അനിലിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഗാനം ഇതാ.

യക്ഷഗാനം എന്ന ചിത്രത്തിലെ തേൻ കിണ്ണം എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു പെരുമ്പാവൂരിൽ നിന്നും ഷൈജൻ സി ജി. ഈ ഗാനം പാടിയത് യേശുദാസും പി സുശീലയും ചേർന്ന്, രചന വയലാർ, സംഗീതം എം എസ് വിശ്വനാഥൻ.

പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൻ്റെ ഇഷ്ടഗാനമാണ് ഹൃദയരാഗത്തിൽ. ഇനി ചിത്രം നാണയം പാടിയത് യേശുദാസും ജയചന്ദ്രനും ചേർന്ന്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം.

ഹൃദയരാഗത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അംഗീകാരം എന്ന ചിത്രത്തിലെ നീല ജലാശയത്തിൽ എന്ന ഗാനം ആവശ്യപ്പെടുന്നു അടിമാലിയിൽ നിന്നും ജെസ്സി പീറ്റർ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം നൽകിയ ഈ ഗാനം പാടിയത് എസ് ജാനകി.

ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടിയിൽ ഇനി പ്രേമാഭിഷേകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയ ഗാനമാണ്. ഗാനരചന ബിച്ചു തിരുമല, ഗാനരചന പൂച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാവ് സേനാപതിയിൽ നിന്നും രാജേഷ്.

രേഷ്മ പെരുമ്പാവൂർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്നാം പക്കം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ. താമരക്കിളി പാടുന്നു എന്ന ഗാനം നമുക്ക് കേൾക്കാം.

ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലെ അനിലിന് വേണ്ടിയുള്ള ഗാനമാണ് ഹൃദയരാഗത്തിൽ അവസാനമായി. ഈ ഗാനം ആവശ്യപ്പെടുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ചിത്രം കാര്യസ്ഥൻ, പാടിയത് ബെന്നിദയാലും സംഘവും. വരികൾ കൈതപ്പുറം ഈണം ബേണി ഇഗ്നീഷ്യസ്.

എല്ലാ കൂട്ടുകാർക്കും സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഹൃദയരാഗങ്ങൾ പൂർണ്ണമാവുന്നു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 40 സെക്കൻഡും. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലേ.